നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊലവർഷം 1201, മിഥുനമാസം 30-ാം തീയതി, 2026 ജൂലൈ 14 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 38 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: News Rainbow.

0: രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. 6 പേരെ ഇനിയും കണ്ടെത്താനായില്ല. പശ്ചിമബംഗാൾ തീരത്തുനിന്ന് ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. റവന്യൂ വകുപ്പിന്റെ ആദ്യ ജില്ലാതല അവലോകന യോഗത്തിൽ കാസർകോട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. കോഴിക്കോട്ട് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാൻ സംവിധാനം സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ നടപ്പിലാക്കുന്നു. മലയോര പഞ്ചായത്തായ കണിച്ചാറിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം വരുന്നത്. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ R. സുഗതൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയ്യൂർ ജയിലിൽ രാവിലെ 11-നാണ് സത്യപ്രതിജ്ഞ. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബെർമിംഗ്ഹാമിലാണ് മത്സരം.
1: ന്യൂസ് റെയിൻബോ.

അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

ഹലോ, നമസ്തേ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സൂര്യൻ പതിവ് തെറ്റിച്ചില്ല, കിളികളും പതിവ് തെറ്റിച്ചില്ല, അപ്പോൾ ബെഡ് കോഫിയും തെറ്റിക്കില്ല. യെസ് യെസ്, ആസ് ഓൾവേസ് കൃത്യമായി തന്നെ തുടങ്ങിയിരിക്കുന്നു ബെഡ് കോഫി വിത്ത് മീ സുരേഷ് കാഞ്ഞിരക്കാട്ട്. പീപ്പിൾ ഗോ ത്രൂ എക്സ്പീരിയൻസ് ഇഫ് ദ മീറ്റ് ലൈഫ് ഓണസ്റ്റ്ലി ആൻഡ് കറേജസ്ലി. ദറ്റ് ഇസ് ഹൗ ക്യാരക്ടർ ഇസ് ബിൽറ്റ്. ജീവിതത്തെ സത്യസന്ധതയോടെയും ധൈര്യത്തോടെയും സമീപിച്ചാൽ ആളുകൾക്ക് അനുഭവങ്ങൾ ആർജിക്കാൻ സാധിക്കും. അതുവഴിയാണ് സവിശേഷ വ്യക്തിത്വം സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് എലിനോർ റൂസ്വെൽറ്റിൻ്റെ വാക്കുകളാണ്. ഓക്കെ, നമ്മുടെ വീടൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന പെയിൻറ്റർമാർ തടിയും ഇരുമ്പുമെല്ലാം സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് തേച്ച്

0: നിക്കി, അഴുക്കെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞിട്ടല്ലേ പെയിന്റിംഗ് ബ്രഷ് എടുക്കുള്ളൂ. അതേ രീതിയിൽ നമ്മളെ തേച്ച് ഉരച്ച് വൃത്തിയാക്കാൻ വരുന്നവരാണ് ഒരു കാരണവുമില്ലാതെ വഴക്കുകൂടാനും അനാവശ്യമായി കുറ്റപ്പെടുത്താനും ഒക്കെ വരുന്നവർ എന്ന് കരുതാം. ഒരർത്ഥത്തിൽ അവർ നമ്മളെ തേച്ചു മിനുക്കുക തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് ഉൾക്കരുത്തും ഉത്സാഹവും വേണമെങ്കിൽ കടുത്ത ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളെ നേരിട്ട് വിജയിക്കുക തന്നെ വേണം. അങ്ങനെ വിജയിച്ച ഒരു കപ്പിത്താൻ്റെ പ്രവർത്തന രീതി ഒന്ന് നോക്കാം. പഴയൊരു കഥയാണ്, പണ്ടത്തെ പായ്ക്കപ്പലുകളുടെ കാലത്തുള്ള ഒരു സംഭവമാണ്. യാത്രയിൽ ഇടയ്ക്ക് പായ അഴിക്കാനായി സഹായ് പാമരത്തിൻ്റെ മുകളിൽ കയറി. കക്ഷി ഒരു പുതിയ ആളായിരുന്നേ. വളരെ ബുദ്ധിമുട്ടി പായെല്ലാം അഴിച്ചു കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ആൾ താഴേക്ക് നോക്കി. കടല് വല്ലാതെ ക്ഷോഭിച്ചിരിക്കുന്ന സമയമായിരുന്നു. ആഞ്ഞടിക്കുന്ന തിരമാലയിൽ ആ ചെറിയ കപ്പൽ ആടി ഉലയുന്നത് കണ്ട് പാമരത്തിൻ്റെ മുകളിലിരുന്ന ആൾ പേടിച്ചു വിറച്ചു. താഴേക്കിറങ്ങാൻ ആവതില്ലാതെ അയാൾ തളർന്നുപോയി. കടൽക്ഷോഭങ്ങൾ ഏറെ കണ്ട് തഴക്കവും പഴക്കവും വന്ന കപ്പിത്താൻ എന്ത് ചെയ്തു? ഉച്ചത്തിൽ സഹായിയോട് വിളിച്ചു പറഞ്ഞു താഴോട്ട് നോക്കി പേടിച്ചിരിക്കാതെ മുകളിൽ ആകാശത്തേക്ക് നോക്കി പതിയെ താഴേക്കിറങ്ങാൻ. ഇതൊക്കെ കടലിൽ സാധാരണമാണെന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്തു. സഹായി കപ്പിത്താൻ പറഞ്ഞതനുസരിച്ച് സേഫായി താഴെ ഇറങ്ങി. ക്രമേണ കടൽ ശാന്തമായി. കപ്പലും നാവികരും അപകടം കൂടാതെ രക്ഷപ്പെടുകയും ചെയ്തു. യെസ്, കടുപ്പമേറിയ ഇത്തരം സാഹചര്യങ്ങൾ പലതവണ നേരിട്ട അനുഭവ സമ്പത്തുള്ളതുകൊണ്ടാണ് ആ കപ്പിത്താന് പരിഭ്രമിക്കാതെ അപകടകരമായ സിറ്റുവേഷനെ നേരിടാൻ കഴിഞ്ഞത്. അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ മുൻപ് പറഞ്ഞ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, അത് പ്രതികൂല സാഹചര്യങ്ങളായിരുന്നു. ക്ലിയറായില്ലേ? ആ, അപ്പോൾ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന മൊഴി കൂടി നമുക്ക് ഇതിനോട് ചേർത്ത് പറയാം. എന്നിട്ട് പാട്ട് കേൾക്കാം. യോ വിത്ത് പെറ്റ് കോഫി.
1: You are listening to Rainbow FM Kochi 107.5. Musically yours.

0: There is nothing I don't know about war. The stench of it. War is a terrible thing. My hope is that you will get that through looking at one of my pictures. യുദ്ധത്തെക്കുറിച്ച്, അതിൻ്റെ ഭീകരതയെക്കുറിച്ച്, അത് വമിപ്പിക്കുന്ന ദുർഗന്ധത്തെക്കുറിച്ച് എനിക്ക് അറിയാത്തതായി ഒന്നുമില്ല. ഈ അറിവുകൾ എനിക്ക് ഒരിക്കലും അലങ്കാരവുമല്ല. ഒരഭിമാനവും തോന്നാതെയാണ് ഈ അറിവുകളെപ്പറ്റി ഞാൻ പറയുന്നത്. യുദ്ധം എന്നത് ഒരു ദാരുണമായ, വളരെ മോശമായ സംഗതി തന്നെയാണ്. എൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫ് നോക്കിയാൽ നിങ്ങൾ ആ വസ്തുത തിരിച്ചറിയും, മനസ്സിലാക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. യെസ്, ഒരു ഫോട്ടോഗ്രാഫറായിരിക്കും ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് ലാസ്റ്റ് സെൻറ്റൻസ് എന്ന് മനസ്സിലായി അല്ലേ? സർ ഡോൺ മക്കുലൻ, പ്രഗത്ഭനായ ബ്രിട്ടീഷ് ഫോട്ടോ ജേർണലിസ്റ്റാണ് അദ്ദേഹം. ഒഫ്കോഴ്സ് വാർ ഫോട്ടോഗ്രാഫിയുടെ മേഖലയിലാണ് അദ്ദേഹത്തിന് കൂടുതൽ പ്രശസ്തി. ഒപ്പം തൊഴിൽ രഹിതർ, അടിച്ചമർത്തപ്പെട്ടവർ, ദരിദ്രർ, ഇവരെല്ലാം അദ്ദേഹത്തിൻ്റെ ക്യാമറയ്ക്ക് പ്രതിപാദ്യ വിഷയങ്ങളായിട്ടുണ്ട്. ലണ്ടനിലെ പ്രമുഖ ആർട്ട് ഗാലറികളിൽ മക്കുലൻ എടുത്ത ഫോട്ടോഗ്രാഫ്സ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. Bet coffee with you and you are listening to
1: Akashvani Rainbow FM Kochi 107.5 Nilakka Patte Piriyatta Koote.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5. മനുഷ്യ മനസ്സിന് പരിധികളേയില്ല. അവന്റെ ജീവ ചൈതന്യത്തിന് ചുറ്റും മതിലുകളില്ല. മുന്നോട്ടുള്ള പാതയിൽ തടസ്സങ്ങളുമില്ല. അവൻ തന്നെ മനസ്സിൽ സൃഷ്ടിക്കുന്നവയല്ലാതെ. യെസ്, ചെയ്യാവുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ പരിമിതികൾ വച്ച് മാറി നിൽക്കാറുണ്ട്. എന്നാൽ മിക്കവാറും അവയെല്ലാം തന്നെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ചെയ്യാവുന്നതേയുള്ളൂ എന്നതാണ് കാര്യം. ഓക്കെ, വെൽക്കം ടു യുവർ ലൈഫ് എന്ന പുസ്തകത്തിൽ എഴുത്തുകാരൻ ഡ്രോൺ പ്രസാദ് നോ ബാരിയേഴ്സ് ഇൻ ലൈഫ് എന്ന ടൈറ്റിലിൽ ഒരു സംഭവം വിവരിച്ചിട്ടുണ്ട്. മെൽബണിൽ, ഓസ്ട്രേലിയയിലെ മെൽബണിൽ മാനസിക രോഗമുള്ളവരെ പകൽ സമയം ശുശ്രൂഷിക്കുന്ന ഒരു സെൻറ്ററിൽ വോളണ്ടിയറായി പല കാര്യങ്ങളും ചെയ്യാൻ പോകാറുണ്ടായിരുന്നു ഡ്രോൺ പ്രസാദ്. ആ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ ഒരു കെട്ടിടമുണ്ട്. അത് ഒരു മെൻസ് ഷെഡാണ്. റിട്ടയർമെൻ്റ് കഴിഞ്ഞ പുരുഷന്മാർ ഒത്തുചേരുന്ന ഒരിടം. പകൽ സമയത്ത് കേട്ടോ, വെറുതെ സ്വറ പറഞ്ഞിരിക്കാനൊന്നുമല്ല, അവർ അവിടെ പല ജോലികളും ചെയ്യും. തങ്ങൾ ചെയ്തു വന്നിരുന്നതോ അല്ലെങ്കിൽ തങ്ങൾക്ക് താല്പര്യമുള്ളതോ ആയ ജോലികൾ. സമയം പോകുന്നു എന്നതിനപ്പുറം പരസ്പരം ഒരു ബോണ്ടിങ് കൂടിയായിരുന്നു അവർക്ക് ഈ കൂടിച്ചേരൽ. ഈ റോൺ പ്രസാദ് ഉണ്ടല്ലോ, അദ്ദേഹം പലപ്പോഴും അവിടെയും ചെല്ലാറുണ്ട്, ആ ബിൽഡിങ്ങിലും ചെല്ലാറുണ്ട്. അവിടെയുള്ള ആളുകളോടെല്ലാവരും നല്ല സൗഹൃദത്തിലുമാണ്. ഒരു പുതിയ വ്യക്തിയെ മെൻസ് ഷെഡിൽ പരിചയപ്പെട്ടതിനെ പറ്റിയാണ് പുസ്തകത്തിൽ നോ ബാരിയേഴ്സ് ഇൻ ലൈഫ് എന്ന ടൈറ്റിലിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ വ്യക്തിയെ പറ്റിയാണ്, അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബെഡ് കോഫിയുടെ തേർഡ് സെഗ്മെന്റിൽ. അധികം ഉയരമില്ലാത്ത, സ്ലിമ്മായ, വണ്ണം കുറഞ്ഞ ഒരു വൃദ്ധനായിരുന്നു അദ്ദേഹം. റൂൺ ആളെ ചെന്ന് പരിചയപ്പെട്ടു. പേര് ടെഡ്. പ്രായം 91. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ കേട്ടപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയി തോന്നി റോണിന്. ഈ ടെഡ് ഉണ്ടല്ലോ, ആഗോളതലത്തിൽ 1930കളിലുണ്ടായ സാമ്പത്തിക മാന്ദ്യം, ഗ്രേറ്റ് ഡിപ്രഷൻ, അതിനെ ആ കാലത്തിൽ നിന്നെന്നോണം വിവരിച്ചു. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലമായിരുന്നു അത്. ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വന്ന് ടെഡ് ഡിഫൻസ് ഫോഴ്സിൽ ജോയിൻ ചെയ്തു. എൻജിനീയറിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം. എന്നാൽ അതിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല അറിവ്. ജീവിതത്തിൻ്റെയും ടെക്നോളജിയുടെയും കലകളുടെയും എല്ലാം പല പല മേഖലകളെക്കുറിച്ചും നല്ല ജ്ഞാനം. ഇപ്പോഴും ഈ 91 വയസ്സിലും ആ അറിവുകൾ വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. ആ സമയമുണ്ടല്ലോ റോൺ പ്രസാദ് പരിചയപ്പെട്ട സമയം, ടെഡ് റെയിൽ എൻജിൻസിൻ്റെ പല മോഡൽസ് ഉണ്ടാക്കുന്ന പരിപാടിയിലായിരുന്നത്രേ. വീട്ടിലൊരു വർക്ക്ഷോപ്പൊക്കെ ഉണ്ട് പുള്ളിക്കാരന്. അദ്ദേഹം ഡിസൈൻ ചെയ്ത എൻജിൻ മോഡൽസിൻ്റെ ഫോട്ടോസ് എല്ലാം കാണിച്ച് വിശദീകരിച്ചു കൊടുത്തു റോണിന്. വർക്ക്ഷോപ്പിൽ ഓരോരോ ജോലികൾ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ വലിയ ആവേശത്തോടെ സംസാരിച്ചു. വാർദ്ധക്യം എന്ന അവസ്ഥയെ ഒട്ടും തന്നെ പരിഗണിക്കാതെ ചുറുചുറുക്കോടെ സംസാരിക്കുകയും തൻ്റെ പാഷനിൽ ഉള്ള കാര്യങ്ങൾ ആവേശത്തോടെ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന ടെഡ് എന്ന 91-കാരനോട് വലിയ ആദരവ് തോന്നി റോണിന്. ആ ഒരു ബഹുമാനത്തോടെ തന്നെ റോൺ പ്രസാദ് ടെഡിനോട് ചോദിച്ചു, ജീവിതത്തിൽ അദ്ദേഹം പഠിച്ച അമൂല്യമായ പാഠങ്ങൾ ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ ടെഡ് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ പലപ്പോഴും ഇവിടെ കേട്ടിട്ടുണ്ടാവും ബെഡ് കോഫിയിൽ. സ്റ്റിൽ ഒന്നുകൂടെ കേട്ടോളൂ, മനസ്സിലൊന്ന് ഉറപ്പിച്ചു വയ്ക്കാനായിട്ട്. ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും പൂർണ്ണമായ ആത്മവിശ്വാസം ഉണ്ടാക്കുക. തെറ്റുകളെ ഭയപ്പെടാതിരിക്കുക. സംഭവിക്കുന്ന തെറ്റുകളിൽ നിന്നും പഠിക്കുക. പ്രായം ഒരു ഘടകമേ ആയി കാണണ്ട. അറിവ് സമ്പാദിച്ചുകൊണ്ടേയിരിക്കുക. അതിന് ഒരു എൻഡ്, അവസാനം വേണ്ട. ആളുകൾ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. കാര്യങ്ങൾ കൃത്യമായി അറിയുന്നതിനൊപ്പം അതിൽ നിന്നും നിങ്ങൾക്കും എന്തെങ്കിലും പഠിക്കാൻ കിട്ടും. യെസ് ഫ്രണ്ട്സ്, ടെഡിനെ പോലെയുള്ള വ്യക്തികൾ നമ്മുടെ മുന്നിലെത്തുന്നത് ഒരു നിയോഗമാണ് എന്ന് എഴുതിയിരിക്കുന്നു റോൺ പ്രസാദ്.

അനുഭവങ്ങളിൽ നിന്നും വിവേകത്തിൽ നിന്നും പകർന്നു തരുന്ന അറിവുകളിൽ നിന്നും നമ്മൾ എന്തെങ്കിലും ഉൾക്കൊള്ളുന്നുണ്ടോ എന്നത് പൂർണ്ണമായും നമ്മളെ മാത്രം ആശ്രയിച്ചിരിക്കും. ഇങ്ങനെയും നമ്മൾ ബെറ്റ് കോഫിയിൽ പറയാറുണ്ട് അല്ലേ? അതുകൊണ്ട് ചിന്തിച്ചോളൂ, ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ എത്ര പാഷനേറ്റാണെന്ന്. ആ ഒരു ആവേശം തന്നെ എല്ലാ തടസ്സങ്ങൾക്കും ഒരു മറുപടിയായിരിക്കും.

എനിക്ക് സ്വർഗം കിട്ടണം, മറ്റുള്ളവർക്ക് എന്തോ ആയിക്കോട്ടെ, അതിന്റെ വിഷയമല്ല. സ്വാർത്ഥതയുടെ അങ്ങേയറ്റത്തെ പ്രസ്താവന അല്ലേ? ഒരു തരത്തിൽ പറഞ്ഞാൽ മദ്യത്തിന് അടിപ്പെട്ടും മറ്റ് ദുശീലങ്ങളിൽ മുങ്ങിയും ജീവിക്കുന്ന ആളുകൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ്. തൻ്റെ കൂടെയുള്ളവരെ പറ്റി ഒരു ചിന്തയുമില്ലാത്ത വ്യക്തികൾ. ഓക്കെ, പെറ്റ് കോഫി ഇനി ഈ ലാസ്റ്റ് സെഗ്മെൻറ്റിൽ പറയാൻ പോകുന്ന കഥ ഇതിന് നല്ലൊരു എക്സാമ്പിളാണ് കേട്ടോ. നേരം സന്ധ്യ, മഴ തകർത്തു പെയ്യുന്നു. മഴയിൽ നനഞ്ഞു കുതിർന്ന് നടക്കുകയാണ് ഗുഡോ, ജപ്പാനിലെ ചക്രവർത്തിയുടെ ഗുരുനാഥനായ ഗുഡോ. അദ്ദേഹം ഒരു ബുദ്ധസന്യാസിയാണ്. അദ്ദേഹത്തിൻ്റെ വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ ചെരുപ്പുകൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു മഴയത്ത് നനഞ്ഞ്. ഒട്ടും നടക്കാൻ പറ്റില്ലാത്ത അവസ്ഥയായി. തുള്ളിക്കൊരു കുടം എന്ന കണക്കിൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിലൂടെ ശ്രമപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന വഴി നോക്കിയപ്പോൾ ഏറെ ദൂരെയല്ലാതെ ഒരു വീട് കണ്ടു ഗുഡോ. മോശമായ ചെരുപ്പ് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ആ വീട് ലക്ഷ്യമാക്കി നടന്നു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി. വീടിൻ്റെ മുൻവശത്ത് വൈക്കോൽ ഉപയോഗിച്ചുണ്ടാക്കിയ ചെരുപ്പുകൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. അവിടെ ഇരുന്ന സ്ത്രീയോട് അദ്ദേഹം ഒരു ജോഡി ചെരുപ്പ് വാങ്ങി. മഴ നനഞ്ഞ് വിറച്ചു നിൽക്കുന്ന സന്യാസിയെ അവർ അകത്തേക്ക് ക്ഷണിച്ചു. ആ ലേഡി അത്താഴം കഴിക്കാമെന്നും മഴ തോർന്നിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞു. അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞു എങ്കിലും ആ സ്ത്രീയുടെ അമ്മയും പിന്നെ അവരുടെ കുട്ടികളും നിർബന്ധിച്ചു അങ്ങനെ ചെയ്താൽ മതി, മഴ മാറിയിട്ട് പോയാൽ മതിയെന്ന്. പിന്നെ കൂടെ കൂടുതലൊന്നും പറഞ്ഞില്ല. നനഞ്ഞ വസ്ത്രങ്ങൾ മാറിയിട്ട് വീട്ടുകാർക്കൊപ്പം

ആഹാരം കഴിക്കാനിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരു ഒരു കാര്യം ശ്രദ്ധിച്ചു. അവരുടെ ആരുടെയും മുഖത്ത് ഒരു സന്തോഷവുമില്ല. എന്ന് തന്നെയല്ല, വല്ലാത്ത സങ്കടം ഇങ്ങനെ ഉറഞ്ഞു കിടക്കുന്നത് പോലെ. ആ സംശയം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ അദ്ദേഹം നേരെ തന്നെ ചോദിച്ചു, എന്താണ് നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യമെന്ന്? എൻ്റെ ഭർത്താവ് ഒരു ചൂതാട്ടക്കാരനാണ്, ചെരുപ്പുകൾ ഉണ്ടാക്കി വിൽക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവർ പറഞ്ഞു. ഇത് മാത്രമല്ല, തികഞ്ഞ മദ്യപാനിയാണ് അദ്ദേഹം. ചൂതുകളിയിലെങ്ങാനും ജയിച്ചാൽ കൂടിച്ച് കൂത്താടി ആഘോഷിച്ചായിരിക്കും വീട്ടിൽ വരിക. പിന്നെ ഞങ്ങളെയൊക്കെ പുച്ഛമാണ്. അമ്മയും ഞാനും കുട്ടികളും ഏതോ നികൃഷ്ട ജീവികളും, അങ്ങേര് വലിയ മഹാനും. ഇനി ചൂതുകളിയിലെങ്ങാനും തോറ്റാലോ? അപ്പോഴും കുടിക്കും, പലരോടും കടം വാങ്ങിയായിരിക്കും മദ്യപിക്കുക എന്ന് മാത്രം. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഞങ്ങളെല്ലാവരെയും വഴക്കു പറയും, ഉപദ്രവിക്കുകയും ചെയ്യും. തോറ്റതിൻ്റെ ദേഷ്യം മുഴുവൻ ഇവിടെയാണ് തീർക്കുക. ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ സഹായിക്കാം, ഗൂഡോ പറഞ്ഞു. ഒരു കാര്യം ചെയ്യൂ, ഈ പണം വാങ്ങോ, എന്നിട്ട് മാർക്കറ്റിൽ പോയി നല്ല വീഞ്ഞും രുചിയുള്ള ഭക്ഷണവും വാങ്ങി വരൂ. അവർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ശേഷം ഗൂഡോ അവരോട് പറഞ്ഞു എല്ലാവരും പോയി കിടന്നുറങ്ങിക്കൊള്ളാൻ, ഗൃഹനാഥൻ വരുമ്പോൾ താൻ സ്വീകരിച്ചുകൊള്ളാമെന്ന്. എന്നിട്ട് അദ്ദേഹം പൂജാമുറിയിലേക്ക് കയറി ധ്യാനത്തിലിരുന്നു. അർദ്ധരാത്രിയായപ്പോൾ നമ്മുടെ ചങ്ങാതി എത്തി, ചൂതുകളിക്കാരൻ. അയാൾക്ക് വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് ഗൂഡോ പറഞ്ഞു, ഞാൻ ഒരു വഴിയാത്രക്കാരനാണ്, മഴ നനഞ്ഞു വന്ന് എനിക്ക് നിങ്ങളുടെ കുടുംബം ആഹാരവും വിശ്രമിക്കാനിടവും തന്നു. അതിന് പ്രത്യുപകാരം എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് വീഞ്ഞും ഭക്ഷണവും വാങ്ങിയിട്ടുണ്ട്, ആവശ്യമുള്ളത്രയും കുടിച്ചോളൂ, ഞാൻ കൂട്ടിരിക്കാം. കുടിക്കാൻ കിട്ടിയ സുവർണാവസരം കളയേ. വീട്ടിൽ വന്നത് ആരാണ് എന്ന് പോലും ശ്രദ്ധിക്കാതെ അയാൾ വീണ്ടും കുടിക്കാൻ തുടങ്ങി, ചൂതാട്ടക്കാരൻ. കുടിച്ചു കുടിച്ച് കുറേ കഴിഞ്ഞ് കുഴഞ്ഞു വീണ് ഉറക്കുകയായി. ഗൂഡു അയാൾക്കരികിലിരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. രാത്രി അങ്ങനെ കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ ചൂതാട്ടക്കാരൻ കണ്ണു ചിമ്മി എഴുന്നേറ്റപ്പോൾ ആരോ അരികിലിരുന്ന് ധ്യാനിക്കുന്നു. ആരാടോ താൻ, എൻ്റെ വീട്ടിലെന്താ കാര്യം എന്ന് ദേഷ്യത്തിൽ ചോദിച്ചു. അപ്പോൾ ഗൂഡോ ശാന്തനായി സ്വയം പരിചയപ്പെടുത്തി. ചക്രവർത്തിയുടെ ഗുരുനാഥൻ എന്ന് കേട്ടപ്പോൾ അയാൾ ചാടി എഴുന്നേറ്റ് കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. നമ്മുടെ ജീവിതം വളരെ ഹ്രസ്വമാണ്, ഗൂഡോ ചൂതാട്ടക്കാരനോട് പറഞ്ഞു. ആ ജീവിതം മുഴുവനും മദ്യപാനവും ചൂതുകളിയുമായാൽ എന്തെങ്കിലും നിങ്ങൾക്ക് നേടാൻ കഴിയുമോ? നിങ്ങൾക്ക് ജന്മം നൽകിയ അമ്മ, ജീവിതം പങ്കിടുന്ന ഭാര്യ, നിങ്ങളുടെ കുട്ടികൾ, ഇവരെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ ജീവിതത്തിനോ ഒരു മനുഷ്യൻ എന്ന നിലയിലോ എന്തെങ്കിലും മേന്മ അവകാശപ്പെടാനാവുമോ നിങ്ങൾക്ക്? ചക്രവർത്തിയുടെ രാജ്യത്തിൻ്റെ ഗുരുനാഥൻ, തൻ്റെ അരികിൽ രാത്രി മുഴുവൻ ഇരുന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച മഹാൻ, ആ വ്യക്തിയുടെ ഉപദേശം ചൂതാട്ടക്കാരനിൽ പെട്ടെന്ന് തന്നെ സ്വാധീനമുണ്ടാക്കി. സ്വന്തം പ്രവൃത്തികളിൽ ലജ്ജ തോന്നി ഗുരുവിനോടും വീട്ടുകാരോടും മാപ്പപേക്ഷിച്ച് അയാൾ തൻ്റെ ജീവിതം പുതിയൊരു വഴിയിലേക്ക് തന്നെ മാറ്റി. പിന്നീട് മുനാൻ എന്ന പേരിൽ ജപ്പാനിൽ പ്രസിദ്ധനായിത്തീർന്ന ബുദ്ധസന്യാസിയാണത്രേ ഈ കഥാനായകൻ. കഥ കഴിഞ്ഞു. എങ്കിലും ചിന്തിക്കാൻ ധാരാളം കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഈ സംഭവം. ഈ ലോകത്തിലേക്ക് നമ്മൾ ജനിച്ചു വീഴുമ്പോൾ ചുറ്റിലുള്ളവർക്കെല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ആവണ്ടേ നമ്മുടെ പിന്നീടുള്ള ജീവിതവും? വേണ്ടേ? വളരെ സിമ്പിളായ സംഗതി. എന്നാൽ എല്ലാവരും മറന്നു പോകുന്നത് ഇതുതന്നെയാണ്. സ്വന്തം ജീവിതം വഴി ആർക്കും ഗുണമുണ്ടാക്കിയില്ലെങ്കിൽ കൂടി പെരുമാറ്റവും പ്രവൃത്തികളും വഴി അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കും ജീവിത പങ്കാളികൾക്കും കുഞ്ഞുങ്ങൾക്കും സങ്കടത്തിൻ്റെ കയ്പുനീർ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കാമല്ലോ. അത്രയെങ്കിലും ചെയ്യാൻ സാധിക്കില്ലേ? അല്ലാത്ത ആളുകൾ സ്വാർത്ഥരാണ്, സ്വന്തം സുഖത്തിൽ മാത്രം താല്പര്യമുള്ളവർ. ഇത്തരക്കാരുണ്ടല്ലോ. കൂടെ ഉള്ളവരുടെ ജീവിതം നശിപ്പിക്കുക മാത്രമല്ല, ഭാവിയിൽ സ്വന്തം ജീവിതവും ശോകപര്യവസായിയാക്കി മാറ്റും. എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? ഭൂമിയിലുള്ള ഈ ചെറിയ കാലയളവിൽ നമുക്ക് മാക്സിമം സന്തോഷിച്ചും സന്തോഷം പകർന്നും അങ്ങനെ അങ്ങ് പോയാൽ പോരെ? പോരെ? ഈ ചോദ്യം നമുക്ക് ഇന്നത്തെ ചിന്താവിഷയമാക്കാം. ഇപ്പോഴല്ല, സമയം പോലെ മതി കേട്ടോ. എപ്പോഴെങ്കിലും സമയം പോലെ ഒന്ന് ആലോചിച്ചോളൂ. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, ഇപ്പം തന്നെ ഉത്തരം കിട്ടിക്കാണൂല്ലേ. സോ ബി ഹാപ്പി ഓൾവേസ്. അതുപോലെ തന്നെ മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കുക. ബെഡ് കോഫിയിലെ സന്തോഷം നമുക്കിനി നാളെ തുടരാം. സന്തോഷമുള്ള ഒരു ദിവസത്തിലേക്ക് മുന്നോട്ട് നീങ്ങുന്ന എല്ലാവരോടും ബൈ ഫോർ നൗ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വിടവാങ്ങുകയാണ് ഞാൻ ഇന്നത്തേക്ക്. സുരേഷ് കാഞ്ഞിരക്കാട്ട്, ബൈ ഫോർ നൗ, ടേക്ക് കെയർ.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ 8:30 സവാരി ടൈമാണ്. യാത്രാവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു. ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കാം വാട്സപ്പ് സന്ദേശമകലെ വാട്സപ്പിലൂടെ. 11 നിങ്ങളുടെ ഇഷ്ടങ്ങളുമായി വോയിസ് യുവർ ചോയ്സ്. 12 യുവർ ചോയ്സ്. ഉച്ചയ്ക്ക് 2:15 ട്രിപ്പിൾ ട്രീറ്റ്. 2:30 NCERT സ്പോൺസേർഡ് പ്രോഗ്രാം ഉമംഗ് കേൾക്കാം. 3 വിവിധ് ഭാരതി റിലേ. വൈകിട്ട് 5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 7:58 ഫിഫ വേൾഡ് കപ്പ് ഡെയിലി അപ്ഡേറ്റ്സ് കേൾക്കാം. 8 സുറമൈ ശ്യാം. 9 രാഗം സംഗീതം. 10 അരികെ. അല്പസമയത്തിനകം കേൾക്കാം ഇടുക്കിയിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് തോമസ് കോര തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങളുമായി ലിസ്ണേഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: സ്വാഗതം.
0: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.
2: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി. കൂടെയുണ്ട് റെയിൻബോ ആർ ജെ രാജൻ സോമസുന്ദരം. ഇടുക്കിയിൽ നിന്നുമുള്ള റെയിൻബോ ശ്രോതാവ് തോമസ് കോര തെരഞ്ഞെടുത്തയച്ച MSV ഗാനങ്ങളുമായി ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി. അപ്പൊ ആദ്യ ഗാനത്തിലേക്ക് എത്തുമ്പോൾ തൃക്കണ്ണാപുരത്ത് നിന്ന് വന്ന കമലാക്ഷി അമ്മയും തങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് വാസുവിന്റെ പെങ്കിൾ ജാനുവിന്റെ അടുത്താണ് ആശ്രയം തേടിയത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന അവൾക്ക് വിശപ്പിന്റെയും കിടപ്പാടത്തിന്റെയും വില നന്നായി അറിയാം. അവൾ അവരെ ഒപ്പം കൂട്ടുകയാണ്. അവളുടെ ചേട്ടൻ വാസുവിന് അണക്കെട്ടിലാണ് ജോലി. അവിടെ വിൻഡ് ഹൗസിൽ ട്രോളി ഓപ്പറേറ്ററാണ്. ആ നായകനെ അവളുടെ സ്വപ്നം കൊണ്ട് അല്ലെങ്കിൽ അവളുടെ മനസ്സുകൊണ്ട് അവൾ സ്വപ്നത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ പ്രതീക്ഷകൾ വാനിലേക്ക് ഒരു പട്ടം പോലെ പറക്കുന്നു. വാഴത്തോപ്പിലും തൊടിയിലുമെല്ലാം അവൾ നടന്ന് മനസ്സുകൊണ്ട് പാടുകയാണ്. കുലച്ചു നിൽക്കുന്ന കദളി വാഴകൾ, കാഴ്ച നിൽക്കുന്ന വഴുതനകൾ. കമലാക്ഷി ആകാശത്ത് പാറി നടക്കുന്ന പട്ടത്തെ നോക്കി മനസ്സുകൊണ്ട് അവയോടൊപ്പം പാറി നടന്നു. വേനലിൽ ഒരു മഴ എന്ന ചിത്രത്തിൽ കമലാക്ഷിയായി വേഷമിട്ട് ശ്രീവിദ്യ, വാസുവായി മധു. 1979 ശ്രീകുമാരൻ തമ്പി രചിച്ച് MS വിശ്വനാഥൻ സംഗീതം പകർന്ന് വാണി ജയറാം പാടിയ ഗാനം.

Turn up the good vibes. This is Rainbow from Kochi 107.5. Music.

സിംഹാസനം എന്ന ചിത്രത്തിന് വേണ്ടി 1979 ശ്രീകുമാരൻ തമ്പി രചിച്ച് MS വിശ്വനാഥൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇടുക്കിയിൽ നിന്നുമുള്ള റെയിൻബോ ശ്രോതാവ് തോമസ് കോര തിരഞ്ഞെടുത്തയച്ച MS വിശ്വനാഥൻ സംഗീതം പകർന്ന ഒരുപിടി ഗാനങ്ങളാണ് ഇന്നത്തെ ലിസ്ണേഴ്സ് ചോയ്സ്. സ്വാഗതം കൊച്ചിയിൽ. മനയംഗത്ത് സുബ്രഹ്മണ്യൻ വിശ്വനാഥൻ എന്ന സമ്പൂർണ്ണ നാമത്തിനേക്കാൾ MSV എന്ന മൂന്നക്ഷരം കേട്ടാൽ സംഗീത പ്രിയരായവരിൽ സംഗീതം വന്നതറിയും, അത് അലയടിക്കും. 1928 ജൂൺ 24 പാലക്കാട് എലപ്പുള്ളിയിൽ മനയംഗത്ത് വീട്ടിൽ സുബ്രഹ്മണ്യൻ നാരായണൻകുട്ടി ദമ്പതികൾക്ക് വരദാനമായി കിട്ടിയ മകൻ. അച്ഛന്റെ മരണം കാരണം കൊണ്ടെത്തിച്ച ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ ആത്മാഹുതിയിൽ അമ്മ മകനെയും കൂട്ടി അഭയം പ്രാപിക്കാൻ ശ്രമിച്ചു എങ്കിലും മുത്തച്ഛന്റെ കരങ്ങൾ വാണിദേവതയുടെ കൈകളാൽ എത്തി അവരെ രക്ഷിക്കുകയായിരുന്നു. തിരുച്ചിറപ്പള്ളിയിലും കണ്ണൂരിലും ബാല്യം ചെലവഴിച്ച് സിനിമാശാലയിൽ ഭക്ഷണം വീട്ടി നടത്തിരുന്ന MSVക്ക് സംഗീതം പാഠങ്ങൾ പകർന്നു നൽകിയത് കണ്ണൂരിലെ നീലകണ്ഠ ഭാഗവതരാണ്. 13 വയസ്സിൽ ആദ്യമായി കച്ചേരി നടത്തി അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു അദ്ദേഹം. തിരുവനന്തപുരത്ത് വച്ചിട്ടാണ് ആ അരങ്ങേറ്റം നടക്കുകയുണ്ടായിരുന്നത്. അജയനും വിജയനും എന്ന ചിത്രത്തിലെ ഒരു ഗാനം രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ, പാടിയത് യേശുദാസ്.

1971 ലങ്കാദഹനം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് MS വിശ്വനാഥൻ സംഗീതം പകർന്ന യേശുദാസ് പാടിയ ഗാനമാണ് ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിൽ കേട്ടത്. അടുത്തായി എത്തുന്നു എഴുത്തുകാരനായിട്ടുള്ള വിനയൻ. അവന്റെ അതേ മുഖച്ചായിൽ എന്നാൽ ഒരു കൃതാവിന്റെയും മേശയിലെയും വ്യത്യാസത്തിൽ ഉള്ള ഒരു അനുജൻ അജയന്റെയും കഥ പറഞ്ഞ ചിത്രമാണ് ചന്ദ്രകാന്തം. അപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ടും രജനി എന്ന മുറപ്പെണ്ണ് കാരണം കൊണ്ട് തന്നെ അവരുടെ വിവാഹമൊക്കെ നടക്കുന്നതും കാരണം കൊണ്ട് അദ്ദേഹത്തിന് നാട് വിടേണ്ടി വരികയാണ് അനുജന്. അങ്ങനെ മുംബൈയിൽ എത്തുമ്പോഴാണ് അജയന്റെ ഒരു കവിത അവിടെ ഉള്ളൊരു പെൺകുട്ടിക്ക് കിട്ടുന്നത്. ക്രച്ചസിൽ നടക്കുന്ന തുണിയൊക്കെ അലക്കി ജീവിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ അജയൻ അവരോട് യാത്ര പറഞ്ഞ് പോകുമ്പോഴാണ് ഈ കവിത ഈ പെൺകുട്ടിക്ക് കിട്ടുന്നതും. അപ്പോൾ അവനെ കണ്ടെത്താൻ വേണ്ടിയിട്ടും ആഗ്രഹത്താലും ആ കവിത എഴുതി കുങ്കുമ മാസികയിലേക്ക് അയക്കുന്നു. നാട്ടിലിരുന്ന് ആ കവിത അച്ചടിച്ച് വന്നത് കണ്ട് വേദനയോടെ ആ കവിത നോക്കിക്കാണുന്ന ചേട്ടനുണ്ട് വിനയൻ. ചന്ദ്രകാന്തം എന്ന ചിത്രത്തിൽ വിനയൻ അജയൻ എന്ന കഥാപാത്രങ്ങളെ ഡബിൾ ടോളിലൂടെ അനുശ്രമാക്കി പ്രേംനസീർ. 1974 ശ്രീകുമാരൻ തമ്പി രചിച്ച് MS വിശ്വനാഥൻ സംഗീതം പകർന്ന് MS വിശ്വനാഥൻ തന്നെ പാടിയ പാട്ടാണ് ഇനി വരുന്നത്. ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിൽ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ വിശദമായി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സ്പെയിൻ സന്ദർശനം പുരോഗമിക്കുന്നു. സ്പെയിൻ വൈസ് പ്രസിഡന്റുമായി

0: അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ചകൾ നടത്തി. ഇന്ത്യ സ്പെയിൻ ബിസിനസ് ഫോറത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഗതാഗതം, സുസ്ഥിര വികസനം, കലാശാസ്ത്രം, സംസ്കാരം എന്നിവയിൽ ഇന്ത്യയും സ്പെയിനും തമ്മിൽ സഹകരണം ശക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: In a seamless and much larger engagement between our two countries. Huge opportunities, whether in advanced manufacturing, mobility, sustainability, railways, as the secretary just mentioned, advanced technologies, infrastructure, innovation, the digital technology world, art, science, culture, education, tourism, the sky is the limit, my friends.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്നലെ മുംബൈയിലെത്തിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോബേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് ഇന്ന് രാവിലെ എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾക്ക് 53 ലക്ഷം ഗുണഭോക്താക്കൾ പ്രയോജനപ്പെടുത്തും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ്റ്റ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം കുറിക്കും. മേളയുടെ 3rd പതിപ്പാണിത്. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ത്തിലധികം ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കും. നീറ്റ് UG 2026 പുനഃപരീക്ഷയുടെ OMR ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. OMR സംബന്ധിച്ച പരാതികളും ആശങ്കകളും അറിയിക്കാനുള്ള സൌകര്യം ഈ മാസം 15-ാം തീയതി വരെ ലഭ്യമായിരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3rd സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്സ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തർ ഡ്രുബോബ്, അന്ന കിഖിന എന്നിവർക്ക് ഒപ്പമാണ് യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. മുൻ IAS ഉദ്യോഗസ്ഥയായ സുധാ പിള്ള അധ്യക്ഷയായ 5-അംഗ സമിതിയെയാണ് നിയോഗിച്ചത്. കിഫ്ബിയെ സംബന്ധിച്ച് വിശദമായി പഠനം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലായിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിരമിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. 2028-29 കാലയളവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
3: ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ആഗോള സമാധാനവും സുരക്ഷയും തുല്യ വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ സമീപനമായി ശാന്തി ദർശനം അദ്ദേഹം

0: അവതരിപ്പിച്ചു. യു എൻ രൂപീകൃതമായതു മുതൽ ഇതുവരെ ഏകദേശം 50 സമാധാന ദൌത്യങ്ങളിലായി 300,000 സേനാംഗങ്ങളെ ഇന്ത്യ സംഭാവന ചെയ്തിട്ടുണ്ടെന്നും നിലവിൽ 10 യു എൻ സമാധാന ദൌത്യങ്ങളിലായി 4,300-ലധികം ഇന്ത്യൻ സേനാംഗങ്ങൾ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 8 തവണ ഇന്ത്യ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായിരുന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2021-22 കാലയളവിലായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ യു എ ഇയുടെ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ യു എ ഇ പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഒമാൻ തീരത്തിന് സമീപത്ത് വെച്ചാണ് ആക്രമണം നടന്നത്. ഇതിനെ തുടർന്ന് ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ കണ്ടെത്തി. അപകടത്തിൽ 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. കാണാതായ മറ്റ് 6 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ദുരന്തത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. വേവ്സ് 2027 ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 കീഴിൽ വ്യവസായ അധിഷ്ഠിത മത്സരങ്ങൾ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. മീഡിയ എന്റർടൈൻമെന്റ് മേഖലയിലെ ക്രിയേറ്റർമാരെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. മികച്ച സൃഷ്ടികൾ വേവ്സ് 2027 ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന ക്രിയേറ്റോസ്ഫിയറിൽ പ്രദർശിപ്പിക്കും. ഈ മാസം 31 വേവ്സ് ബസാർ .com എന്ന വെബ് ഓൺലൈൻ പോർട്ടൽ വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ചലഞ്ചറേയും വിജയകരമായ നടത്തിപ്പിനായി 1 കോടി രൂപ വരെയുള്ള ഒറ്റത്തവണ ഗ്രാന്റ് അനുവദിക്കും. അസമിൽ പ്രളയം രൂക്ഷം. 6 ജില്ലകളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും ഇന്നും നാളെയും കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: You are listening to Rainbow FM 107.5, musically yours.

0: വിശ്വരൂപം എന്ന ചിത്രത്തിന് വേണ്ടി 1978 മങ്കമ്പ ഗോപാലകൃഷ്ണൻ രചന നിർവഹിച്ച് MS വിശ്വനാഥൻ സംഗീതം പകർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സ്വാഗതം കൊച്ചിയിലേക്ക്. ഇതിനു മുൻപ് ധാരാളം കത്തുകൾ ഞാൻ അയച്ചിരുന്നു, ഒന്നുപോലും പ്രക്ഷേപണം ചെയ്ത് കേട്ടില്ല. ഈ കത്തെങ്കിലും പ്രക്ഷേപണം ചെയ്യുമെന്ന് കരുതുന്നു. ഞാൻ തോമസ് കോര, ഇടുക്കി ജില്ലയിലെ പുറ്റടിയിൽ താമസിക്കുന്നു. ഞാനൊരു കർഷകനാണ്. കുരുമുളക്, ഏലം തുടങ്ങിയ കാർഷിക വിളകൾ എൻ്റെ പറമ്പിലുണ്ട്. എല്ലാ ദിവസവും സ്വാഗതം കൊച്ചി കേട്ടുകൊണ്ടാണ് ഞാൻ കൃഷിയിടത്തിലേക്ക് പോകുന്നത്. പഴയ പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ സ്വാഗതം കൊച്ചി 1985 വരെയുള്ള ഗാനങ്ങളാക്കിയതിൽ സന്തോഷമുണ്ട്. ഇന്ന് എഴുതി അയച്ച ലിസണർ നമ്മളോടൊപ്പം ഉണ്ട്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: പാട്ടുകളൊക്കെ കേട്ട് എങ്ങനെ ഇരിക്കുകയായിരിക്കും അല്ലേ? അപ്പൊ ഇന്ന് കൃഷിയിടത്തിലേക്ക് പോവാൻ എപ്പോഴാണ് സമയം ശരിക്കും?
1: ഒരു സാറിന് 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകുന്നത്.
0: ആ, 8 മണിക്കാണ് പോകുന്നത് അല്ലേ?
1: അങ്ങനെ പിന്നെ ഇലക്ട്രോണിക്സിന്റെ സർവീസും ഉണ്ട്.
0: സർവീസും ഉണ്ട്. ആ,
1: അതെ.
0: ശരി ശരി. അപ്പോ 8 മണിക്ക് ശേഷമുള്ള പാട്ടുകൾ കേൾക്കാറില്ല?
1: അതും കേൾക്കാറുണ്ട്. അതിപ്പം പണിയുടെ ട്രക്ക് പോലെ പോകുന്നത്.
0: അതെ അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് ഞാനും ഭാര്യ രണ്ട് പെൺമക്കളും.
0: ആ, വലിയ കുട്ടികളാണോ?
1: അതെ, പിള്ളേര്. മൂത്തയാള് PG പഠിക്കുന്നു, ഇളയാള് ഡിഗ്രിക്ക് പഠിക്കുന്നു.
0: അത് ശരി. ഇപ്പൊ ആരൊക്കെയാ വീട്ടിലുള്ളത്?
1: ഇപ്പം ഇളയ മോളുണ്ട്, ഭാര്യ ജോലിക്ക് പോയിട്ടുണ്ട്.
0: അതെയോ? അത് ശരി. എന്താണ് ജോലി ചെയ്യുന്നത്? അതെ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കിപ്പോ ഈ കൃഷി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സ്ഥലമൊക്കെ സ്വന്തമായിട്ടുള്ള സ്ഥലത്താണോ ചെയ്യുന്നത്?
1: അതെ അല്ലേ.
0: ഓക്കെ. അപ്പൊ അതിൽ പരം മറ്റെന്ത് സന്തോഷമാണ് നമുക്ക് വേണ്ടത്. അപ്പോ ഇങ്ങനെ മണ്ണിനോട് ചേർന്ന് നിൽക്കുകയും അതുപോലെ പാട്ടുകളും ആസ്വദിക്കുകയും ചെയ്യുമ്പോ പ്രത്യേകിച്ച് മറ്റൊരു വസന്തത്തിന്റെ ആവശ്യമില്ലാതാണ് തോന്നുന്നത്.
1: കൊച്ചി FM തുടങ്ങിയ കാലം മുതലേ കേൾക്കുന്നുണ്ട്.
0: കേൾക്കുന്നുണ്ടല്ലേ. ഓക്കെ. പിന്നെ അപ്പോ ഇപ്പൊ ഇങ്ങനെ അവിടെയാണ്, കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്?
1: ഇവിടെ മഴ കുറവാ. ഇവിടെ അവിടെ പെയ്യുന്ന പോലെ മഴ പെയ്തിട്ടില്ല.
0: പെയ്തിട്ടില്ല ഇത്തവണ അല്ലേ?
1: ഇവിടെ തീർത്ത് മഴ കുറവ്. ഇവിടെ മഴ പെയ്താലേ ഇടുക്കി ഡാമിലോട്ടൊക്കെ വെള്ളമാകുള്ളൂ,
0: വെള്ളം എത്തുള്ളൂ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ മഴ നമുക്ക് കാര്യമായിട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോ അറിയാൻ സാധിക്കുന്നത്.
1: അതെ അതെ, മഴ തീർത്ത് കുറവായിരുന്നു. കഴിഞ്ഞ വർഷത്തെ വെച്ചിടത്തോളം തീർത്ത്
0: കുറവാണ് അല്ലേ. അപ്പോ എന്തായാലും ഈ പരീക്ഷയ്ക്ക് വൈകി പഠിക്കുന്ന പോലെ മിക്കവാറും ഇനിയും ഉള്ള ദിവസങ്ങളിലൊക്കെ മഴ ഉണ്ടാകും എന്നുള്ളതാണ്.

0: നമ്മുടെ ഒരു
1: അതെ അതെ
0: പ്രതീക്ഷ. കാരണം മഴ ഇല്ലെങ്കിലും നമുക്ക് ഒട്ടും പറ്റില്ലല്ലോ.
1: അല്ല, കൃഷി മുമ്പോട്ട് തുടരാതെ പറ്റത്തില്ലല്ലോ.
0: തീർച്ചയായിട്ടും കൃഷിക്കും അത് ഏറെ ബാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എന്താണ് സ്പെഷ്യലായിട്ട് ഇന്ന്?
1: സ്പെഷ്യലായിട്ട് സാധാരണ അപ്പം ദോശയൊക്കെയാണ്, കാപ്പിക്ക്.
0: ഇന്ന് സ്വാഗതം കൊച്ചി വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടോ? ഇല്ല.
1: സ്പെഷ്യലായിട്ട് ഇല്ല, സാധാരണ പോലെ ഉള്ളൂ.
0: ഓക്കെ,
1: സന്തോഷത്തോടെ കേട്ടോണ്ടിരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഇടുക്കിയുടെ കാറ്റും അതിനോടൊപ്പം പാട്ടുകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല് തന്നെയാണ് അല്ലേ?
1: അത് തന്നെ. അതെ.
0: ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി പാട്ടുകൾ കൂടി വരുന്നുണ്ട്. വീട്ടിലെല്ലാവരോടും പ്രത്യേക അന്വേഷണമൊക്കെ പറയണം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പാട്ടുകൾ കേൾക്കാം. അപ്പം മറ്റൊരു സാഹചര്യത്തിൽ നമുക്ക് മറ്റൊരു കത്തിലൂടെ ഇനി വീണ്ടും കേട്ടുമുട്ടാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ആകാശവാണി കൊച്ചി FM Rainbow 107.5.
1: താങ്ക് യു.

1978 2:1 എന്ന ചിത്രത്തിന് വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചന നിർവഹിച്ച് എം എസ് വിശ്വനാഥൻ സംഗീതം പകർന്ന് എം എസ് വിശ്വനാഥനും മിസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. നീലഗിരിയുടെ മടിത്തട്ടിൽ ജോലിക്കെത്തിയ ജോസ് ഹോട്ടൽ മുറിയിൽ നിന്ന് താമസം മാറേണ്ട സാഹചര്യം വന്നപ്പോൾ തുണയായത് കുഞ്ഞിക്കണ്ണൻ റോസി ദമ്പതികളാണ്. അവരുടെ കൂടെ കഴിയുന്നത് ലീല എന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവരുടെ മകളാണ് എന്ന ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും, പക്ഷേ ഏതോ ധനിക സ്ത്രീ ഉപേക്ഷിച്ചു പോയ കുഞ്ഞിനെ റോസി എടുത്ത് വളർത്തുകയായിരുന്നു. അവരുടെ വീടിൻ്റെ ചേർന്നുള്ള വീട്ടിലാണ് താമസം. ജോസിന് ഒരുക്കിയിരിക്കുന്ന ആ വീടാണ്. ലീലയെ നോട്ടമിട്ട് മുതലാളി പല കുറി അവളെ ബംഗ്ലാവിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആവോളം ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നു. അണ്ണനെ പോലെ കണ്ടിരുന്ന ജോസ് അവൾക്കൊരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. അവൾ അമ്മയോടൊപ്പം മുതലാളിയും സംഘങ്ങളും മദ്യപിച്ചിരിക്കുന്ന ബംഗ്ലാവിലേക്ക് യാത്ര ചെയ്യുകയാണ്. മുടി പിന്നോട്ട് പിന്നെയിട്ട് ഹാഫ് സാരി എടുത്ത് ആ കുട്ടി ആടി പാടുകയാണ്. അപ്പോൾ ജോസ് അണ്ണൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഐഡിയ എന്ന് വെച്ചാൽ പാട്ടിനൊടുവിൽ ഒന്ന് തലകറങ്ങി വീണേക്കുക എന്നുള്ളതാണ്. അപ്പോൾ റോജാ രമണി ലീലയായി വേഷമിട്ടിരിക്കുന്നു. ജോസ് ആയി പ്രേം നസീറും അഭിനയിച്ച ചിത്രം പണിതീരാത്ത വീട്. 1973 വയലർ രചന നിർവഹിച്ച് എം എസ് വി സംഗീതം പകർന്ന് ഈ ഗാനം പാടിയിരിക്കുന്നത് LR ഈശ്വരിയാണ്.

1978-ൽ ഇതാ ഒരു മനുഷ്യൻ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് MSV സംഗീതം പകർന്നു പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. തമിഴ് സിനിമാ ലോകത്ത് തൻ്റെതായ സംഗീത വൈഭവം കൊണ്ട് നന്നി ചെറുപ്പത്തിൽ തൻ്റെ മികച്ച സംഗീത സംവിധായകനെന്ന ഖ്യാതി സമ്പാദിച്ചു. പണം എന്ന പേരിൽ 1952-ൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് സംഗീതം നൽകിയാണ് ആ മഹത്തായ സബരിയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചത്. 60-70 കാലഘട്ടങ്ങളിൽ MSV എന്ന മൂന്നക്ഷരത്തിൽ നിന്ന സംഗീത സാഗരം അലയടിച്ച് തെന്നിന്ത്യ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞിരുന്നു. TK രാമമൂർത്തി എന്ന സംഗീതജ്ഞന്റെ ഒപ്പം 100 ചിത്രങ്ങളോളം ഒന്നിച്ച് സഹവർത്തിച്ചിട്ടുണ്ട് ആ മഹാപ്രതിഭ. ഒട്ടേറെ പുതുമുഖ ഗായകരെ പരിചയപ്പെടുത്തുകയും ഓർക്കസ്ട്രേഷനിലെ പുതുമകൾ സാധ്യതകൾ ഇന്ത്യൻ സംഗീതത്തിന് സംഭാവന ചെയ്യുകയും കാര്യങ്ങളിൽ അദ്ദേഹം ചെയ്തു. തമിഴ്നാടിന്റെ ഔദ്യോഗിക ഗാനമായിട്ടുള്ള നീരരും കടലുദയുടെയും സംഗീത സംവിധാനം ചെയ്തത് MSV ആണ് എന്നുള്ളത് അക്കാലത്ത് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്തായിരുന്നു എന്നതിന് ഒരു സാക്ഷ്യം കൂടിയാണ്. അടുത്തായി എത്തുന്നു 7-ാം കടലിനക്കരെ എന്ന ചിത്രത്തിൽ 1979-ൽ P ഭാസ്കരൻ രചിച്ച് MSV ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: കേൾക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: അടുത്തായി എത്തുന്നത് ഏഴാം

സംഗമം എന്ന ചിത്രത്തിന് വേണ്ടി 1977 മങ്കൊമ്പ ഗോപാലകൃഷ്ണൻ രചന നിർവഹിച്ച് MSV സംഗീതം പകർന്ന് പി ജയചന്ദ്രനും സംഘവും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രണ്ടായിരത്തോളം ഗാനങ്ങൾ സമ്മാനിച്ച മഹാപ്രതിഭ ഇപ്പോഴും ഒരു ഗാനമുണ്ടാകുന്നതിന് പിന്നിൽ ഒരു ടീം വർക്കിന്റെ അനന്തര ഫലമാണെന്ന് പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. ഇപ്പൊ ലിറിക്സിന് വേണ്ടുന്ന ഈണം കണ്ടെത്താൻ ആ രാഗം മികച്ചതാക്കാൻ സാധ്യതയുള്ള ഗായകനെ കണ്ടെത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ MSV സംഗീതം ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയത് നമുക്കേറെ അഭിമാനിക്കാവുന്നതാണ്. മാറ്റർ, മീറ്റർ, മെലഡി ഒരു പാട്ടിന്റെ വിജയത്തിന് വേണ്ടുന്ന മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് അദ്ദേഹം ഇപ്പോഴും എടുത്തു പറയാറുണ്ട്. 50 വർഷത്തിലേറെയുള്ള സംഗീത സബരിക്ക് മെല്ലിസൈ മന്നന്റെ ആ മഹത്തായ യാത്രയ്ക്ക് 2015 ജൂലൈ 14 തിരശീല വീഴുകയായിരുന്നു. എന്നാൽ ആ സംഗീതം നമ്മുടെ ഹൃദയങ്ങളിൽ, ശിരകളിൽ അനുസ്യൂതം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. കുറ്റവും ശിക്ഷയും എന്ന ചിത്രത്തിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചന നിർവഹിച്ച് MSV സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: 8:15 ഇംഗ്ലീഷിൽ വാർത്തകളാണ്. നാളെ ഈ കെ എം സിദ്ദിഖ് തിരഞ്ഞെടുത്തയച്ച, മട്ടാഞ്ചേരിയിൽ നിന്ന് തിരഞ്ഞെടുത്തയച്ച ഒരുപാട് ഗാനങ്ങൾ കേൾക്കാം നാളെ രാവിലെ 7 മണിക്ക്. ലിസണേഴ്സ് ചോയ്സ്, സ്വാഗതം കൊച്ചിയിൽ. ഇപ്പോൾ തോമസ് കോര ഇടുക്കിയിൽ നിന്ന് തിരഞ്ഞെടുത്തയച്ച ഒരുപാട് ഗാനങ്ങളാണ് ഇന്ന് നമ്മൾ ആസ്വദിച്ചത്. 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ, 8:30 തിരികെ എത്താം.
2: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. Good morning, I am Abhishek Mukhopadhyay. The headlines. India officially launches its campaign for election as non-permanent member of UN Security Council for 2028-29 term. Mortal remains of 15 Indian tourists killed in Vietnam boat tragedy arrive in Mumbai. Bodies of 9 fishermen recovered after the trawler sinks off West Bengal coast. US launches strikes on Iran for the third consecutive night. President Donald Trump reinstates blockade on Iranian shipping in Strait of Hormuz. IMD forecasts heavy rainfall in Bihar and Odisha today. And in cricket, India script history at Lord's in London with 270-run win over England in one of women's test. India has officially launched its campaign for election as a non-permanent member of the United Nations Security Council, UNSC, for the 2028-29 term. Launching India's candidature at the UN headquarters in New York, External Affairs Minister Dr. S. Jaishankar said, "The world is facing growing conflict and instability, making the role of the United Nations more critical than ever."
3: As a candidate, it is natural that member states would like to understand what India brings to the table. One part of that is our vision of the priorities that the world and the United Nations must address. The other is a track record which enables the international community to make its own judgment. Let me address the priorities first. As we contemplate the global order, India's focus will be on working for a secure, peaceful and equitable world.
2: Highlighting India's credentials, Dr. Jaishankar said India has contributed nearly 3 lakh personnel to about 50 UN peacekeeping missions since the organization

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: ഓൺ ദ മൂവ്, ലെറ്റ്സ് ഗ്രൂവ്. സവാരി ടൈം ഈസ് ലൈവ്.

സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 19 സെക്കൻഡ്. സവാരി ടൈമിന്റെ സമയമാണ് നമുക്ക് 10 മണി വരെ. അങ്ങനെ ഓരോ നിമിഷവും നമുക്കിങ്ങനെ പുതു ജീവൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അങ്ങനെ പുതുജീവൻ വന്ന് നമ്മളെപ്പോഴും ഉഷാറായിക്കൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഈ രാവിലെ നമ്മളൊന്ന് നന്നായി തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്കങ്ങ് ഫുൾ ഓണായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ പറഞ്ഞു വരുമ്പോഴാണ് നവജീവൻ പദ്ധതിയുടെ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് കൂടി ഒന്നങ്ങ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ആലപ്പുഴ ജില്ലയിൽ വിവിധ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്ട്രേഷന് നിലവിലുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും നവജീവൻ പദ്ധതി പ്രകാരം വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി സ്വയം തൊഴിൽ തുടങ്ങുവാനുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപേക്ഷകൻ്റെ കുടുംബ വാർഷിക വരുമാനം

ലക്ഷം രൂപയിൽ കൂടുതലാകാൻ പാടില്ല. പ്രായപരിധി 50-നും 65 വയസ്സിനും ഇടയിലായിരിക്കണം. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രജിസ്ട്രേഷൻ കാർഡ്, അസൽ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഹാജരായാൽ അപേക്ഷ ഫോറം സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ പൂരിപ്പിച്ച അപേക്ഷകൾ ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നേരിട്ട് ഹാജരായി സമർപ്പിക്കേണ്ടതാണ്. ഫോൺ നമ്പറുണ്ട്, 0477-2230622. 0477-2230622. അപ്പോൾ സവാരി ടൈം നമുക്ക് കൂടെയുണ്ട് റെയിൻബോ ആർജി രാജൻ സോമസുന്ദരം. വിളിക്കുന്ന നമ്പർ ഒന്ന് പറയാം, 0484-242-1 0484-242-8101. അപ്പോൾ അങ്ങനെ സവാരി അപ്ഡേറ്റ്സ്, യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. യാത്രയ്ക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണോ, അല്ലെങ്കിൽ പോകുന്ന വഴിയിലാണോ, അല്ലെങ്കിൽ എത്തിച്ചേർന്ന സമയത്താണെങ്കിലൊക്കെ നമുക്ക് അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് നമുക്ക് പകർന്ന് നൽകി കൊടുക്കാം. കാരണം തൊട്ട് പുറകെ വരുന്ന ആളുകൾക്ക് അത് വലിയൊരു സഹായമാകും. നമ്മളെങ്ങനെയാണ് യാത്ര ചെയ്തത്, കാലാവസ്ഥ എങ്ങനെയുണ്ട്, വഴി എങ്ങനെയാണ്, ട്രാഫിക് ഉണ്ടോ എന്നൊക്കെയുള്ള അപ്ഡേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ സവാരി ടൈം അങ്ങ് ധന്യമായി അല്ലേ. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സവാരി ടൈം.

0: മുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 43 മിനിറ്റും 3 സെക്കൻഡ്. അപ്പോൾ കേരള മീഡിയ അക്കാദമിയുടെ ഓഡിയോ പ്രൊഡക്ഷൻ ഡിപ്ലോമ കോഴ്സിൻ്റെ പുതിയ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സൗണ്ട് എഞ്ചിനീയറിംഗ്, ആർ ജി ട്രെയിനിങ്, ഡബിംഗ്, പോഡ്കാസ്റ്റ്, വോയിസ് മോഡുലേഷൻ എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഇപ്പോൾ കോഴ്സ് തിരുവനന്തപുരം, കൊച്ചി സെൻറ്ററുകളിലെ റേഡിയോ കേരള സ്റ്റുഡിയോയിലുമാണ് ക്ലാസ്സും പരിശീലനവും ഒക്കെ നടക്കുക. അപ്പോൾ പ്ലസ് ടു അടിസ്ഥാന യോഗ്യത പ്ലസ് ടു ആണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരുന്നത് ജൂലൈ 15 കേട്ടോ. നാളെയാണ് അവസാന ദിവസം. വിശദ വിവരങ്ങൾക്ക് www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പറുണ്ട് 04842422275. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842422275. യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം സവാരി ടൈമിൽ. വിളിക്കേണ്ട നമ്പർ 0484242801. 10 മണി വരെയാണ് നമുക്ക് സമയം. അപ്പോൾ യാത്രാവിശേഷങ്ങൾക്കൊപ്പം 1990കൾക്ക് ശേഷമുള്ള ഒരു ഇഷ്ടഗാനം കൂടി നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाए। ज्यादा जानकारी के लिए 1-4555 पर कॉल करें।
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. ഒരു അപ്ഡേറ്റ് കൂടി ഉണ്ട് കേട്ടോ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒ ബി സി, ഇ ബി സി, അതായത് പൊതുവിഭാഗത്തിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ, ഡി എൻ ഡി എന്നുള്ള വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അനുവദിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അധികൃതർ അർഹരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് അപേക്ഷകൾ ഇ ഗ്രാൻഡ് 3.0 പോർട്ടലിലൂടെ ജൂലൈ 31 ഡാറ്റ എൻട്രി പൂർത്തീകരിക്കേണ്ടതാണ് എന്നുള്ളതാണ് അറിയിക്കുന്ന വിശദ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന സർക്കുലർ. അപേക്ഷാ ഫോം മാതൃക ഉൾപ്പെടെ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്, 0484-3130. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം.

0: ഇപ്പോൾ ക്ലാക്ക് ഈ നോക്കുമ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സവാരി ടൈമിലേക്ക് ഒരു കോളർ ചേരുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഇത് ആരാണ്?
1: രാജേഷ് കുമാർ.
0: യെസ്, എവിടെ നിന്നാണ്?
1: വൈക്കം.
0: വൈക്കം. വൈക്കത്ത് എന്താണ് വിശേഷങ്ങൾ?
1: മഴയൊന്നും ഇല്ലാതുകൊണ്ട് മഴ പെയ്ത് മാനം
0: തെളിഞ്ഞു. അത് ശരി ശരി. അപ്പോ അങ്ങനെ പാട്ടാണ് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അല്ലേ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: അമ്മ, വൈഫ്, രണ്ട് കുട്ടികൾ.
0: ശരി, വലിയ കുട്ടികളാണോ?
1: ഒരാള് ബിടെക്, ഒരാള് ടെൻത്.
0: ആഹാ, അത് ശരി. ഓക്കെ, അപ്പോ എന്താ, എന്തെങ്കിലും ജോലി ചെയ്യാണോ?
1: ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് കമ്പനിയിലെ മാനേജറാണ്.
0: അത് ശരി. ഓക്കെ, അപ്പൊ ഇന്ന് വർക്ക് ഉണ്ടോ?
1: ഇന്ന് ഞാൻ എറണാകുളത്തേക്ക് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക.
0: പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എവിടെ എത്തി?
1: പൂത്തോട്ട.
0: അത് ശരി. എങ്ങനെയുണ്ട്, വഴിയൊക്കെ ക്ലിയർ ആണോ?
1: പൂത്തോട്ടം മുതൽ നമ്മുടെ ഉദയംപേര് വരെ നല്ല വഴിയാണ്. ഇന്നും ഞാൻ ഒരു 20 വർഷമായിട്ട് പോണ വഴിയാണ്.
0: ആ, വഴിയൊക്കെ ക്ലിയർ ആണ്.
1: അത് കഴിഞ്ഞാല് പിന്നെ കാറ് വല്ലോടത്ത് വിട്ടിട്ട് വരും, മെട്രോ വന്നാൽ
0: അത് ശരി ശരി. അപ്പോ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് കൃത്യം നമുക്ക് എത്ര മണിക്ക് അവിടെ എത്തണം? ശരി. അപ്പോ ഇങ്ങനെ ഒരു ചെറിയ റിലാക്സേഷൻ അങ്ങനെ സമയത്തിന്റെ കാര്യത്തിൽ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: മഴ പെയ്തു മാനം തെളിഞ്ഞു നേരം.
0: ആഹാ, അത് തന്നെയാണ് പാട്ടും അല്ലേ. പക്ഷെ അധികം നാള് ഇങ്ങനെ മഴ പെയ്ത് തെളിഞ്ഞു നിന്നാൽ കാര്യമില്ല, മഴ ആവശ്യമാണ് അല്ലേ. അതെ, പെയ്യുന്നു. അപ്പൊ ചില സ്ഥലങ്ങളിൽ മഴ കിട്ടിയിട്ടില്ല എന്നൊക്കെ ഉള്ളൊരു പരാതികളാണ് കേൾക്കുന്നത്.
1: ഞങ്ങൾക്ക് ഇവിടെ വൈക്കത്തൊക്കെ നല്ല മഴയാണ്, കിട്ടുന്ന മഴ നല്ല മഴയാണ്.
0: അതെ, കിട്ടുന്ന മഴയൊക്കെ നല്ല മഴയാണ് അല്ലേ. അപ്പൊ 1995 ഷിബു ചക്രവർത്തി എഴുതി രവീന്ദ്ര സംഗീതത്തിൽ യേശുദാസ് പാടിയ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി. ഓക്കെ, അപ്പൊ യാത്ര സുഖകരമാവട്ടെ. വലിയ ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ. ആയിരിക്കും. അപ്പൊ 15 മിനിറ്റ് കൂടി നമുക്ക് യാത്ര ആസ്വദിക്കാം. അതിനുശേഷമാണെങ്കിലും ക്ഷമയോടുകൂടി പതിയെ പതിയെ നമുക്ക് കൃത്യ സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കട്ടെ. അപ്പൊ പാട്ട് വരുന്നുണ്ട് കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ഒപ്പം ചേർന്നതിന് ഒരുപാട് സന്തോഷം.

0: സമയം 9 കഴിഞ്ഞ് 24:40. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈമാണ്. ഹലോ
1: ഹലോ,
0: സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ്? ആ, ഷീല. എന്ത് ചെയ്യുന്നു?
1: ഞാനൊരു ടിഷ്യൂ പേപ്പർ കമ്പനിയിൽ ജോലിക്ക് പോണു.
0: ആ ശരി, ഓക്കെ. ജോലിക്ക് പോകുന്ന വഴിയാണോ?
1: ഞാൻ പോണതേ ഞങ്ങളുടെ വീടിന്റെ അവിടുന്ന് ആളൂർക്ക് പോവാണ്. നടന്നാണ് ഞാൻ പോണത്.
0: ആളൂർക്ക് നടന്നു പോവാണ്.
1: ആ, 70 രൂപയുടെ ഓട്ടോറിക്ഷ ചെലവുണ്ട്. ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോണ് ഇല്ലന്റ് മേടിക്കാൻ.
0: ആ ശരി. അല്ല, അപ്പൊ ഇന്നിപ്പോ ഓട്ടോ വേണ്ടെന്ന് വെച്ചോ?
1: ഇന്ന് ഓട്ടോ വേണ്ടെന്ന് വെച്ചു. നല്ല വെയിലല്ലേ, ഇപ്പൊ നടക്കാന്ന് വിചാരിച്ചു.
0: ശരി, ഓക്കെ.
1: പറയൂ. ഞാൻ സാധനം കൊച്ചിയിലേക്ക് പാട്ടുകളെ കേട്ടി വെച്ചിട്ട്
0: അതിനുവേണ്ടി മാത്രം പോവാണോ?
1: അതിനുവേണ്ടി മാത്രല്ല, എനിക്ക് ആ വഴിക്കൊന്ന് പോണം. അപ്പൊ കേറും, പോകുമ്പോ ഏതായാലും
0: വരും.
1: അതെ, 2 മുമ്പ് എഴുതി വിട്ടിട്ട് എന്റെ വായിച്ചില്ല. അപ്പൊ ഈ പ്രാവശ്യങ്ങളും ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാൻ പോണത്. നടന്നു.
0: ശരി, അപ്പൊ ഇംഗ്ലണ്ടിൽ ഇത്രയും പാട്ടുകളൊക്കെ ഒതുങ്ങോ? ഒരു 10-20 പാട്ടൊക്കെ എഴുതി അയക്കാൻ പറ്റുമോ?
1: അതൊക്കെ സെലക്ഷൻ അസോൻ ചേട്ടൊക്കെ സെലക്ഷൻ എഴുതി ഒക്കെ തന്നിട്ടുണ്ട്.
0: ആണല്ലേ?
1: അതൊക്കെ ബുക്കിലൊക്കെ എഴുതി വെച്ചാൽ ഇനി ഇംഗ്ലണ്ട് മാത്രം മേടിച്ചാ മതി.
0: ശരി ശരി, അപ്പൊ എന്തായാലും അത് പെട്ടെന്ന് ഇങ്ങനെ എഴുതി അയച്ചോളൂ കേട്ടോ.
1: അത് വിടാം. പിന്നെ ഇത് എന്റെ കൂടെ വർക്ക് ചെയ്യണ രജിനി, അവൾക്ക് വേണ്ടി ഡെഡിക്കേഷൻ. അവളുടെ മോന്റെ പേര് ഋതു.
0: രജിനിയുടെ മകൻ ഋതു അല്ലേ?
1: ഭർത്താവിന്റെ പേര് ശിവ. അവൾക്ക് മാത്രമായിട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നത് ആ ഞാൻ പറഞ്ഞ പാട്ട്, ഒരു ചെമ്പനീർ പൂ പോലെ.
0: ആ, ചെമ്പനീർ പൂവിർത്തവും അല്ലെ, സ്ഥിതി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടല്ലേ?
1: ഓക്കെ
0: ഓക്കെ ഓക്കെ. അപ്പൊ ഒരു പൂ ചോദിക്കാതെ തന്നെ, അല്ലെങ്കിൽ പൂ കൊടുക്കാതെ തന്നെ പൂവിന്റെ സുഗന്ധം അറിഞ്ഞു എന്നുള്ളതാണ് കവി പറയുന്നത്. 2003 നമുക്ക്
1: പൂ കൊടുക്കാറുണ്ട്.
0: ഓക്കെ. അപ്പൊ ഇവിടെ പ്രഭാ വർമ്മയാണ് ഈ വരികൾ എഴുതിയിട്ടുള്ളത്. ഉണ്ണി മേനോനാണ് സംഗീതം, അദ്ദേഹം തന്നെയാണ് പാടിയിട്ടുള്ളത്
1: കേട്ടോ.
0: ഓക്കെ, അപ്പൊ പാട്ട് വരുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ പ്രത്യേക അന്വേഷണം ഒക്കെ പറയണം കേട്ടോ. അപ്പൊ നടക്കുന്ന വഴിയൊക്കെ ക്ലിയർ അല്ലേ? കുഴിയൊന്നുമില്ലല്ലോ? ടാറിട്ട റോഡാണ്, സൂക്ഷിച്ച് നടക്കണം കേട്ടോ. ഓക്കെ ശരി കേട്ടോ. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. പാട്ട് വരുന്നു കേട്ടോ.

0: സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 36 മിനിറ്റും 26 സെക്കൻഡും. അങ്ങനെ 36 മിനിറ്റ് 26 സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക കൗതുകം അല്ലേ? അങ്ങനെ ഒരുപാട് കൗതുകങ്ങൾ നിറച്ചിട്ടാണ് നമ്മുടെ സമയം പോലും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കോളർ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ, ഇതാരാണ്?
1: ഞാൻ രാജേഷാണ്.
0: രാജേഷ് എവിടെ നിന്നാണ്?
1: മൂവാറ്റുപുഴയിൽ നിന്ന്.
0: മൂവാറ്റുപുഴയിൽ നിന്ന് എന്ത് ചെയ്യുന്നു?
1: ഇന്റീരിയർ വർക്കാണ്.
0: ഇന്റീരിയർ വർക്കാണ്. അപ്പൊ ഇന്ന് വർക്കില്ല?
1: നമ്മുടെ സൈറ്റില് കറണ്ട് ഇല്ലായിരുന്നു, കാരണം ടൂറായിട്ട് ഇറങ്ങി.
0: സൈറ്റില് കറണ്ട് പോയത് തന്നെയാണല്ലോ അല്ലേ?
1: അങ്ങനെയും പറയാം.
0: ശരി, ഓക്കെ. അപ്പോ കറണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാന്നുള്ള ഇതാണ് അല്ലേ?
1: രാവിലത്തെ ഒരു തുടക്കമുണ്ടല്ലോ.
0: ആ ശരി, പോയില്ലേ, കൊള്ളാം. അപ്പൊ പണി നമുക്ക് തീർക്കണ്ടേ?
1: അത് വർക്കേഴ്സ് ഉണ്ട്, അവര് ചെയ്തോളൂ.
0: ആ ശരി, ആ ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ പണി നടക്കുന്നുണ്ടല്ലേ?
1: പണി നടക്കുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ ഇങ്ങനെ പണി പെട്ടെന്ന് തീരട്ടെ. എന്തായാലും നമുക്ക് അങ്ങനെയാണ്. അപ്പൊ മൂവാറ്റുപുഴയിൽ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാ? കറണ്ട് പോയതല്ലാതെ വേറെ എന്താണ്?
1: നല്ല വെയിലാണ്.
0: വെയിലാണ്, ഓക്കെ. അതെല്ലായിടത്തും മിക്കവാറും ഇന്ന് ക്ലൈമറ്റ് പറയുമ്പോ ഒന്ന് വെയില് തന്നെയാണ് എന്നാണ് അറിയാൻ പറ്റുന്നത്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: കാളിയാറ് തെളിഞ്ഞൊഴുകുന്നു, ഇടുക്കിയാറ് കലങ്ങി ഒഴുകുന്നു.
0: ആ കൊള്ളാം. ശരി, പിന്നെ എന്താണ് അവിടെ നമുക്ക് വഴിയൊക്കെ

0: ക്ലിയർ ആണല്ലോ അല്ലേ? റോഡൊക്കെ എങ്ങനെയുണ്ട്?
1: വഴി കുഴപ്പമില്ല, ടൗണിൽ ഒരു ചെറിയ തിരക്ക് ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമൊന്നുമില്ല.
0: ആ ടൗണിലാണ് ഒരു അല്പം തിരക്കുള്ളത്.
1: ആ
0: ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ദിവസം നമുക്ക് ചൊവ്വാഴ്ച ദിവസം അല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: പിന്നെ എനിക്ക് അമ്മപ്പൂവിനുള്ള പാട്ടായാലും കുഴപ്പമില്ല, നമ്മുടെ ജാനകിയമ്മ പാടിയ 10 കൽപ്പനകളല്ലേ.
0: ഓക്കെ, നോക്കട്ടെ. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ.
1: ആയിക്കോട്ടെ.
0: ഓക്കെ, അപ്പോൾ എസ് ജാനകി പാടിയ പാട്ടുകളിൽ തന്നെ വേറൊരു പാട്ടും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നോക്കാം, നമുക്ക് ഏത് പാട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ അമ്മപ്പൂവിൽ നിന്ന് തന്നെ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ 10 കൽപ്പനകൾ എന്ന് പറയുന്ന മൂവിയിലെ എസ് ജാനകി പാടിയ പാട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ ഇന്ന് ഫ്രീ ആണോ ഇനി ഫുള്ളായിട്ട്?
1: ഇന്ന് ചുമ്മാ ഒന്ന് കറങ്ങാന്ന് ഓർത്തു.
0: അത് ശരി. ഓക്കെ ഓക്കെ, അപ്പോൾ
1: യാത്രകൾ നമ്മളെ ഭയങ്കര ഇഷ്ടമുള്ള കേസാണ്.
0: ഇന്ന് എവിടേക്കാണ് യാത്ര?
1: ഇന്ന് 10 വരെ പോയാൽ കൊള്ളാന്നുണ്ട്.
0: ഓക്കെ,
1: ഗവിയിൽ ഒന്ന് കേറുക.
0: അത് ശരി. ഓക്കെ, ഓ എന്തായാലും കോള് ഡ്രോപ്പായി പോയി, ഗവിയിലേക്കുള്ള യാത്ര എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ചോദിച്ച പാട്ടങ്ങ് കൊടുക്കാം അല്ലേ? അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സവാരി ടൈം.

0: സവാരി ടൈമാണ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പോ അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ.
1: ഹലോ,
0: ഇതാരാണത്?
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഞാൻ സലീന.
0: സലീന, എവിടെ നിന്നാണ്?
1: മൂവാറ്റുപുഴ.
0: മൂവാറ്റുപുഴ. ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ് അല്ലേ. വീട്ടിൽ ആരൊക്കെ ഉള്ളേ?
1: ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മോളും മരുമോനും രണ്ട് കുട്ടികളും ഉണ്ട്. മൂന്ന് മക്കളാണ് എനിക്കുള്ളത്.
0: അശരി. ഓക്കെ, മൂന്ന് മക്കളാണ്.
1: അവരെ കുട്ടികളാ
0: ആണല്ലേ. അപ്പൊ
1: കൂടെ കൂടെ ഒരു മോളും മരുമോനും രണ്ട് കുട്ടികളും ഉണ്ട്.
0: അപ്പൊ പേരക്കുട്ടികളൊക്കെ വീട്ടിലുണ്ടോ?
1: അല്ല, ഇപ്പൊ അവരിവിടെ ഇല്ല. ഇന്നലെ അവര് പുറത്തോട്ട് പോയിരിക്കുക. ഇന്ന് നാളെ വരുവുള്ളൂ.
0: അശരി. ഓക്കെ, എന്തോരൊക്കെയായി പേരക്കുട്ടികൾ?
1: വലിയവരായി.
0: അതെയോ?
1: വയസ്സായി. ഒരാൾക്ക് 22 വയസ്സായി.
0: ശരി, എത്രയൊക്കെ വയസ്സായാലും പേരക്കുട്ടികൾ പേരക്കുട്ടികൾ തന്നെയാണ് അല്ലേ. കുട്ടികളാണ്
1: മോളെ. ഞാനിപ്പോഴും കുഞ്ഞേനാ വിളിക്കും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് മനസ്സിൽ അവരെന്നും കുട്ടികൾ തന്നെയാണ്.
1: നമ്മക്ക് എന്നും മനസ്സിൽ കുട്ടികളാണ്. കുട്ടികളോട് പ്രത്യേക ഇഷ്ടമുണ്ട്. അവരെ നമ്മള് കാര്യമായിട്ടാണ് കൊച്ചുമക്കളെ വളർത്തുന്നത്.
0: ശരി. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് മറ്റു വിശേഷങ്ങൾ അവിടെ?
1: ഇവിടെ മറ്റു വിശേഷങ്ങളെന്ന് പറയാൻ ചെറിയ വെയിലൊക്കെ ആയിരുന്നു രാവിലെ. ഇപ്പൊ ചെറിയ മൂടലുണ്ട്. ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല. ഇന്നലെ ഇടയ്ക്കൊക്കെ ചെറിയ മഴ ഉണ്ടായിരുന്നു.
0: അതെല്ലേ.
1: അങ്ങനൊക്കെ പോകും.
0: യാത്ര ചെയ്യാനൊക്കെ അവിടെ പരിസരമൊക്കെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അല്ലേ, മഴ പെയ്തതിനു ശേഷമുള്ള?
1: ഇല്ല,
0: വഴിയൊക്കെ ക്ലിയർ ആണ്.
1: വഴിയൊക്കെ ക്ലിയർ ആണ്, ഇവിടെ പ്രശ്നമില്ല. അങ്ങനെ.
0: അതെ.
1: വീടിന്റെ ഫ്രണ്ടിൽ കൂടെ വലിയ മഴയാണ്. എപ്പോഴും വെള്ളം ചെറുതായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്നൊക്കെ മതിൽ കെട്ടിന്റെ അടയിൽ എല്ലാം ഒഴുകി ഒഴുകി നമ്മുടെ ഫ്രണ്ടിൽ കൂടെ എപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ട്. ഈ മാസം മഴ കുറവാണ് പൊതുവേ.
0: അതെ അതെ, ഇത്തവണ മഴ കുറവാണ്. അപ്പോ എന്നിട്ടും നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ.
1: ബുദ്ധിമുട്ട് നമുക്കിപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ വെള്ളം ഒഴുകുന്നില്ല. മറ്റു ഈ സമയത്തൊക്കെ എന്നും ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. 2-3 മാസം അത്രയേ ഉള്ളൂ, ഈ കാലവർഷം മാത്രം.
0: ശരി.
1: കനാലുകളൊക്കെ ഉണ്ട്.
0: അപ്പോ അങ്ങനെയാണ് അവിടെ മൂവാറ്റുപുഴയിലുള്ള വിശേഷങ്ങൾ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ചെങ്കതളി കുമ്പിളിലെ തേൻ കുടിക്കാൻ വന്നുള്ള പാട്ടാണ്.
0: അത് ശരി. ഓക്കെ ഓക്കെ, ചട്ടമ്പി നാട് എന്ന് പറയുന്ന സിനിമയിലല്ലേ. ഓക്കെ, അപ്പൊ ആ പാട്ടാണ് വരുന്നത്. 2009 ശരത് വയലാർ എഴുതിയ അലക്സ് പോൾ സംഗീതം നൽകി റിമി ടോമി പാടിയ പാട്ട് കേട്ടോ.
1: മോന്റെ പേരെന്താ?
0: ഇപ്പൊ ഉള്ളത് രാജൻ സോമസുന്ദരാണ് കൂടെ.
1: ഞാൻ രാവിലെ പറഞ്ഞിട്ടൊന്നും എനിക്ക് നല്ല തിരിഞ്ഞില്ല. മോന്റെ പേര് മാത്രമേ എനിക്ക്.
0: അതെയോ? ശരി ശരി. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ സുഖകരമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക കേട്ടോ. അപ്പൊ പാട്ട് വരുന്നു. വീട്ടിലെല്ലാവരുടെ പ്രത്യേക അന്വേഷണം ഒക്കെ പറയണം കേട്ടോ.
1: പറയാം പറയാം. മോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: വീട്ടിലെ അമ്മയാണ് ഇപ്പൊ ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം. ഒപ്പം ചേർന്നതിന് പാട്ട് റെഡിയായി നിൽക്കുകയാണ്, വരണോട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ.

സമയം അങ്ങനെ നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 51 മിനിറ്റും 9 മണി കഴിഞ്ഞ് 52 മിനിറ്റായിട്ടുണ്ട്, 3 സെക്കൻഡും. ഒരു ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞേക്കട്ടെ. സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ കുറഞ്ഞ പലിശ നിരക്കിൽ സ്വയം തൊഴിൽ വായ്പ നൽകുന്നുണ്ട്. പദ്ധതിയിലേക്ക് അനുസരിച്ച് 6 മുതൽ 8% നിരക്കിൽ പരമാവധി 30 ലക്ഷം രൂപ വരെ ജാമ്യ വ്യവസ്ഥയിൽ നൽകുന്നതാണ്. പാലത്തൂർ താലൂക്ക് പരിധിയിൽ OBC മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വായ്പ അപേക്ഷിക്കാനായിട്ട് തങ്കം തിയേറ്ററിന് സമീപമുള്ള വടക്കഞ്ചേരി ഓഫീസിന് സമീപം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഫോൺ നമ്പർ 0492226200. വെബ്സൈറ്റ് ഉണ്ട്, www.ksbcd.com. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0492226200. അപ്പോൾ എന്തായാലും ഒരു 2 പാട്ടകലെ നമ്മുടെ സവാരി ടൈം ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതുവരെ കൂടിയുണ്ടായിരുന്നു റെയിൻബോ ആർജെ രാജൻ സ്വാമസുന്ദരം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

ന്യൂസ് റെയിൻബോ. നമസ്കാരം, വാർത്തകൾ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിന്റെയും ഭാര്യ ലോവിനി തോമസിന്റെയും മൃതദേഹങ്ങൾ സ്വദേശമായ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. മുംബൈയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ സി പി ജോൺ, പി സി വിഷ്ണുനാഥ്, കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നിവരാണ് ഏറ്റുവാങ്ങിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. സൌദി അറേബ്യയിലെ അബ്ഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതർ. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂതികൾ വ്യക്തമാക്കി. ആഗോള ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണിത്. 2028-29 കാലയളവിലെ ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ കൌൺസിലിന്റെ താൽക്കാലിക അംഗത്വ നയതന്ത്ര പ്രചാരണത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചു. ലോകം സംഘർഷങ്ങളും അസ്ഥിരതയും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പങ്ക് മുമ്പത്തേക്കാളും നിർണായകമാണെന്ന് ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. കോഴിക്കോട് തിക്കോടി പഞ്ചായത്തിൽ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയം ഒരുക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. സ്റ്റേഡിയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കോടിക്കൽ പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ണാർക്കാട്ട് വിജയോത്സവം പരിപാടിയിൽ പങ്കെടുത്ത മുൻ മന്ത്രി കെ ടി ജലീൽ ജാഗ്രത പുലർത്തണമായിരുന്നുവെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കുട്ടികൾ പൊതുവേദിയിൽ പരിഹസിക്കപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായതെന്നും അവരുടെ രക്ഷിതാക്കളെ കാണുമെന്നും മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിന്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ

0: ജൂനിയർ വനിതാ അണ്ടർ 21 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലെഷാൽ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. ന്യൂസ് റെയിൻബോ.
1: വാട്സ്ആപ്പ്. വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM Kochi 107.5, മ്യൂസിക്കലി യോഴ്സ്.

ഗുഡ് മോർണിംഗ്. യെസ് ദ പാർട്ടിസിപ്പിന്റെ സമയമാണ്. ഇങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 9:45 ആയിരിക്കുകയാണ്. അപ്പം എന്തായാലും നിങ്ങൾ എല്ലാവരും അയച്ചിരിക്കുന്ന മെസ്സേജസ് ഇതാ ഞാനിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ളത് നിവി സെഞ്ചലാണ് കേട്ടോ. എനിവേ ഇനി 11 മണി വരെയാണ് നമ്മുടെ സമയം ഉണ്ടാവുക. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ. 8547341075 എന്നതാണ് നമ്പർ. 8547341075. അപ്പം ഞാൻ എന്താണ് മെസ്സേജ് വായിക്കാത്തത് എന്നല്ലേ. ഈ സമയം എന്തിനാണ് ഈ കുട്ടി വെറുതെ കളയുന്നത്? മെസ്സേജ് വായിച്ചുകൂടെ എന്നല്ലേ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചേ. അപ്പം എന്തായാലും നിങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ എന്താ വായിക്കാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് പാർട്ട്സപ്പേ. പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനും നടനുമായിരുന്ന MS വിശ്വനാഥന്റെ ഓർമ്മദിനമായ ഇന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊരു പാട്ടും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാരാ മെസ്സേജ് അയച്ചിരിക്കുന്നത്? ആ മെസ്സേജ് അയച്ച ആളുടെ പേരില്ല, അതാണ് മറ്റൊരു സത്യം. എൻ്റെ റെയിൻബോ കൂട്ടുകാർക്ക് വേണ്ടി സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞിട്ടുള്ളത് മറ്റാരല്ല, അശോകൻ ചേട്ടനാണ്. ഓക്കെ, കൊടുങ്ങല്ലൂരിൽ നിന്ന്. അപ്പം പേരുണ്ട് കേട്ടോ, എനിക്ക് തെറ്റുപറ്റിയതാണ്. അപ്പം എന്തായാലും അടുത്ത മെസ്സേജ് വായിക്കാം. ഇന്നൊരു പാട്ട് തരണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ശരത് കുമാർ എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബിന്ദു ദിലീപാണ് കൊടകരയിൽ നിന്നും. ഓക്കെ, അതുപോലെ തന്നെ ആസാമിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഹിതേന്ദ്ര ദാസ്. ഏതെങ്കിലും ഒരു പാട്ട് വെക്കണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനി സോങ്, ആൻഡ് പേര് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിതേന്ദ്ര ദാസ് ആണ് കേട്ടോ. നല്ല കട്ടിപ്പേരാണല്ലോ, എന്തായാലും അടിപൊളി പേര്. അടുത്ത മെസ്സേജ്, രാജാ ഹിന്ദുസ്ഥാനി എന്ന മൂവിയിലേക്ക് ഇത്തനാ പ്യാർ എന്ന പാട്ട് ആവശ്യപ്പെട്ട് നമുക്ക് അയച്ചിട്ടുള്ളത് PV മുഹമ്മദ് വടക്കേ വാവനൂരാണ്. ഹിന്ദി ഗാനം ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഷെരീഫിൻ്റെ വിവാഹ വാർഷികമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ പാട്ട് ചോദിക്കാനുള്ള കാരണം അല്ലേ. അപ്പം എന്തായാലും ഷെരീഫിന് വിവാഹ വാർഷിക ആശംസ പറയുകയാണ് കേട്ടോ, അവർക്ക് രണ്ടു പേർക്കും കൂടെ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവാം. പ്ലീസ് പ്ലേ അല്ലിമലർ കാവിൽ എന്ന പാട്ട്, അല്ലെങ്കിൽ നീർപ്പളുങ്കുകൾ. മെസ്സേജ് അയച്ചിട്ടുള്ളത് മിനി വൈപ്പിനാണ്. അപ്പം എന്തായാലും നിങ്ങൾ മെസ്സേജസ് ഒക്കെ അയച്ചുകൊണ്ടേ ഇരിക്കൂ. കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പാണ്. അപ്പം എന്തായാലും നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് ആദ്യത്തെ പാട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ. ആദ്യം നമുക്ക് ആസാമിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പാട്ടാണ് ഇനി വരാൻ പോകുന്നത്. ഫ്രം ദ മൂവി അതിഭീകര കാമുകൻ. അപ്പോൾ അയക്കേണ്ട നമ്പർ പറയാം. 8547341075. സ്റ്റേ ട്യൂൺഡ്.

സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

Joker. വെൽക്കം ബാക്ക് ടു വാട്സപ്പ്. 10:22 ആകുമ്പോൾ ദാ അടുത്ത മെസ്സേജസിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, 90s ശേഷമുള്ള പാട്ടുകൾ നിങ്ങൾ ചോദിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത മെസ്സേജസിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സോണിക നോർത്ത് പറൂരിൽ നിന്നുമാണ്. ബ്രദറിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സോങ് പ്ലേ ചെയ്യണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്രദറിൻ്റെ വൈഫിനൊരു ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളുടെ എല്ലാവരുടെയും വക ആശംസിക്കുകയാണ് കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ശ്രീനഥ കൊടുങ്ങല്ലൂരാണ്. അകലെ മൂവിയിലെ ഈ ജനുവരിയിൽ വിരിയുമോ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഹായ് വാട്സപ്പ്, മെല്ലി തുറന്ന വാതിൽ എന്ന മൂവിയിലെ ഊരുസനം എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് ദിവ്യ ആലുവയിൽ നിന്നുമാണ്. മുരളീധരൻ വയലാറിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗാനം വെച്ച് തരണേ എന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ എന്ന സിനിമയിലെ ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ടുള്ളത് ബിന്ദു വൈക്കത്തു നിന്നാണ്. ഡെഡിക്കേഷൻ

പറഞ്ഞിട്ടുള്ളത് എല്ലാ ആർജേസിനും വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഇരുമെയ്യും ഒരു മനസ്സും എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്? മനോജ് തെന്നിലാപുരാണ്. എന്താണ് വിഷസ് എന്ന് നോക്കാം. ഇന്ന് 27-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സുഹൃത്തും റേഡിയോ ശ്രോതാവും എഴുത്തുകാരനുമായ ശ്രീ ജെ പി കരുമാടിക്ക്, അല്ലെ, അങ്ങനെ തന്നെയല്ലേ വായിക്കാം, ശ്രീ ജെ പി കരുമാടി അല്ലെ, ആശംസകൾ പറഞ്ഞുകൊണ്ട് ഈ ഗാനം വെക്കാമോ എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഇരുമയും ഒരു മനസ്സും എന്ന പാട്ട്. അപ്പം വിവാഹ വാർഷികം ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയുകയാണേ. അതുപോലെ തന്നെ നമുക്ക് ഈ പാട്ടും വെച്ചു കൊടുക്കാം അല്ലേ. ഇനിയിപ്പോ അടുത്തൊരു മെസ്സേജ്, ഹായ് റെയിൻബോ, ജോസഫ് സിനിമയിലെ ഉലകിൻ നാഥനെ എന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് ധനീഷ് നാദാപുരത്ത് നിന്നാണ്. നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് സീതാരമേഷ് ആണ്. എന്റെ ഷുട്ടുപുട്ടന് കേൾക്കാൻ ഒരു പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒത്തിരി സ്നേഹത്തോടെ സീതാരമേഷ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ആവശ്യപ്പെട്ട പാട്ടുകളൊക്കെ തന്നെയാണ് ഇതാ നമ്മളിവിടെ ഓരോന്നോരോന്നായിട്ട് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോ എൻജോയ് ചെയ്യൂ. അടുത്ത ട്രാക്ക് എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഗോഡ് ഫാദർ എന്ന മൂവിയിലെ നീർപ്പളുങ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാക്കാണ്. അപ്പൊ കേട്ടിട്ട് പെട്ടെന്ന് തിരികെ താം സ്റ്റേഡിയോ ഉണ്ട്.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

സമയെന്താ 10 മണി കഴിഞ്ഞ് 39 മിനിറ്റും 15 സെക്കൻഡുമായി വാട്സപ്പിന്റെ സമയമാണ്. അപ്പോൾ നമുക്കിനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അല്ലേ, 20 മിനിറ്റോളം ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി അയക്കാത്തവർ അയക്കുക വാട്സപ്പ് മെസ്സേജസ് ടു ദ നമ്പർ 8547341075 85 47 34 10 75. അപ്പം ഞാൻ അടുത്ത് കുറച്ച് മെസ്സേജസ് വായിക്കാം. ഗുഡ് മോർണിംഗ് റെയിൻബോ, ഗുഡ് മോർണിംഗ്. എനിക്ക് നമ്മൾ മൂവിയിലെ രാക്ഷസി എന്ന സോങ് വെച്ച് തരുമോ എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് നസീറയാണ് പള്ളിനടയിൽ നിന്നും. അതുപോലെ തന്നെ ഹായ് മെഷീൻ സെക്ഷൻ സൂപ്പർവൈസേഴ്സ് സിന്ധു ചേച്ചിയും കുട്ടികളായ 40 പേരും റസിയയുടെ കുട്ടികളായ 46 പേരും സിന്ധു ടി ജിയുടെ കുട്ടികളായ 41 പേരും. ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലേ അവരെത്ര മനോഹരമായിട്ടാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഒരു ഹായ് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു വലിയ ഹായ് കേട്ടോ. ഇവരെല്ലാവരും വാട്സപ്പ് ആസ്വദിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. പാട്ട് ഏതായാലും മതി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? പേരെന്താണ്? പേര് പറഞ്ഞിട്ടില്ല. ഈ അയച്ച ആളുടെ പേരെന്തായാലും ഈ ഒരു മെസ്സേജിൽ ഞാൻ കണ്ടില്ല. ഇനിയിപ്പം എൻ്റെ മിസ്റ്റേക്ക് ആണോന്നറിയില്ല. അതുപോലെ അടുത്തൊരു മെസ്സേജ് വായിക്കട്ടെ. ഗുഡ് മോർണിംഗ് നിബി, 1-ാമൻ എന്ന ചിത്രത്തിലെ ജാനകിയമ്മയും യേശുദാസും പാടിയ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുള്ളത് സൽമ ജമാലുദ്ദീനാണ്. അതുപോലെ എല്ലാ ലിസണേഴ്സിനും നല്ലൊരു ദിവസം ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നല്ലേ. വിബിൻ എരൂരിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ജസ്മിത മെസ്സേജ് അയച്ചിട്ടുണ്ട് ചാലക്കുടിയിൽ നിന്ന്. പ്ലീസ് പ്ലേ ദ സോങ് ആടിവാക്കാറ്റേ, കൂടെ വിടയില്ലേ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു മെസ്സേജ് ഷൈനി പറൂരിൽ നിന്നും അയച്ചിട്ടുണ്ട്. ഇന്ന് സ്വന്തം ജാനകുട്ടി എന്ന സിനിമയിലെ ചെമ്പക പൂമുട്ടിനുള്ളിൽ എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. അതുപോലെ നമസ്കാരം, എനിക്ക് ഓർമ്മച്ചിപ്പ് സിനിമയിലെ ഉന്മാദം എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുള്ളത് ബിൻസി ബിജു ആണ്. പിന്നെ അടുത്ത ഒരു മെസ്സേജ്, ഒരു വലിയൊരു മെസ്സേജ് ഞാൻ വായിക്കാം. ഗുഡ് മോർണിംഗ്, വാട്സപ്പ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല സൗഹൃദങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നുവെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത എൻ്റെ ആത്മമിത്രം ആദം ഐക്കപ്പ്, അങ്ങനെ ഐബക്ക് അല്ലേ, ഓക്കെ ഐബക്ക് എന്നാണ്. ആദം ഐബക്കിൻ്റെ 31-ാമത്തെ ജന്മദിനമാണ് ഇന്ന്, 14-7. ഓക്കെ, അപ്പം ഇന്ന് തന്നെയാണ്. ആദമിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നതിനോടൊപ്പം ആഗ്രഹങ്ങൾക്കുമേൽ അനുഗ്രഹം ചൊരിയാൻ സർവശക്തിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 1000 ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇതുപോലുള്ള സൗഹൃദങ്ങളൊക്കെ വളരെ എന്താ പറയുക, ബ്ലെസ്ഡ് ആണ് അല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരാളെ മെസ്സേജ് അയക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു സന്തോഷം നമുക്ക് വേണ്ട. എന്തായാലും ചോദിച്ചിരിക്കുന്ന പാട്ട് സ്ഥിതി മൂവിയിലെ പാട്ടാണ്. ഈ ഒരു പാട്ട് നമ്മൾ രാവിലെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇനി വരുന്ന പാട്ട് അദ്ദേഹത്തിനും കൂടി ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ. അതുപോലെ തന്നെ എല്ലാവരും ആദമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശംസകൾ നേരുകയും ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നീലാംബരി. നീലാംബരി തൃശ്ശൂരിൽ നിന്ന് നീലാംബരി. വാവ്, എന്തായാലും അടിപൊളിയായിട്ടുള്ള പേരുമാണ്. അപ്പം എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി. എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. അടുത്ത പാട്ടിലേക്കാണ് ഇനി പോകുന്നത്. സ്റ്റേ ട്യൂൺ വിത്ത് അസ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

യെസ്, അപ്പോ സമയം 10 മണി കഴിഞ്ഞ് 55 മിനിറ്റും 40 സെക്കൻഡ് ആയിട്ടുണ്ട് കേട്ടോ. വാട്സപ്പിന്റെ സമയം ഇങ്ങനെ അവസാനിക്കുകയാണ്. ലാസ്റ്റ് ഒരു പാട്ടോടുകൂടി നമ്മളിപ്പോൾ തന്നെ നിർത്തും. അപ്പോൾ എന്തായാലും നമുക്ക് ലാസ്റ്റത്തെ കുറച്ച് മെസ്സേജസും കൂടെ വായിക്കാം. വിജി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗൗരി ശങ്കരൻ മൂവിയിലെ കണ്ണിൽ കണ്ണിൽ എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിജി കേട്ടു, സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സുമാ രാജേന്ദ്രൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രന് വേണ്ടി ഒരു പാട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു തമിഴ് പാട്ട് ചോദിച്ചിട്ടുണ്ട്, കോട്ടയത്ത് നിന്നും മാത്രമേ എഴുതിയിട്ടുള്ളൂ, ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അനു മെസ്സേജ് അയച്ചിട്ടുണ്ട്, തൊടുപുഴയിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മഴയത്തിൻ മുമ്പയിലെ പാട്ടാണ് കേട്ടോ. ഇത് ചോദിച്ചിരിക്കുന്നത് ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്, രാജു ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്, ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കേ. അതുപോലെ ആലുവയിൽ നിന്ന് സൗമ്യ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, 2-3 പാട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ സമയം വളരെ കുറഞ്ഞു പോയതിനാൽ നമുക്കിനിയിപ്പോൾ ഒരു പാട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മനു രാമപുരത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ധദം മൂവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ദിൽനേ കഹാഹേ. ഓക്കെ, ധഡ്കൻ മൂവി ആയിരിക്കും അല്ലേ ഉദ്ദേശിച്ചത്, ആ സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വലിയൊരു മെസ്സേജ് ഉണ്ട്, താജ് ഹാൻഡിക്രാഫ്റ്റ് അവിടെ നിന്നും ഞങ്ങളുടെ സാറായ അബ്ദുൽ മജീദ് സാറിൻ്റെ മകൾ പ്രവീണിന്റെയും മുജീബിന്റെയും പൊന്നുമകനായ അദാൻ മോന്റെയും 10-ാമത്തെ ജന്മദിനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദാൻ മോന് എല്ലാവിധ ജന്മദിനാശംസകളും നന്മയും പ്രാർത്ഥനയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട് പാട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് വാ വാവോ വാവേ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ സോങ് ആണ്, എന്റെ വീട് അപ്പുന്റെയും എന്ന് പറഞ്ഞ സോങ്. അപ്പൊ നമ്മൾ ഇപ്പൊ കേട്ടിട്ടുണ്ടായിരുന്നു ആ പാട്ട്. അതുപോലെ തന്നെ രാപ്പാടിതൻ എന്ന പാട്ട് ആവശ്യപ്പെട്ട മെസ്സേജ് അയച്ചിരിക്കുന്നത് സ്വപ്ന സിബി ആണ്. അതുപോലെ ഫസ്റ്റ് ടൈം വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശങ്കർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കണ്ണീരിൽ എന്തിയ സന്ധ്യ എന്ന് പറഞ്ഞ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ദാ മെസ്സേജസ് ഒക്കെ തീർന്നു. യെസ്, ഒരു മെസ്സേജും കൂടെ ഉണ്ടായിരുന്നു, ബീന രാജ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവാൻ വേണ്ടിയിട്ട് അവസാനമായിട്ട് നമ്മുടെ ജാനകമ്മയുടെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ. അപ്പോൾ എന്തായാലും വാട്സപ്പിലൂടെ ഇനി വീണ്ടും കേട്ടുമുട്ടാം, ആൻഡ് ഇനി ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും കേട്ടുമുട്ടേണ്ടതുണ്ട്. Stay tuned.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ്എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, വാർത്തകൾ. സൌദി അറേബ്യയിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതർ. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂതികൾ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തുകയായിരുന്നു. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സൌശ്രുതം 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാർ നാളെ ആരംഭിക്കും. ശസ്ത്രക്രിയയുടെ പിതാവായി ആദരിക്കപ്പെടുന്ന ആചാര്യ സുശ്രുതനെ അനുസ്മരിച്ചാണ് എല്ലാ വർഷവും ജൂലൈ 15 സുശ്രുത ജയന്തി ആഘോഷിക്കുന്നത്. പാക് തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസാപൂർ ഗ്രാമത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കണ്ണിവലകൾ ഉപയോഗിച്ച് ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നത് അനധികൃതമാണെന്ന് ഫിഷറീസ് വകുപ്പ്. കണ്ണൂർ പാപ്പനിശ്ശേരിയിൽ രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ മീൻ പിടിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ വല പിടിച്ചെടുത്തു. അധ്യാപകനും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക പത്രപ്രവർത്തകനുമായ സലാം നടുക്കണ്ടി കോഴിക്കോട് അന്തരിച്ചു. വിദ്യാഭ്യാസ സാമൂഹിക പരിസ്ഥിതി മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഝാർഖണ്ഡിൽ മാവോയിസ്റ്റ് നേതാവ് രവീന്ദ്ര ഗജ്വിനെ ലതീഹത്ത് ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായ ഇയാളെ കണ്ടെത്തുന്നവർക്ക് പോലീസും നെയും പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിന്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ അണ്ടർ 21 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലെഷാൻ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. 2-0 ഇന്ത്യ ടീം മുന്നിലാണ്. ന്യൂസ് റെയിൻബോ.
2: ഓരോ വ്യക്തികളുടെയും ചിന്തകളും ഇഷ്ടാനിഷ്ടങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സംഗീതപ്രേമികളാണെങ്കിലും പലരുടെയും ഇഷ്ടഗാനങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ഇഷ്ടഗാനങ്ങളുമായി ഇത് വോയിസ് ഓവർ ചോയ്സ്. ഇഷ്ടഗാനങ്ങൾക്കൊപ്പം നിങ്ങളുടെ ശബ്ദ സന്ദേശവും കേൾക്കാം ഇനി 1 മണിക്കൂർ വോയിസ് ഓവർ ചോയ്സിലൂടെ. കൂടെ ഞാൻ ആർജെ ധന്യ. സ്റ്റേ ട്യൂൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

ഹലോ, വോയിസ് ഓവർ ചോയ്സ്. ഞാൻ മിഷയാണ്, കൊടുങ്ങല്ലൂരിൽ നിന്നും. എനിക്ക് ചിത്ര ചേച്ചി പാടിയ വാൻമുകിലേ വാനിലേ വന്നു നിന്നാലൂർ മകള് ശ്യാമവർണ്ണൻ, ഈ സോങ് വെച്ച് തരണേ എൻ്റെ റെയിൻബോ ഫ്രണ്ട്സും എല്ലാവർക്കും, റെയിൻബോ ഫാമിലി എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണിത്.

ഹലോ, ഞാൻ ആലങ്ങാട് നിന്ന് ജയേഷാണ്. എൻ്റെ ആൻറ്റി ഷീല ബാബുവിൻ്റെ 60-ാം ജന്മദിനം ജൂലൈ 11-നാണ്. എൻ്റെ ചേച്ചി ജീബയുടെ ജന്മദിനം ജൂലൈ 10-നും. ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി പുളിയിലക്കരയോളം പുടവ ചുറ്റി കുളിർ ചന്ദനത്തോടു കുറി ചാർത്തി നാഗപ്പണ തിരുമുടിയിൽ പത്മരാഗമനോജ്ഞമാം പൂതിരുകി സുസ്മിതേ നീ വന്നു ഞാൻ വിസ്മൃത നേത്രനായി നിന്നു. ഈ മനോഹര ഗാനം വെച്ചു തരണം.

ഈ പാട്ട് എൻ്റെ നല്ലൂസിനും കലാദേവിയുടെ കുഞ്ഞുബാവയ്ക്കും ശ്രീദേവിയുടെ കുഞ്ഞാപ്പൂനും രാസമോൾക്കും എല്ലാ റെയിൻബോ കേൾക്കുന്ന കുട്ടിപ്പട്ടാളങ്ങൾക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു. ഒത്തിരി സ്നേഹത്തോടെ, റാണി വർഗീസ്.

ആകാശവാണി യുവർ ചോയ്സ് എന്ന പരിപാടിയിലോട്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അഗ്നി നിലാവ് എന്ന ചിത്രത്തിലെ ഈ ഗാനം, നീ ഒരു വനദേവത, ഒരു സ്വഭാവയാണ് നായകൻ. ഡബ്ലുജി പടം റിലീസായിരുന്നു, പക്ഷെ ഈ പാട്ട് ഞാൻ ഈ ഇടയ്ക്ക് കേൾക്കാനിടയായി. ഇതുവരെ ആകാശവാണിയിൽ ഈ ഗാനം ഞാൻ ഇതുവരെ കേട്ടതുമില്ല. എനിക്കായി ഈ ഗാനം ഒന്ന് സമർപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു.

ബാച്ചിലർ പാർട്ടി എന്ന ചിത്രത്തിലെ മനോഹരമായ ഈ റൊമാൻറ്റിക് മെലഡി കേൾക്കാൻ കാത്തിരിക്കുന്നു ഞാൻ ഷീജ ബാനു മാളയിൽ നിന്നും. ഡെഡിക്കേറ്റഡ് ടു ഓൾ മൈ ഫ്രണ്ട്സ് ആൻഡ് ദ റെയിൻബോ ഫാമിലി. താങ്ക് യു.

ഹലോ, എൻ്റെ പേര് ജോണി, ജോണി പുതുമന. എനിക്ക് എഫ് എമ്മിൽ കൂടി ഏതെങ്കിലും ഒരു പാട്ട്, എൻ്റെ മോള് വർഷ, മോൻ ജേക്കബ്, ഭാര്യ വീനറ്റ്, പിന്നെ മോൻ മരുമോൻ ലിബിൻ, റിതിൻ, പിള്ളേർ രണ്ടുപേര്, അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട്.

ഇന്റെ 53-ാം ജന്മദിനമാണ് ജൂലൈ 10. അവൾക്ക് വേണ്ടി തുമിലെ ദിൽഖിലെ എന്ന ക്രിമിനൽ മൂവിയിലെ ഗാനം വെച്ചു തരുവാൻ താല്പര്യം.

ഹലോ, ഞാൻ നിര സുകുമാരൻ, പുത്തനിറയിൽ നിന്നാണ് പാട്ട് ആവശ്യപ്പെടുന്നത്. എനിക്ക് യുവജനോത്സവം എന്ന സിനിമയിലെ ഇന്നുമെൻ്റെ കണ്ണുനീരിൻ ഓർമ്മ പൂക്കൾ ആ പാട്ട് വേണം.

ഞാൻ നിര സുകുമാരൻ, പുത്തനിറയെന്നാണ് പാട്ട് ആവശ്യപ്പെടുന്നത്. എനിക്ക് യുവജനോത്സവം എന്ന സിനിമയിലെ ഇന്നുമെൻ്റെ കണ്ണുനീരിൻ പൂ ഓർമ്മ പൂക്കൾ ആ പാട്ട് വേണം.

അഞ്ച് 8547341075 എന്ന നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയച്ച് കാത്തിരിക്കാം അടുത്ത ചൊവ്വാഴ്ചയിലെ വോയിസ് യുവർ ചോയ്സിനായിട്ട്. ഇന്നത്തെ വോയിസ് യുവർ ചോയ്സുമായി ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ആർച്ചി ധന്യ. സ്റ്റേ ട്യൂൺഡ്, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

ഇന്നത്തെ വോയിസ് യുവർ ചോയ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും വോയിസ് മെസ്സേജുകൾ അയച്ച് ഇഷ്ടഗാനം കേൾക്കണമെന്നുണ്ടെങ്കിൽ 8547341407

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: You are listening to FM Rainbow 107.5.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. സമയം 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ് അല്ല 6 മിനിറ്റ് ആയി. അപ്പോൾ കൂടെയുള്ളത് നിവി സെഞ്ചലാണ്. നമ്മൾ യുവർ ചോയ്സിലാണ് കേട്ടുമുട്ടിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ജൂലൈ മാസം 14ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ് അല്ലേ. നമ്മളിങ്ങനെ കേൾക്കാറില്ലേ, ചൊവ്വാഴ്ച ദിവസം അത്ര നല്ലതല്ല എന്ന്. ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ അത് അത്ര ആ ഒരു ദിവസത്തേക്ക് വെക്കണ്ട എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. നിങ്ങൾക്കുണ്ടല്ലോ ലൈഫിൽ അങ്ങനെ എപ്പോഴെങ്കിലും റിലേറ്റബിൾ ആയിട്ടുണ്ടോ? അതായത് എന്താ, ഇന്ന ദിവസം ചെയ്തിട്ട് അത് മോശമായിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങളൊന്നും ചൊവ്വാഴ്ചകളിൽ സംഭവിച്ചിട്ടില്ലേ? ചിന്തിക്കാവുന്നതാണല്ലേ, അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ. എനിവേ, നിങ്ങളെല്ലാവരെയും ഞാൻ എന്താ വെൽക്കം ചെയ്യുകയാണ്. ഇന്ന് ചൊവ്വാഴ്ച ആണെങ്കിലും എന്താ, നമ്മളിവിടെ പാട്ടൊക്കെ കേട്ട് അടിച്ചുപൊളിച്ച് സംസാരിച്ച് ഇങ്ങനെ ഇനിയിപ്പോൾ 2 മണിവരെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ യുവർ ചോയ്സിലേക്ക് വന്ന കോൾസ് ഒക്കെ എടുക്കേണ്ടതുണ്ട്. ആൻഡ് ഞാനിപ്പോൾ നമ്പർ പറയാം. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്, എന്നോട് വിശേഷങ്ങൾ പറയേണ്ടത്, ഡെഡിക്കേഷൻസ് പറയേണ്ടത്, പാട്ടുകൾ ചോദിക്കേണ്ടത്. അപ്പോൾ 0484242410 ആണ് നമ്പർ. 0484242481. ഇപ്പോൾ നമുക്ക് ഒരു കോളർ ഉണ്ടോ എന്ന് നോക്കാട്ടോ. ഹലോ.
1: ഹലോ.
0: ആ ഹലോ.
1: ഹലോ.
0: പേര് പറഞ്ഞോളൂ.
1: പേര് പുഷ്പ.
0: പുഷ്പ. പുഷ്പ എന്ന് പേരിട്ടപ്പോ എന്തായിരിക്കും അച്ഛനമ്മമാര് വിചാരിച്ച? നല്ല പുഷ്പിച്ച് നിൽക്കുന്നതായിരിക്കും എന്റെ മോൾ എന്നായിരിക്കും അല്ലേ?
1: അങ്ങനെ അറിയാൻ പാടില്ല, അച്ഛനമ്മമാരില്ല.
0: ഓക്കെ. ആ എന്തായാലും ഈ പേര് നല്ല പേരാ, പുഷ്പ എന്ന് പറഞ്ഞ പേര്. ചേച്ചി എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ അങ്കമാലി.
0: അങ്കമാലിയിലാണ്. അങ്കമാലിയിൽ എന്താണ് വിശേഷങ്ങൾ?
1: അങ്കമാലി നല്ല വിശേഷം. നല്ല വെയിലാണ്.
0: വെയിലും മഴയുടെ കാര്യമാണ് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ള വിശേഷം അല്ലേ, പെട്ടെന്ന്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് ചേച്ചി കേട്ടിരുന്നോ, ഈ ചൊവ്വാഴ്ച നല്ല ദിവസമല്ല എന്ന് പറയുന്നത്?
1: എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല, എല്ലാ ദിവസവും ഒരുപോലെയാണ്.
0: അതെ അല്ലേ. നമ്മൾ പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഇനോഗ്രേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെക്കുമ്പോഴേ അയ്യോ ചൊവ്വാഴ്ച വേണ്ട എന്ന് പറയാറുണ്ട്.
1: ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ
0: വിശ്വാസം. അതുപോലെ 3 പേര് കൂടി പോയി കഴിഞ്ഞാല് ശരിയാവില്ല എന്ന് പറയാറുണ്ട്.
1: 3 പേര് വഴി മൂഞ്ചി പോരുന്ന് പറയും.
0: അതന്നെ. അങ്ങനെ എത്ര എത്ര കാര്യങ്ങളാണല്ലേ.
1: അങ്ങനെ ഉണ്ട്, കൊറേ ഉണ്ട്.
0: അതെ. അപ്പൊ എന്തായാലും നമ്മളെ ചൊവ്വാഴ്ച ഒന്നും ബാധിക്കുന്നില്ല. ചേച്ചിക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ള പാട്ട് ഏതാണ് പറഞ്ഞോളൂ.
1: മഴ പെയ്തു മാനം തെളിഞ്ഞു എന്നുള്ളത് പാട്ട്.
0: ഓക്കെ. ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന് പറഞ്ഞ മൂവിയിലെ അല്ലേ, മമ്മൂട്ടിയുടെയാണ് അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ബ്യൂട്ടിഫുൾ സോങ് ആർക്ക് വേണ്ടിട്ടാ ചേച്ചി ഡെഡിക്കേഷൻ?
1: 2 മക്കളാണ്, മൂത്ത മോൻ ദീപു, രണ്ടാമത്തത് യദു. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. മൂത്ത മോന്റെ ഭാര്യയുടെ പേര് അമ്മു, അവന് ഒരു കൊച്ചുണ്ട് ഗായത്രി. രണ്ടാമത്തെ മോന്റെ കല്യാണം കഴിഞ്ഞു, അതിന് വൃന്ദ, ഒരു കൊച്ചുണ്ട് ധ്വനി. ധ്വനി ബാലവാടിയിൽ പോണ്, മൂത്തന്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്.
0: ഓ,
1: ഹസ്ബൻഡ്. ഹസ്ബൻഡ് അവന് കൽപ്പണിയാണ്. ഇപ്പൊ ഇവിടെ ഉണ്ട്. ഞങ്ങള് 2 പേരും റേഡിയോ കേൾക്കണ ആൾക്കാരാ. 2 റേഡിയോ ഉണ്ട്.
0: സന്തോഷം.
1: ഒരെണ്ണം അടുക്കളയില്, ഒരെണ്ണം ബെഡ്റൂമില്.
0: 2 പേരും 2 ചാനൽ വെച്ച് കേൾക്കുമായിരിക്കും.
1: ഇല്ല, വെളുപ്പിന് മറ്റേ ഇത് വെക്കും, ഈ റെയിൻബോ വെക്കും. അത് കഴിഞ്ഞ് 8:30 ആകുമ്പോ ആ ചേച്ചിയുടെ പരിപാടി വെക്കും. അത് മാറി കഴിഞ്ഞപ്പോ തന്നെ റെയിൻബോ വെക്കും.
0: അതിന് ഷിഫ്റ്റ് ആണ് ഓരോ പരിപാടിക്കും.
1: റെയിൻബോ 2 മണിവരെ, 2 മണിക്ക് മറ്റേ വെള്ളിത്തിര വെക്കും.
0: ഓ ശരി ശരി. അപ്പൊ അങ്ങോട്ടും ഷിഫ്റ്റ് ആണ്.
1: മാറ്റി മാറ്റി വെക്കും.
0: അപ്പൊ എല്ലാ ദിവസവും റേഡിയോ വെക്കും.

0: അല്ലേ?
1: എല്ലാവരും ഒറ്റ ദിവസം മുടങ്ങാണ്ട് റെഡി വെക്കും. ഞാൻ എന്റെ വീട്ടിൽ റേഡിയോ ഉണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ ഹസ്ബൻഡിന് റേഡിയോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ റേഡിയോ ഉണ്ട്.
0: അപ്പൊ നന്നായില്ലേ?
1: പക്ഷെ വിളിച്ചാ കിട്ടില്ല, ഒന്നും വെച്ചാ കിട്ടിയിട്ടില്ല.
0: ഇപ്പൊ കിട്ടിയില്ലേ?
1: ആ
0: അല്ലേ ചേച്ചി, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: ഒരിക്കലും കിട്ടാറില്ല. അതെ,
0: ആദ്യമായിട്ടാ?
1: ആ
0: ഓ, അപ്പൊ വളരെ സന്തോഷം.
1: ഞാൻ തുടങ്ങണേല് മുന്നേ ഇത് നമ്പർ വരുന്ന കാണാപാടം.
0: അപ്പൊ മുതലേ ട്രൈ ചെയ്യുന്നുണ്ടല്ലേ?
1: കൊറേ പ്രാവശ്യം വിളിക്കുമ്പോ പിന്നെ മടുക്കും, പിന്നെ വിളിക്കാൻ തോന്നൂല.
0: അപ്പൊ ഇനി തോന്നൂലേ വിളിക്കാൻ?
1: ആ ഇനി തോന്നും.
0: അപ്പൊ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ അടുത്ത പ്രാവശ്യം വിളിക്കാനായിട്ട്. കാരണം ഇതുപോലെ കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്.
1: ഞങ്ങള് ദിവസം കേൾക്കണതല്ലേ, ഒറ്റ ആൾക്കാർ ഞങ്ങക്ക് കിട്ടാറില്ല, ഞങ്ങക്ക് അനുഭവല്ലേ.
0: ആ അപ്പൊ ചേച്ചിക്ക് എന്തായാലും സന്തോഷായില്ലേ?
1: വർഷങ്ങളായി, ഇപ്പൊ എനിക്ക് 66 വയസ്സായി. ഞാൻ 15 വയസ്സായി ഇപ്പൊ തുടങ്ങിയതാ.
0: ആ ശരി, അപ്പൊ എന്തായാലും എനിക്കും ഭാഗ്യായി ചേച്ചിനോട് ആദ്യമായിട്ട് സംസാരിക്കാൻ പറ്റിയല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. പറഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അമനോഹരമായിട്ടുള്ള പാട്ട് തന്നെ.
1: എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ, ശരി ശരി. ഓക്കെ, ബൈ
1: ബൈ ബൈ.

0: സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 33 സെക്കൻഡും ആകുമ്പോൾ യുവർ ചോയ്സിൽ അടുത്ത കോളർ റെഡിയാണ്. നമുക്ക് ആരാന്ന് പെട്ടെന്ന് തന്നെ ചോദിക്കാം. ഹലോ.
1: ഹലോ.
0: ആ ഹലോ, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് തങ്കമ്മ.
0: തങ്കമ്മ ചേച്ചി സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ആളാണോ?
1: അതെ, ഞങ്ങൾ ഇവിടെ നേരം വിളക്കുമ്പോൾ റേഡിയോയാ ഞങ്ങളെ കൂട്ടി.
0: ആണല്ലേ, സന്തോഷം. ഓക്കെ, ഏറ്റുമാനൂര. എവിടെയാ വീട്? എവിടെയാ
1: വീട്? ഏറ്റുമാൻ നീണ്ടൂർ എന്ന് പറയും.
0: നീണ്ടൂര്. ഓക്കെ, കോട്ടയം തന്നെ അല്ലേ?
1: ആ, കോട്ടയാ.
0: ഓക്കെ, അപ്പൊ കോട്ടയത്തായിട്ട് എത്ര വർഷമായി?
1: 10-40 വർഷമായി.
0: 10-40 വർഷമായി. ചേച്ചി ജനിച്ചതൊക്കെ എവിടെയാ?
1: അതിരമ്പുഴ.
0: ആഹാ, അപ്പൊ മൊത്തത്തില് കോട്ടയംകാരിയാണ്.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ഇപ്പോ?
1: വീട്ടിലെ ഭർത്താവും രണ്ടു പിള്ളേരും, രണ്ടു ആൺപിള്ളേരും, അവരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു.
0: എന്നിട്ടിപ്പോ
1: പലഹാരപ്പണിയാ.
0: എന്ത് പണിയാണ്?
1: ഈ അച്ചപ്പം കൊള്ളപ്പൊക്കെ ഉണ്ടാക്കിയാലേ.
0: പലഹാരപ്പണി? ഈശോ, എനിക്ക് വയ്യ. എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കും?
1: അച്ചപ്പമുണ്ട്, കൊള്ളപ്പമുണ്ട്, ചീപ്പപ്പം.
0: അതെന്തപ്പോ?
1: അത് കൊള്ളപ്പത്തിന് തന്നെ വേറൊരു മോഡലിൽ ഒട്ടിച്ചെടുക്കുന്നതാണ്.
0: ആണോ? ഓക്കെ ഓക്കെ. ആ പിന്നെ ജിലേബി ലഡു അതൊക്കെ ഉണ്ടോ അപ്പോ?
1: അതൊന്നുമില്ല.
0: അതൊന്നുമില്ല. ഇങ്ങനത്തെ പലഹാരങ്ങളാണ്. ഓക്കെ. അച്ചപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും.
1: ആണോ? കൊണ്ടുവരാം.
0: ഓക്കെ, അപ്പൊ എങ്ങനെയാ, വീട്ടിൽ തന്നെയാണോ പരിപാടി?
1: ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലാ, ഞങ്ങളുടെ വീടിന്റെ രണ്ട് വീടിന്റെ ഇപ്പുറം.
0: ഓ, അങ്ങനെയാ. നിങ്ങൾ എത്ര പേരുണ്ട്?
1: ഞങ്ങള് 4 പേരുണ്ട് പണിയാനായിട്ട്.
0: ഓ ശരി. എല്ലാ ദിവസവും ഉണ്ടോ പണി?
1: ഇനിയിപ്പോ ഓൺ ആയതുകൊണ്ട് എല്ലാ ദിവസവും ഉണ്ട്.
0: അപ്പൊ എങ്ങനെയാ, ഈ അടുത്ത വീടുകളും അറിയുന്നവരും ആണോ അതോ പുറത്തുനിന്നൊക്കെ ഓർഡർ ഒക്കെ കിട്ടാറുണ്ടോ?
1: നമ്മൾ പണിത് കൊടുക്കുകയുള്ളൂ, അവര് കൊണ്ട് കച്ചവടം ചെയ്യും.
0: ഓ, അങ്ങനെയാണല്ലേ. ശരി.
1: അവർക്ക് ഓർഡർ ഉണ്ട്, ആ ഓർഡർ അനുസരിച്ച് നമ്മൾ പണിയും.
0: പണിയും. ഓക്കെ. എത്ര വർഷമായി ചെയ്ത് തുടങ്ങിയിട്ട്?
1: ഇത് തുടങ്ങിയിട്ട് ഒരു 10-30 വർഷമായി.
0: 10-30 വർഷമായി. അപ്പൊ ഭയങ്കരമായിട്ട് ഇതില് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അല്ലേ?
1: അതെ അതെ അതെ.
0: അപ്പൊ വീട്ടിൽ എപ്പോഴും ഇത് സ്റ്റോക്ക് ആയിരിക്കും, എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ
1: എപ്പോഴും.
0: ഞാൻ എനിക്ക് വേണ്ടിട്ട് ചോദിച്ചല്ല, ഞാൻ ചോദിച്ചാണ്. അപ്പോ എന്തായാലും എല്ലാവർക്കും സുഖാണല്ലോ, വീട്ടില് ഫുൾ ഇതുള്ളപ്പോ എപ്പോഴും കഴിച്ചോണ്ടിരിക്കല്ലോ.
1: പക്ഷെ നമ്മളിതൊന്നും,
0: അതാണ് ഈ സ്മെല്ല് ഫുള്ള് ഇങ്ങനെ നമുക്ക് അടിക്കുവാണല്ലോ. അപ്പൊ അതും ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പിന്നെ ചേച്ചി, ഇപ്പം എന്താണ്, ഊണൊക്കെ കാലായോ?
1: വീട്ടിലേക്ക് പോകും ഞാൻ.
0: ആണോ?
1: രണ്ടുപേരുടെ അപ്പുറം.
0: ഫുഡൊക്കെ റെഡിയാക്കി വെച്ചേക്കുവാണോ വീട്ടില്?
1: ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് രാവിലെ പോയിരുന്നെ.
0: ഓക്കെ, അപ്പൊ ഇന്നെന്താണ് വീട്ടില് സ്പെഷ്യല്?
1: സ്പെഷ്യൽ ഒന്നും ഇല്ല, മീൻകറി ഉണ്ട്, ചക്കക്കുരി മാങ്ങ ഉണ്ട്.
0: അതൊക്കെ പോരെ.
1: മതി മതി.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് പാട്ട് ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേഷൻ?
1: പാട്ട് ഞങ്ങൾ ഇവിടെ പണിയുന്ന എല്ലാവർക്കും, ഞങ്ങളുടെ മുതലാളിക്കും വേണ്ടി.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ചോദിച്ച പാട്ട് കേൾക്കാം. ഓക്കെ ശരി. ഓക്കെ, ബൈ. ശരി. യെസ്, അപ്പൊ നമ്മളോട് തങ്കമ്മ ചേച്ചിയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഏറ്റുമാരൂരിൽ നിന്നും. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം. ഈ പാട്ട് രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന ഫിലിമിലെ പുന്യാരൻ പാഠം എന്ന പാട്ടാണ്. എം ജി രാധാകൃഷ്ണന്റെ മ്യൂസിക്കാണ്, അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരി ലിറിക്സ് എഴുതി കെ എസ് ചിത്ര പാടിയ പാട്ടാണ്. അപ്പൊ നിങ്ങൾക്കും യുവ ചോയ്സിലേക്ക് വിളിക്കാവുന്നതാണ്, വിളിച്ചിട്ട് ഡെഡിക്കേഷൻസ് ഒക്കെ പറയാം. അപ്പോ വിളിക്കുന്ന നമ്പർ 0484242810104842 1.

മനോഹരമായിട്ടുള്ള പാട്ടിന് ശേഷം ദാ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് യുവർ ചോയ്സിൽ. അപ്പോൾ യുവർ ചോയ്സിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് നിബി സഞ്ചലാണ്. എൻ്റെ തൊണ്ടയ്ക്കെന്തോ പറ്റി. ഓക്കെ, എന്തായാലും നമുക്കൊരു കോളർ റെഡി ആയിരുന്നു, നമുക്ക് ആരാ നോക്കാം. ഹലോ, പോയല്ലോ. ഓക്കെ, കോള് കട്ടായി പോയി. എനിവേ, ദാ യുവർ ചോയ്സിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0484 242 8101 ആണ്. 0484 242 8101. അപ്പം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിച്ചിട്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം പാട്ട്. പാട്ടും ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. നമ്മളോട് പ്ലേ ചെയ്യുന്നതായിരിക്കും. ചോദിക്കുമ്പോൾ പുതിയ പാട്ടുകൾ, 90s ശേഷമുള്ള പാട്ടുകൾ ചോദിക്കാമെന്ന് പ്രത്യേകം പറയാണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു നല്ലൊരു പാട്ട് കേട്ടിട്ട് വരാം. ജനനായകൻ എന്ന് പറഞ്ഞ മൂവിയിലെ നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ് ഇനി വരാൻ പോകുന്നത്. അതിന് ശേഷം നമുക്ക് അടുത്ത കോൾ എടുക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

एक प्रकार से पीएम जय अब गरीबों की जय बन गई है।

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
2: സമയം 12 മണി കഴിഞ്ഞ് 34 മിനിറ്റും 25 സെക്കൻഡ് നമ്മൾ യുവ ചോയ്സിൽ അടുത്ത കോളർ റെഡിയാണ് കേട്ടോ. ആരാ നമുക്ക് നോക്കാം. ഹലോ
3: ഹലോ
2: ആ ഹലോ ആരാണ്?
3: ഞാൻ ലിസിയാണ്.
2: ഓക്കെ ലിസി ചേച്ചി, എവിടെന്നാ വിളിക്കുന്നേ?
3: ഞാൻ പുത്തംവേലിക്കര.
2: പുത്തംവേലിക്കര, ഓക്കെ. മഴയുണ്ടോ?
3: മഴയില്ല, നല്ല വെയിലല്ലേ?
2: നല്ല വെയിലാണോ?
3: നല്ല വെയിലാണ്.
2: അപ്പൊ അലക്കൊക്കെ വിരിച്ചോ? നല്ല വെയില് കിട്ടാൻ ഇപ്പൊ ഭയങ്കര പ്രയാസല്ലേ, അലക്കിട്ട് ഉണങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.

0: ണല്ലോ
1: അലക്കിയിട്ടൊക്കെ ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ മഴയില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു വിഷമമാണ്.
0: ഓ അങ്ങനെ, ശരി ശരി. ഒരുപാട് മഴയും വേണ്ട അല്ലേ, ഒരു മീഡിയത്തിൽ അങ്ങനെ തിന്നാൻ നല്ലായിരുന്നു.
1: എനിക്ക് മഴ വേണത് ഇഷ്ടമല്ല, പക്ഷെ മഴ വേണമല്ലോ നമുക്ക്.
0: അതെ അതെ അതെ. പക്ഷെ ഒരു സമയത്ത് ഭയങ്കര ചൂടായിരുന്നല്ലോ, ആ ഒരു അവസ്ഥക്ക് അങ്ങ് മാറിയല്ലോ നമുക്ക്.
1: അത് മാറി, ഇത്ര തണുപ്പൊക്കെ വന്നിരുന്നു, പക്ഷെ ഇപ്പൊ വെയിൽ കഴിഞ്ഞപ്പോ പണ്ടത്തെ പോലെ തന്നെ ചൂടായി.
0: ചൂടായി. ഓക്കെ, നമുക്ക് എന്തായാലും അക്കരപ്പച്ചയാണ്. മഴ വന്നു കഴിഞ്ഞാൽ വിചാരിക്കും വെയില് വേണം, വെയില് വന്നു കഴിഞ്ഞാൽ മഴയാണ് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരുടെ മനസ്സ്. അപ്പൊ എന്തായാലും ചേച്ചി, വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: ഹലോ,
0: ആരൊക്കെയാ ഉള്ളത് വീട്ടില്?
1: വീട്ടില് എനിക്ക് മൂന്ന് മക്കളുണ്ട്, ഭർത്താവ് മരിച്ചോയി.
0: ആണോ?
1: ആരുമില്ല, ഞാൻ മാത്രത്തോടെ ഉള്ളൂ.
0: ആണോ? മക്കളൊക്കെ ദൂരെയാ?
1: ഇല്ല, അവിടെ അടുത്ത് മാറി താമസിക്കണം. മോളെ കല്യാണം കഴിച്ച്, ഒരു മോനുണ്ട്, അതിന് ഇത്തിരി മെന്റൽ പ്രോബ്ലം ഒക്കെ ഉണ്ട്. അത് ഞാനും കൂടി ഉള്ള മത്സരമാണ് ഇവിടെ.
0: ആണോ?
1: നമുക്ക് നമ്മുടെ വിധിയാണല്ലോ, അത് നമ്മൾ സഹിക്കണല്ല.
0: അത് സാരല്ല. അപ്പൊ നിങ്ങള് എന്തായാലും എന്തായാലും ഒരാളെങ്കിലും ഉണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചാ മതി.
1: പാട്ടാണ് എനിക്ക് എന്റെ ജീവൻ നിലനിർത്തുന്നത്. റേഡിയോ കൈ പൊക്കിക്കൊണ്ട് ഇവിടുന്ന് മറ്റേ മുറിയിലേക്ക് വരും റേഡിയോ ഉള്ളു. അത് ഇങ്ങനെ മാറി മാറി വെച്ചു കേട്ടോണ്ടിരിക്കും. എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടുള്ള പണിയെടുക്കലാണ് എനിക്ക്.
0: ആണല്ലേ?
1: റേഡിയോ വെക്കാം, പണിയെടുക്കാം.
0: പണിയൊക്കെ കഴിഞ്ഞോ ഇന്നത്തെ?
1: പണി ഞാൻ അടുക്കളയിൽ വെച്ചോണ്ടിരിക്കണം. അപ്പൊ ഞാനിങ്ങനെ വിളിച്ചു നോക്കാ, കിട്ടുന്നല്ലാണ് ഓർത്ത് കിട്ടിയേക്കണ്. അത്ഭുതം,
0: അത്ഭുതം. അതാണ് ഇന്നത്തെ ദിവസം കൊറേ പേർക്ക് അത്ഭുതങ്ങളാണ്.
1: അതുപോലെ ഭാഗ്യവുമാണല്ല.
0: അതെ അതെ, ഭാഗ്യമാണ്.
1: പാട്ട് കേൾക്കാതെ ജീവിക്കാൻ പറ്റില്ല. എന്റെ ജീവൻ നിലനിർത്തുന്ന പാട്ടുമ്പോഴാണ്.
0: ചേച്ചി വിളിച്ചിട്ടുണ്ടോ? വിളിച്ചു കിട്ടിയിട്ടുണ്ടോ? ഇവിടെ
1: ആവശ്യം വിളിച്ചിട്ടുണ്ട്. അതെ, ഞാൻ ആദ്യമായിട്ട് വിളിച്ചിട്ട് എനിക്ക് ടെൻഷൻ ആയിപ്പോയി. ഞാൻ വർത്താനം പറഞ്ഞിട്ട് ഒന്നും കേൾക്കാൻ പറ്റിയില്ല, കൈയും കാലും മറിച്ചുപോയി എനിക്ക്. ഞാൻ പെട്ടെന്ന് വെച്ചോന്ന്.
0: ആണോ? ഓക്കെ, ഇപ്പൊ ടെൻഷൻ ഒന്നുമില്ലല്ലോ.
1: ആ, ഇപ്പൊ ഇത്തിരി വളർന്നിറങ്ങിട്ടുണ്ട്. ഞാൻ അന്നേരം നാലുപേര് പാട്ടൊക്കെ പാടാന്ന് ഓർത്തിരിക്കായിരുന്നു. അപ്പൊ ഇപ്പൊ ഇത്തിരി ടെൻഷൻ മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ നാലുപേര് പാടാന്ന് എന്റെ മനസ്സിലുണ്ട്.
0: ആ, പാടിക്കോ.
1: പഴയ പാട്ടാണ്ട്ടാ.
0: ആ, പാടിക്കോ.

0: അടിപൊളി. ഏ നന്നായിട്ട് പാടിയല്ലോ.
1: എനിക്ക് ഈ സുശീലാമ്മടേം ജാനകിയമ്മടെ പാട്ടുകളാണ് എനിക്ക് ഇഷ്ടം. ഞാനതിന് അടങ്ങാൻ ഇന്ദ്രിയച്ചിലങ്കുകളൊക്കെ ഞാൻ അതുപോലെ തന്നെ പാടണമെന്നുണ്ടായി. എനിക്ക് അത്ര ഇഷ്ടമാണ് അവരുടെ പാട്ട്. ജാനകിയമ്മ മരിച്ചിട്ട് ഞാൻ കരഞ്ഞു പോയി. അവരുടെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ നമുക്ക് എന്തൊരു സന്തോഷം. ഇപ്പോഴത്തെ പാട്ടുകളൊന്നും പാടാനേ പറ്റൂല. ഇപ്പഴേ പാട്ടുകൾ ഞാൻ അവിടെ അടുത്തൊക്കെ പരിപാടികൾ ഇങ്ങനെ ഓരോന്നൊക്കെ പാടും.
0: അതെന്ന്
1: പറയും എല്ലാവരും പറഞ്ഞോടത്തൊന്ന് പഠിപ്പിക്കുക ചെയ്യുന്നു പറയുന്നോട്.
0: അപ്പൊ എന്തായാലും പാട്ട് പറഞ്ഞോ.
1: അപ്പൊ ഞാനിപ്പോ ഇത്രയും പാട്ടുകൾ എന്റെ കളക്ഷൻ ഉണ്ട് ബുക്കിനകത്ത്. കേക്കുമ്പോ ഞാനിങ്ങനെ എഴുതി വെക്കും. അപ്പൊ മുഴുവനും കിട്ടൂലല്ലോ നമുക്ക്. അപ്പൊ എവിടെന്നെങ്കിലും പോയി വലിയ ഫോണും ഇല്ല എനിക്ക്. അപ്പൊ വേറെ എവിടെങ്കിലും മോന്റെ അടുത്തൊക്കെ പോയി ഫോൺ ഇല്ലേ പാട്ടൊന്ന് കേൾപ്പിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചു അവിടെ പോയിരുന്ന് പേപ്പറിൽ കൊടുത്ത് മുഴുവനും എഴുതി വെച്ച് പഠിക്കലാണ് എന്റെ പണി.
0: അതാണ്
1: എനിക്ക് ഏറ്റവും ഇഷ്ടം.
0: ഓ അത്

0: കാര്യം, നല്ല കാര്യം. നമുക്ക് എന്തിനേയും എന്തിനോടെങ്കിലും ഒരു ഇഷ്ടം തോന്നുക, അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ
1: മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ, വേറൊരു കഴിവും എനിക്കില്ല.
0: അത് കുഴപ്പമില്ല.
1: ചേച്ചിക്ക് എന്താണെന്നാലും റേഡിയോ വിളിക്കാൻ നടക്കണം എന്നൊക്കെ ചോദിക്കും. ഞാനെന്നാലും എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണല്ല, എനിക്ക് വേറെ ഒരു എൻജോയ്മെന്റ് ഇല്ല, ടി വി ഒന്നും ഇല്ല. അപ്പൊ ഞാനിത് പാട്ടു. അപ്പൊ എന്റെ മോനും മെണ്ടല്ലായ മോനും കിടന്നു ഓ ഒരു പാട്ട് അരച്ചു വന്നേക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്റെ പെണ്ണും കൊണ്ട് ഞാൻ അവനെ കേൾപ്പിക്കാൻ തുടങ്ങി. ഞാൻ പാട്ട് പാടി പഠിക്കാതെ ഇവിടെയിരുന്നു.
0: ആണോ? ഓക്കെ, എന്തായാലും പാട്ട് ഒരുപാട് പാടി പഠിക്കട്ടാ. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോഴും ഇതുപോലെ പാട്ടൊക്കെ പാടാം നമുക്ക്. ഓക്കെ,
1: ഞാനീ മണിയുടെ പാട്ടും പാടി പഠിച്ചിട്ടുണ്ട്. അത് രണ്ടുപേര് പറഞ്ഞു.
0: അയ്യോ ചേച്ചി, സമയം നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം പാടാം കേട്ടാ. ഓക്കെ, നമുക്ക് എന്തായാലും ഏത് പാട്ടായിരുന്നു ചേച്ചിക്ക് വേണ്ടത്?
1: അമ്പലപ്പുഴ കടവിൽ വെച്ചോ മുണ്ടകൻ പാടത്തൊടിയിൽ വെച്ചോ ആം പൂങ്കിളിയെ കണ്ടു ഞാൻ.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം. പാട്ടിലേക്ക് പോവാം.
1: ശരി
0: ശരി ശരി ശരി. ഓക്കെ ഓക്കെ, ബൈ.
1: ശരി ശരി.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

യു ആർ ലിസണിങ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പോൾ 12:50 ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. അതിനുശേഷം 1 മണിക്ക് വീണ്ടും തിരിച്ച് യുവർ ചോയ്സിൽ കേട്ടുമുണ്ടാവും. സ്റ്റേ ട്യൂൺഡ്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും.

0: നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച രണ്ട് മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ വിശദമായി. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: As a candidate, it is natural that member states would like to understand what India brings to the table. One part of that is our vision of the priorities that the world and the United Nations must address. The other is a track record which enables the international community to make its own judgment. Let me address the priorities first. As we contemplate the global order, India's focus will be on working for a secure, peaceful and equitable world.
0: 2028 മുതൽ 2 വർഷത്തെ അംഗത്വത്തിനായാണ് തിരഞ്ഞെടുപ്പ്. മുൻപ് 8 തവണ ഇന്ത്യ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായിരുന്നു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കുവാനും ഇതിലൂടെ സാധിക്കും. 2021 മെയ്യിലാണ് കരാർ സംബന്ധിച്ച നടപടികൾക്ക് തുടക്കമായത്. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനങ്ങളുടെ ഭാഗമായാണ് ഭാരത് ടെക്സ് മേള ആവിഷ്കരിച്ചതെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി മേളയിലെ ആഗോള സാന്നിധ്യം വർദ്ധിച്ചു വരികയാണെന്നും പറഞ്ഞു.
2: लगभग 900 बिलियन डॉलर का ये मार्केट साइज है. मैं उम्मीद कर रहा हूँ जो हमने 100 बिलियन डॉलर का रखा है लक्ष्य 2030, इस बार हम उसमें बड़े गुणात्मक वृद्धि देखेंगे. 90% MSME का यहाँ स्टॉल है. जिसने कभी सोचा नहीं कि हम एक्सपोर्ट करेंगे वो आज उत्साहित है.
0: ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിൽ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3rd പതിപ്പാണ് ഇത്. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. മന്ത്രിമാരായ PC വിശ്വനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമാ പള്ളിയിൽ നടക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ 15 ഇന്ത്യക്കാരാണ് മരിച്ചത്. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. സ്പെയിൻ സന്ദർശനം തുടരുന്ന കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ സ്പാനിഷ് വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഈ മാസം 17 നടക്കുന്ന വിദേശ പര്യടനത്തിനിടെ ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കും. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനെതിരെ 3rd ദിനത്തിലും ആക്രമണം തുടർന്ന് യുഎസ്. അബു മുസ ബന്ദർ അബ്ബാസ് ബുഷീർ ചാബഹാർ എന്നിവിടങ്ങളിലെ തീരപ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി

0: ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആക്രമണങ്ങളിൽ ആളപായം ഉണ്ടായില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അമേരിക്ക അറിയിച്ചു. മറുപടിയായി ബഹ്റൈനിലും ജോർദനിലും ഇറാൻ ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന രണ്ട് UAE ടാങ്കറുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിക്കാക്സ് പർവ്വതത്തിലെ ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കുമെന്നും ഹോർമൂസിൽ ഇറാൻ കപ്പലുകൾക്ക് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോട്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്ർ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പം ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. വഴിപാട് വള്ളസദ്യയുടെ ബുക്കിംഗ് 490 കടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
1: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യയിൽ ഇക്കുറി റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുക. ഇതിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 490 സദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് പ്രത്യേകത. സെപ്റ്റംബർ 4 അഷ്ടമരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക.
0: ന്യൂസിലാന്റിലെ ഓക്ലൻഡിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യ ലോകത്തിലെ 2 വലിയ ബീഫ് ഉൽപാദക രാജ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന 2 സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. മുൻപ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള 4 ടീമുകളാണ് സെമിയിൽ ഏറ്റുമുട്ടുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 3 തവണയും ഫ്രാൻസ് 2 തവണയും കിരീടം ചൂടിയപ്പോൾ സ്പെയിനും ഇംഗ്ലണ്ടും ഓരോ തവണ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർക്കിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. UK പര്യടനത്തിലെ അവസാന മത്സരത്തിൽ ഇന്ത്യൻ വനിതാ അണ്ടർ 21 ടീം ഇന്ന് ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലിഷാൾ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: Your one-stop destination for finest music. Your choice.

0: തുമ്പോളി കടപ്പുറം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടിട്ട് ദാ യുവർ ചോയ്സിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ച് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 5 മിനിറ്റും 5 സെക്കൻഡും ആവുമ്പോൾ നമ്മളോടൊപ്പം ഒരാൾ ചേരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയാമോ?
1: സനിൽ കുമാർ.
0: സനിൽ കുമാർ എവിടുന്നായിരുന്നു?
1: കൊടുങ്ങല്ലൂർ, അഴീക്കോട്.
0: ഓക്കേ, എന്താ ചേട്ടാ ചെയ്യുന്നേ?
1: ഞാൻ ചെറിയ ടൈലർ ഷോപ്പാ.
0: ടൈലർ ഷോപ്പാ? അപ്പം ഇപ്പോ തയ്ച്ചോണ്ടിരിക്കാണോ?
1: അതെ അതെ.
0: ഷോപ്പിലാണല്ലേ?
1: അതെ.
0: എത്ര മണിക്കാ അപ്പൊ തുറക്കുന്നേ, ഓപ്പൺ ചെയ്യുന്നേ?
1: രാവിലെ 9 മണി.
0: ആണോ? ഓക്കേ. എന്നിട്ട് വൈകിട്ട്?
1: വൈകിട്ട് വീടടുത്ത് തന്നെയാണ്, 9:30.

0: ആണല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട് വർക്ക്? അത്യാവശ്യം നന്നായിട്ടുണ്ടാവും അല്ലേ?
1: സ്കൂളിന്റെ പിന്നെ ഡിഗ്രിക്കാരെ കഴിഞ്ഞ് പിന്നെ അങ്ങനെയുള്ള അഡ്മിഷൻ കിട്ടിയപ്പോ കുറച്ച് വർക്കുകളുണ്ട്.
0: ഓ ശരി. അപ്പൊ സ്റ്റാഫ് ഉണ്ടോ വേറെ?
1: ഇല്ലില്ല, നമ്മളൊരാളുള്ളൂ.
0: ഒരാള്? ഞാൻ ഒറ്റ ആള് മതി. ഇന്ന് എത്ര വർഷമായി തുടങ്ങിയിട്ട്?
1: തുടങ്ങിയിട്ട് ഒരു 10-30 വർഷത്തോളായിരുന്നു മൊത്തം ഈ വർക്കിലേക്ക് ഇറങ്ങിയിട്ട്. സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് ഒരു 15 വർഷമായി.
0: ഓ ശരി ശരി. അപ്പൊ ആദ്യം മുതലേ ആരും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായല്ലേ?
1: ഓക്കെ.
0: അപ്പം വീട്ടിലാരില്ല എന്തോ
1: ഈ ഫീൽഡിലേക്ക് ആരും വരുന്നില്ലല്ലോ അങ്ങനെ പഠിക്കാൻ?
0: വരുന്നില്ലേ? കുറവാണോ?
1: കുറവാ.
0: ഓ ശരി. പക്ഷെ നിങ്ങക്ക് ഭയങ്കര ഡിമാൻഡ് അല്ലേ? നമ്മളൊക്കെ ഒന്ന് യൂണിഫോം ഒക്കെ ഒന്ന് അണിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് എത്ര നാള് കഴിഞ്ഞിട്ടാ?
1: സ്കൂളിലെ അധികൃതരും ലാസ്റ്റിന് കൊടുക്കുന്നത് സ്കൂൾ തുറക്കുന്നതിലേക്ക് കുറച്ച് ദിവസം മുമ്പേ കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും കൂടി വരുമ്പോൾ നമുക്ക് ഇവിടെ റഷാവും.
0: ആ അതെ അതെ. അവർക്കും എനിക്ക് തോന്നുന്നു ക്ലോത്ത് കിട്ടാനും ഡിലേ വരുന്നോണ്ടാന്ന് തോന്നുന്നു.
1: അപ്പൊ നമുക്കും തിരക്കാം. അപ്പൊ എല്ലാവരും കൊറേ കഷ്ടങ്ങളൊക്കെ നമ്മ ഒഴിവാക്കേണ്ടി വരും.
0: ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് അമ്മ, വൈഫ്, രണ്ട് മക്കൾ.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നേ?
1: മക്കളെല്ലാം സ്കൂളിൽ പോകുന്നുണ്ട്. സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോകുന്ന കുട്ടികളാ.
0: ഓ ഓ ഓ.
1: നമ്മളതിനിടയിൽ കൊണ്ടുപോകണം വരണം. രാവിലെ 9 മണിക്കും തിരിഞ്ഞൊരു 3 മണി അമ്മ പോയി എടുക്കും.
0: ഓ ഓ. അവിടെ അടുത്ത് തന്നെയാണോ?
1: ആ ഇവിടുന്ന് ഒരു വീടിന് നടന്നൊരു 3 കിലോമീറ്റർ ഉള്ളു.
0: ഓക്കെ. ആ എത്ര പ്രായമുണ്ട് മക്കൾക്ക്?
1: ഒരാൾക്ക് 29 വയസ്സായി, ഒരാൾക്ക് 20 വയസ്സ്.
0: ഓക്കെ ഓക്കെ. ശരി ശരി. 3 മണിക്ക് അവര് തിരിച്ചു വരും അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ ചേട്ടൻ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവോ?
1: അതെ, അതനുസരിച്ച് ഞാൻ പോകുള്ളൂ. ഒരു 2 മണിയോടുകൂടി പോകുള്ളൂ. അപ്പൊ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് വീട്ടിൽ ഇരുന്നാൽ അവരുടെ ഫുഡിന്റെ ടൈം ആവും. അത് കഴിഞ്ഞ് വീടിന്റെ കടയിലേക്ക്
0: വരാം. വൺ പ്ലാനിങ് ആണ്. രണ്ട് പ്രാവശ്യം പോകണ്ടല്ലോ അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ. മക്കളുടെ പേരെന്താ?
1: ആനന്ദ് ശങ്കർ, പവിത്ര, പാർവതി.
0: ഓക്കെ. അപ്പൊ ഇന്ന് പാട്ട് വേണ്ടത് ആർക്ക് വേണ്ടിട്ടാ?
1: പാട്ട് വേണ്ടത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. പിന്നെ എന്നെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ട്, കാർഡിയോളജി
0: ശരി. അപ്പൊ എന്തായാലും സന്തോഷമായിട്ടും ആരോഗ്യത്തോടു കൂടിയൊക്കെ ഇരിക്കും. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് സുഹൃതം സിനിമയില എന്നോടൊത്തുണ്ടിരുന്ന പുല്ലരികളെ.
0: ഓക്കെ. ആ പാട്ട് നമുക്ക് കേൾക്കാം. പറഞ്ഞവർക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നു കേട്ടോ.
1: ഓക്കെ.
0: ഓക്കെ ചേട്ടാ, ബൈ ബൈ. യെസ്. അപ്പോ സനിൽ കുമാർ ചേട്ടൻ കൊടുങ്ങല്ലൂരിൽ നിന്നായിരുന്നു നമുക്ക് കോൾ ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്കും നമ്മുടെ യുവ ചോയ്സ് പ്രോഗ്രാമിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0484242 8101, 0484242 8101.

0: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. യുവർ ചോയ്സിലേക്ക് ദാ അടുത്ത കോളർ വിളിച്ചിട്ടുണ്ട്. നമുക്ക് സമയം കളയാതെ ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, പേരെന്താണ്? നമസ്തേ.
1: നമസ്തേ സരിത.
0: ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നേ?
1: കുമ്പളത്തുനിന്ന്.
0: കുമ്പളത്തുനിന്ന് അല്ലേ? ഓക്കെ, എന്താണ് വിശേഷം കുമ്പളത്ത്?
1: ഓ, നല്ല വിശേഷം. നല്ല.
0: മഴയൊക്കെയാണോ അല്ല വെയിലാണോ?
1: ഇപ്പൊ വെയിലുണ്ട്.
0: എന്താ ചെയ്യുന്നേ?
1: ഒരു കടയിൽ വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ പോകുന്നില്ല.
0: ആണോ, എന്ത് പറ്റി?
1: അത് ചെറിയ ഒരു എന്താ പറയാ,
0: മടുത്തു.
1: ഒരു മടുത്തില്ല എനിക്ക്, നല്ല ഒരു ചെറിയൊരു ശാരീരിക പ്രശ്നം.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും എത്ര നാളുണ്ടായിരുന്നു? അപ്പം കൊറേ നാള് വർക്ക് ചെയ്തോ?
1: അതെ അതെ, കുറച്ചുനാളായി.
0: കുറച്ചുനാളായി അല്ലേ? ശരി, വീട്ടിലിരുന്നിട്ട് എങ്ങനെയുണ്ട്? ബോറടിയാണോ? അപ്പൊ രാവിലെ മുതല് റേഡിയോ കേൾക്കോ?
1: കേൾക്കും, പറ്റാവുന്ന അത്രയും കേൾക്കാറുണ്ട്.
0: പാട്ടുകളൊക്കെ ഇഷ്ടമാണ്?
1: എല്ലാ പ്രോഗ്രാമും ഇഷ്ടമാണ്.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ഡെഡിക്കേഷൻ ഒക്കെ പറഞ്ഞോ.
1: അതെ, അതിനു മുമ്പ് ഒരു കാര്യം ഞാനിപ്പോ വിളിക്കാൻ, നമ്മുടെ റെയിൻബോയിലെ ഒരു പഴയ ഒരു ആദ്യകാല ശ്രോതാവാണ് ഉണ്ടായിരുന്നു, ഇപ്പൊ കേൾക്കുന്നില്ല. ആഗ്നസ് കളമശ്ശേരി എന്നാണ്, ആഗ്നസ് എന്നാണ് ആ ലിസണറിന്റെ പേര്.
0: ഓഹോ,
1: കളമശ്ശേരിയിലാണ് ലിസണറ്. നേരത്തെ ഇടയ്ക്കൊക്കെ വിളിക്കു പറഞ്ഞു, ഇപ്പൊ വിളിക്കാറില്ല. അപ്പോ ആ ലിസണർ കേൾക്കുവാണെങ്കിൽ അയാൾക്ക് വേണ്ടിട്ട് ഒരു ഹിന്ദി പാട്ട്, കാരണം അദ്ദേഹം ഹിന്ദി പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് തോന്നുന്നു.
0: ഓ ശരി,
1: അതുകൊണ്ട് ഈ പാട്ടൊന്ന് കേൾപ്പിക്കാം.
0: ഏത് പാട്ടാണ്?
1: കൃഷിലെ പാട്ടാണ്.
0: ഓക്കെ,
1: കൃഷിലെ കൊയ്ത്തും സ്നേഹി ആ പാട്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും അദ്ദേഹം കേൾക്കുന്നുണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ?
1: വിശ്വസിക്കാം.
0: അപ്പൊ കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി ഒന്ന് കോണ്ടാക്ട് ചെയ്യ് റെയിൻബോനെ. ഏ, നമ്മുടെ സരിത ചേച്ചിക്ക് സന്തോഷാവട്ടെ.
1: അതെ, ആഗ്നസ് കളമശ്ശേരി റെയിൻബോയിലേക്ക് ഒന്ന് വിളിക്കട്ടെ.
0: വിളിക്കട്ടെ,
1: അദ്ദേഹത്തിന്റെ പാട്ടും കേൾക്കാം, അദ്ദേഹത്തിന്റെ ശബ്ദവും കേൾക്കാം.
0: അതെ, ഇത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം വിളിക്കും.
1: അതെ, വിളിക്കട്ടെ. ഒരുപാട് നാളെ കേട്ടിട്ടെ, നേരത്തെ ആദ്യകാലങ്ങളിലൊക്കെ എപ്പോഴൊക്കെ വിളിക്കും, ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു.
0: അതുകൊണ്ട്
1: തന്നെ അങ്ങനെ നമ്മള് റേഡിയോയിലൂടെ കേൾക്കുമ്പോ ചില ആളുകളെ കൂടുതല് നല്ല പരിചയം പോലെ തോന്നും. അങ്ങനെ കുറെ ശ്രോതാക്കൾ ഉണ്ടല്ലോ, ഇദ്ദേഹത്തെ വെറുതെ ഇങ്ങനെ ഓർത്തു. അങ്ങനെ ഒരു പാട്ട് ചോദിച്ച്
0: ചോദിക്കാം എന്ന് വിചാരിച്ചല്ലേ.
1: നിധി നിധി നിധി ഓക്കെ, ധായ അല്ല ധായാണ്.
0: ഓക്കെ, അപ്പോ ഇന്നിപ്പോ ഭക്ഷണൊക്കെ കഴിച്ചോ?
1: കഴിച്ചു കഴിച്ചു
0: കഴിച്ചു.
1: ഇനി
0: ഒരു ഉച്ചയുറക്കൊക്കെ ഉണ്ടാവോ?
1: അങ്ങനെയൊന്നുമില്ല.
0: ഇല്ല, വേണമെങ്കിൽ, എനിക്ക് നിർബന്ധമൊന്നുമില്ല എന്നല്ലേ.
1: വർക്കില്ല, എന്തെങ്കിലും ചെറുതായിട്ട് വായിക്കാറുണ്ട്, പിന്നെ തിരക്കുകളൊക്കെ ഉണ്ട്.
0: ശരി,
1: അതിലേക്ക് പോകും.
0: അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേട്ടാലോ.
1: ഓ ആയിക്കോട്ടെ, വളരെ സന്തോഷം. താങ്ക് യു,
0: ബൈ ബൈ. താങ്ക്സ് ഫോർ കോളിംഗ്.
1: Bye.

0: സമയം 1 മണി കഴിഞ്ഞ് 29:30 ആവുമ്പോൾ യുവർ ചോയ്സിൽ അടുത്ത കോളർ റെഡിയാണ് കേട്ടോ. ആരാ നോക്കാം? ഹലോ,
1: സാബു.
0: സാബു, ഓക്കെ. ചേട്ടൻ എന്താ ചെയ്യുന്നേ?
1: എന്റെ വീട് പത്തനംതിട്ടല.
0: ശരി ശരി, എന്തൊക്കെ കൃഷി ചെയ്യുന്നേ?
1: എനിക്ക് ഒത്തിരി സ്ഥലമുള്ള ആൾക്കാരാ.
0: അപ്പൊ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ?
1: എനിക്ക് തോന്നുന്നു
0: രാവിലെ വെളുപ്പിനെ പോയി ഞാൻ റബ്ബർ എടുക്കും എന്നൊക്കെ പറഞ്ഞത്. കൊറേ നാളായി അല്ലേ സംസാരിച്ചിട്ട്? ഓക്കെ, എന്താണ് പുതിയ വിശേഷങ്ങള്?
1: പുതിയ വിശേഷങ്ങളൊന്നും ഇല്ല, വയസ്സ് പ്രസവിച്ചിട്ട് ഇപ്പൊ 2-3 മാസമായി.
0: ആഹാ, ആണോ? അപ്പോ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയാണല്ലോ.
1: ഞാൻ ഒത്തിരി നാളായി ഇവിടെ വന്നിട്ട്, 3-4 മാസമായി ഇവിടെ വന്നിട്ട്.
0: ഓ ശരി ശരി, എന്താ കുഞ്ഞിന്റെ പേര്?
1: പേര് ഞാൻ മാമോസ ഒന്നും കഴിഞ്ഞില്ല.
0: എന്നാലും പ്ലാൻ ചെയ്തിട്ടില്ല?
1: പ്ലാൻ ചെയ്തിട്ടില്ല.
0: ആണോ, ഓക്കെ. എന്തായാലും വൈഫും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പൊ ഇപ്പൊ എത്ര ദിവസമായി?

0: 4 മാസമായി.
1: ഓക്കെ, ശരി ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ഏതെങ്കിലും ഒരു പാട്ട്. ഓക്കെ, നമുക്ക് കുഞ്ഞിന് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാല്ലേ.
0: എന്റെ ഭാര്യയുടെ പേര് രമ.
1: രമ. ആ ഓക്കെ. പിന്നെ ഈ റബ്ബറിന്റെ നമുക്ക് കാലാവസ്ഥയിൽ എന്തെങ്കിലും, അതായത് വെയിലുണ്ടെങ്കിൽ മഴ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതോ എപ്പോഴും ഒരേപോലെ തന്നെയാണോ? ആണല്ലേ. ഓ ശരി, മഴയാണ് നല്ലതല്ലേ. ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു മിഡില് നിക്കണം. ഒരുപാട് മഴയും പാടില്ല, ഒരുപാട് വെയിലും പാടില്ല. നന്നായിട്ട് പോകുന്നോ ബിസിനസ് ഒക്കെ? ഓക്കെ. കൊറേ നാളായോ ഇതില് തുടങ്ങിയിട്ട് ചേട്ടൻ റബ്ബറിന്റെ പരിപാടി?
0: ഞാൻ, എനിക്കിപ്പം 50 വയസ്സുണ്ട്. 50 വയസ്സുള്ള
1: ആളാണല്ലേ. ഇപ്പം അപ്പൊ ചെറുപ്പം മുതലേ തുടങ്ങിയതാ?
0: അതെ അതെ അതെ.
1: ഓക്കെ, വേറൊരു പണിയും നമുക്ക് ഇതിനോടുള്ള ഇഷ്ടം അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിട്ട് തന്നെ പോട്ടെ ബിസിനസ്സും, പിന്നെ കുഞ്ഞും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വളരട്ടെ. സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, രമയ്ക്ക് സ്പെഷ്യലായിട്ട്. അപ്പൊ കുഞ്ഞിനും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് മോളില് രമയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ പാട്ട്. പോരെ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ സ്നേഹം ഇങ്ങനെ ഒരുപാട് വർഷങ്ങള് ഉണ്ടാവട്ടെ കേട്ടോ. ഓക്കെ, ശരി, പാട്ട് കേൾക്കാം.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: യെസ്, വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. അപ്പോ നമ്മളോടൊപ്പം ഇപ്പോ ഒരു കോളർ ചേരുന്നുണ്ടായിരുന്നു, നോക്കാം. ഹലോ.
2: ഹലോ.
1: ആ ഹലോ, ആരാണ്? ലൈലയാണല്ലേ. എന്താണ് അവിടെ വിശേഷങ്ങൾ?
2: വിശേഷം
1: ഒന്നുമില്ലേ?
2: ഒന്നുമില്ല. ഞങ്ങക്ക് ജാനകിയമ്മയുടെ വേർപാടിനെ ഭയങ്കര ദുഃഖമുണ്ട്.
1: പാട്ടിനെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണല്ലേ?
2: ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്.
1: ആണല്ലേ. ഓക്കെ, ഏതാണ് ഏറ്റവും കൂടുതൽ ജാനകിയമ്മയുടെ ഇഷ്ടപ്പെട്ട പാട്ട്?
2: എനിക്ക് തുമ്പി വയസ്സാണ്. പിന്നെ ഏത് പാട്ടും ജാനകിയമ്മയുടെ എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടമാണ്.
1: എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഈ റെയിൻബോ കേൾക്കാറില്ലേ?
2: കേൾക്കാറുണ്ട്, കിട്ടാറില്ലെന്നേ ഉള്ളു. പക്ഷെ ഞാൻ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ പയ്യ നമ്പർ പറഞ്ഞോണ്ട് എനിക്ക് കിട്ടിയതാണ്.
1: അയ്യോടാ. ഓക്കെ, അപ്പം എപ്പോഴാ, എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
2: കിട്ടിയിട്ടില്ല.
1: കിട്ടിയിട്ടേയില്ല?
2: നോക്കിയിട്ട് കിട്ടിയിട്ടില്ല.
1: ഓ, അപ്പം എന്താ ഇങ്ങനെ ഇന്ന് ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞു കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് വിളിക്കുന്ന ഒരുപാട് പേര് ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കും ഒരുപാട് സന്തോഷമായി, കിട്ടിയല്ലോ നിങ്ങൾക്കൊക്കെ. അപ്പൊ ഇന്ന് തുമ്പിവായാണോ വേണ്ടത്? ഓ, പിന്നെന്താ, ആർക്ക് വേണ്ടിട്ടാണ് ഈ പാട്ട്?
2: ഞങ്ങളുടെ, ഞാനൊരു ഹൗസ് വൈഫാണ്. മോനും എല്ലാവർക്കും വേണ്ടിട്ട്, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്.
1: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി. മോൻ എന്താ ചെയ്യുന്നേ?
2: മോനൊരു പാലും വണ്ടി പോവാ, വണ്ടി ഡ്രൈവറായിട്ട്.
1: ഓ ശരി ശരി. രാവിലെ പോവോ?
2: അല്ല, രാവിലെ വരുവുള്ളു, വൈകുന്നേരം 3-4 മണിയാകുമ്പോ പോവും.
1: ഓ ശരി. ഓക്കെ. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നപ്പോ?
2: ഹസ്ബൻഡ് തട്ടുകടയിലെ പണിയാണ്.
1: ആണല്ലേ, ശരി. അപ്പൊ രണ്ടുപേരോട് അന്വേഷണം പറയണേ.
2: എല്ലാരോടും പറയാം.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം?
2: കേൾക്കാം.
1: വീണ്ടും ട്രൈ ചെയ്യണോട്ടോ, ഇനി ഒരു മാസങ്ങൾക്ക് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ ഓക്കെ, ശരി, ബൈ ബൈ.

0: അങ്ങനെ ഇതാ യുവേഴ്സ് ചോയ്സിന്റെ സമയം ഏകദേശം ഇങ്ങനെ തിരാറായിട്ടിരിക്കുമ്പോൾ അടുത്ത കോളർ റെഡിയാണ്. ആരാ നോക്കാം. ഹലോ.
1: ഹലോ.
0: ആ ഹലോ, ആരാണ്? ഓക്കെ, എവിടെ നിന്നാ ചേട്ടാ വിളിക്കുന്നേ?
1: ഞാൻ കിഴക്കൽ എന്ന് പറയും, തൃശ്ശൂരിന്റെ ചേർപ്പ് തൃപ്പാറുണ്ട്.
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് മഴവിൽക്കാവടി തങ്കത്തോണി.
0: തങ്കത്തോണി. ചിത്ര ഫാനാണോ? ഓക്കെ, നമ്മള് പഴയ പാട്ടുകള് സ്വാഗതം കൊച്ചിയിൽ ഇടുന്നുണ്ടല്ലോ കൂടുതലും. അതാണ് കേൾക്കാറുണ്ടല്ലേ, ഇഷ്ടാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതാ?
1: എനിക്ക് ഞാൻ കാലത്തിനും
0: അത് ആ ഒരു പഴയ പാട്ടുകളായതുണ്ടല്ലേ. ഇഷ്ടം. ഓക്കെ, ആ ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? ഓ ശരി, അടുത്ത് തന്നെയാ? ഓ ശരി, രണ്ടുപേരും വേറെ വേറെ സ്ഥലത്താണ് അല്ലേ. അപ്പൊ എപ്പോഴാ അവര് വരാ?
1: അവര് കൊല്ലത്തില് രണ്ടു പ്രാവശ്യം വരും.
0: രണ്ടുപേരും ഒരുമിച്ച് വരാറുണ്ടോ?
1: ഒരുമിച്ച് കൂട്ടാറില്ല.
0: അപ്പൊ ഒരുമിച്ച് ഒരുമിച്ച് കൂടിയിട്ട് കൊറേ നാളുകളായിട്ടുണ്ടാവും അല്ലേ. പക്ഷെ നിങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു ദിവസം അങ്ങോട്ട് എല്ലാവരും ഒരുമിച്ച് വരുന്ന രീതിയിലാക്ക് രണ്ടുപേരും കൂടെ. ആണല്ലേ. എന്താ മക്കളുടെ പേര്? മക്കളുടെ പേരെന്താ? ഓക്കെ, കല്യാണം ആയിട്ടില്ല? ആണോ? ഓ ശരി ശരി, ആണല്ലേ. ഓക്കെ, ചേട്ടൻ എന്താ ചെയ്യുന്നേ?
1: ഞാനിപ്പോ ലീവ് നാല്പത്തഞ്ചു കൊല്ലം ഏജൻസി ഇറങ്ങി ടൗണില്. കഴിഞ്ഞ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി.
0: ഓ,
1: അപ്പൊ പിന്നെ പോപ്പുലർ പറഞ്ഞു ഇനി പോണ്ടെന്ന് പറഞ്ഞു.
0: ഓക്കെ, അപ്പൊ പാട്ടാണ് റേഡിയോയാണ് അല്ലേ ഒരു എൻജോയ്മെന്റ്. ആണോ? ആഹാ, ഓക്കെ. കൊറേ പേർക്കൊന്നും കിട്ടുന്നില്ല വിളിച്ചിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും കിട്ടിയില്ല. വിളിച്ചിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസം ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് വിളിക്കാം കേട്ടോ അടുത്ത പ്രാവശ്യം. ഓക്കെ, എന്താ ഭാര്യയുടെ പേര്?

0: ഷീല. ഓക്കെ, ചേച്ചി സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ,
1: ആ കുഴപ്പമില്ല,
0: കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ
1: ഉവ്വ്.
0: ഷീല ചേച്ചിക്ക് ഒരു ഹായ് എന്റെ വക.
1: ആ
0: അതുപോലെ മക്കളോട് എല്ലാവരോടും പറഞ്ഞേക്ക്. റെയിൻബോയിലെ
1: ഞാൻ
0: വിളിച്ചു
1: പറയാറുണ്ട്,
0: കിട്ടി.
1: കിട്ടുമ്പോഴൊക്കെ പറയാറുണ്ട്, കിട്ടുമ്പോഴൊക്കെ പറയാറുണ്ട്.
0: ഓക്കെ, അപ്പൊ ഇന്ന് പാട്ട് അവർക്ക് വേണ്ടിട്ടാണോ?
1: ആ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ വന്നാൽ കിട്ടിയത് പറഞ്ഞിട്ടുണ്ട്.
0: പുതിയ സിനിമകളൊന്നും കാണാറില്ല?
1: ഏയ് പുതിയ തീരശില്ല,
0: ഇഷ്ടല്ല അല്ലേ.
1: കവിതകളും ലളിതഗാനൊക്കെ നമുക്ക് ഇഷ്ടമല്ല.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം.
1: ശരി ശരി.
0: ഓക്കെ ചേട്ടാ, ഒരുപാട് സന്തോഷം കേട്ടോ.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: ശരി ശരി. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് വർഗീസ് ചേട്ടനാണ്. എന്തായാലും ചേട്ടൻ പറഞ്ഞ പോലെ ഇതാ തങ്കത്തോണി എന്ന് പറഞ്ഞ പാട്ട് ഇവിടെ റെഡിയാണ്. അതിനു മുന്നേ ഞാൻ പറയട്ടെ, നമ്മുടെ യുവ ചോയ്സിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 2 മണിവരെയാണ് സമയം. അപ്പോൾ പെട്ടെന്ന് ഇനിയിപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് വിളിച്ച് ഏതെങ്കിലും വിഷസൊക്കെ പറയണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഡെഡിക്കേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 0484242481. 0484241 01.

0: സമയം 1 മണി കഴിഞ്ഞ് 51:35 യുവ ചോയ്സിലേക്ക് ദാ വീണ്ടും സ്വാഗതം. ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിന് ശേഷം ആരാണ് നമ്മളുമായിട്ട് കണക്ട് ആവുന്നതെന്ന് നോക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് അർച്ചന.

0: സമയം 1 മണി കഴിഞ്ഞ് 51:35 ആയി. യുവ ചോയ്സിലേക്ക് ദാ വീണ്ടും സ്വാഗതം. ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിന് ശേഷം ആരാണ് നമ്മളുമായിട്ട് കണക്ട് ആവുന്നതെന്ന് നോക്കാം. ഹലോ.
1: ഹലോ.
0: ആ ഹലോ, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് ആഷ്ന.
0: ഓക്കെ, വെൽക്കം ടു യുവർ ചോയ്സ്.
1: താങ്ക് യു.
0: എവിടുന്നാ വിളിക്കുന്നേ?
1: പെരിഞ്ഞനം.
0: പെരിഞ്ഞനം. എന്താ ചെയ്യുന്നേ?
1: ഹൗസ് വൈഫ്.
0: ഓക്കെ, അത് തന്നെ ഒരു പണിയാണല്ലോ, അത് ഏറ്റവും വലിയ പണി അതാണല്ലോ. അതുകൊണ്ട് ഭയങ്കര അഭിമാനത്തോടുകൂടി പറയണം. ഓക്കെ, ആരൊക്കെയാ ഉള്ളത് വീട്ടില്?
1: അച്ഛനുണ്ട്, ചേട്ടനുണ്ട്, രണ്ടു വാവകളുണ്ട്.
0: ആഹാ, വാവളുടെ ഒക്കെ പേരെന്താ?
1: അമിത്രഗാഥ, ആത്മീയഗാഥ.
0: ഓക്കെ, അവര് പഠിക്കാണോ? എത്രയില? ഏഴിലും നാലിലും. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് പഠിത്തൊക്കെ അവരുടെ? കുഴപ്പമില്ല. സ്കൂൾ അടുത്ത് തന്നെയാണോ അവര്? ഓ ശരി. ചേട്ടൻ എന്താ ചെയ്യുന്നേ? ആണോ? എന്ത് ഷോപ്പാണത്?
1: സൂപ്പർ മാർക്കറ്റ്.
0: ആഹാ, ഓക്കെ. രാവിലെ തന്നെ പോവോ അപ്പൊ ആള്? ആ ഓക്കെ. ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വരുമോ? വരും അല്ലേ. ശരി, അപ്പൊ ഇന്ന് വന്നായിരുന്നോ? പനിയാണോ? സംസാരത്തിൽ പനിയൊന്നും തോന്നണില്ലല്ലോ. ഞാൻ എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആണെന്നല്ലേ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ഓ, അടിപൊളി അടിപൊളി, നല്ല സെലക്ഷൻ ആണല്ലോ. അപ്പൊ ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാ? ആർക്ക് വേണ്ടിട്ടാ? ചേട്ടന് വേണ്ടി. അതിന് എന്തിനാ ചോദിക്കുന്നേ അല്ലേ? ചേട്ടന്, ആ ചേട്ടൻ എന്നുള്ള ആൻസർ എനിക്ക് ഇഷ്ടായിട്ടോ. എന്തായാലും ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന്. അപ്പോ കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് യേശുദാസ് പാടിയ സോങ്. നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ആൻഡ് ഈ ഒരു കോളിനൊരു പ്രത്യേകതയുണ്ട്, ഇത് ലാസ്റ്റ് കോളർ ആണ് കേട്ടോ ഇന്നത്തെ.
1: അപ്പൊ
0: ആണോ? അപ്പൊ എന്തായാലും ലാസ്റ്റ് കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ. ഇനിയിപ്പോ നമുക്ക് എന്തായാലും ആ പാട്ട് ഫുള്ള് കേൾക്കണ്ടേ? അപ്പൊ നമുക്കിപ്പോ വെച്ചാലേ പറ്റുള്ളൂ. ഏ, ഓക്കെ, ബൈ ബൈ.
1: ഓക്കെ, ബൈ.

യെസ്, അങ്ങനെ നമ്മുടെ യുവ ചോയ്സിന്റെ സമയം ദാ ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 58 മിനിറ്റും 32 സെക്കൻഡുമായി. അപ്പോൾ എന്താ പറയുക, ഇന്ന് വിളിച്ച എല്ലാ കോളേഴ്സിനും ഒരുപാട് നന്ദി. ആൻഡ് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേ പേരൊക്കെ കുറച്ച്, അതായത് വിളിച്ച ഉടനെ തന്നെ വിളിച്ച് പിന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കോൾസ് പറ്റില്ല, 1 മാസമെങ്കിലും നമുക്ക് ഗ്യാപ്പ് വേണം. അതുകൊണ്ട് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. നാളെ ഉണ്ടല്ലോ യുവ ചോയ്സ്, അപ്പോൾ വിളിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രോഗ്രാംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. Bye-bye, it's me, Nibi Sanjal, signing off.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ഏക് പ്രകാർ സേ പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി.

യു ആർ ലിസണിംഗ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 30 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: നടു റോഡിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചിട്ടാണ് ഞാൻ സാറിനെ തല്ലിയത്. ഇത് കംപ്ലൈന്റ് ചെയ്ത് എന്നെ കോടതിയിൽ കേറ്റാനാണ് ഭാവമെങ്കിൽ സാറിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിച്ച് കൊക്കയിലെറിയും. അതിനുവേണ്ടി എത്ര ലക്ഷം രൂപ ചെലവായാലും ശരി, ഞാനത് ചെയ്യും.
1: ബുധനാഴ്ച രാവിലെ 11 മണിക്ക് സെല്ലുലോയിഡ് വിത്ത് വിപുൽ മുരളി.

0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
1: ഇപ്പോൾ

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. കരാർ പ്രകാരമുള്ള തീരുവ ഇളവുകൾ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനകരമാകും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യവിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഭീഷണിയായ ബോർഡുകളും ബാനറുകളും കമാനങ്ങളുമെല്ലാം ഉടൻ നീക്കം ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ തിരുവനന്തപുരത്ത് ചേരാനിരുന്ന വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മാറ്റിവച്ചു. ഈ മാസം 22 ഉച്ചയ്ക്ക് 2 യോഗം നടക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AIY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 തിരുവനന്തപുരത്ത് നടക്കും. ഈ വർഷത്തെ മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. ഫിഫ ലോകകപ്പ് ആദ്യ സെമിഫൈനൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. അർജന്റീന ഇംഗ്ലണ്ട് മത്സരം നാളെ രാത്രി 12:30.
1: ന്യൂസ് റെയിൻബോ. No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.

0: On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music. ഹായ് ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. സമയം 5:08:33 ആയിട്ടുണ്ട്. യെസ്, ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ നേരമാണ്, 8 വരെയാണ് സമയം. ദാ ഞാൻ എത്തിക്കഴിഞ്ഞു, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇറ്റ്സ് മീ ആർ ജെ റീന,
1: കൂടെ ഞാൻ സിമിയാണ്. അപ്പോ റീന,
0: യെസ്,
1: ഇന്ന് എന്തൊക്കെയാണ് ഓൺ ദി ഗോയിലെ സ്പെഷ്യാലിറ്റീസ്?
0: സ്പെഷ്യാലിറ്റി എന്താണ് സിമി? നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ എന്നോട് മാത്രം സ്പെഷ്യാലിറ്റി ചോദിച്ചു എന്നെ കുഴക്കില്ല.

0: സാധാരണ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോടാണ് ചോദിക്കുന്നത്, അതുകൊണ്ടാണ്
1: അതുകൊണ്ട് നമുക്കറിയുന്ന പ്രത്യേകതകൾ നമുക്കറിയാലോ. ഇന്ന് എന്തായാലും ഫ്രാൻസ്
0: ടുഡേ സ്പെഷ്യാലിറ്റി ഉണ്ടാവും. പിന്നെ ഫുട്ബോൾ വേറെ,
1: ഫുട്ബോൾ വേറെ ഇന്ന് ജൂലൈ ഇന്ന് 14th അല്ല, അപ്പൊ ഫ്രാൻസ് പ്രധാനമായിട്ടും അവിടെ ഫ്രാൻസിലെ ബാസിൽ ദിനമാണ്. നമുക്കറിയാം അവരുടെ ബാസിൽ ദിനാണെന്ന് വെച്ചാൽ അവരുടെ നാഷണൽ ഡേ ആണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളിപ്പോ ഇന്നിപ്പോ ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള ഒരു സെമി ഫൈനലാണല്ലോ. ഇന്ന് രാത്രി 12:30 നമ്മൾ വെയിറ്റ് ചെയ്യാണ് സെമി ഫൈനലിൽ ആര് ചെയ്യും, ആര് ഫൈനലിൽ ആര് തൂക്കും എന്നൊക്കെ കാത്തിരുന്ന് കാണുന്ന ഒരു അതിനായിട്ട് വെയിറ്റിംഗ് ഉള്ള ഒരു നേരം കൂടിയാണ് അല്ലേ. അതോടൊപ്പം തന്നെ മറ്റു പല പറയാൻ പിന്നെ മറ്റു ദിവസങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നോൺ ബൈനറി പീപ്പിൾസ് ദിനമാണ് കേട്ടോ. അതായത് ലിംഗ നോൺ ബൈനറി ലിംഗ ഐഡന്റിറ്റികളെ കുറിച്ചുള്ള അവബോധം ഒക്കെ ഉണ്ടല്ലോ, അതും ദൃശ്യപരതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു ആഗോള ആചരണമാണ് ഇന്നത്തെ.
0: അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോ എന്തായാലും നമ്മൾ സോറി ഒരു കിച്ചുണ്ട് ഓക്കെ. അപ്പോ പിന്നെ കൂടാതെ നമ്മുടെ പതിവ് പോലെയുള്ള ഗെയിം ഷോയും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക്. ഇനി 5 മണി മുതൽ 8 മണി വരെ ഇവിടെ കൂടാം. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

0: You are listening to 107.5 Rainbow FM Kochi. Musically yours.
1: യെസ്, ആകാശവാണി കൊച്ചി ഫം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. സമയം 5:27:13 ആയിട്ടുണ്ട്. അപ്പൊ ദാ നമുക്ക് അടുത്തതായിട്ട് പറയാൻ പോകുന്ന വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് അല്ലെ, നമ്മുടെ മലയാളികളുടെ തന്നെ അഭിമാനത്തിന്റെ ചിറകിലേറി ബഹിരാകാശത്തെത്തുന്ന ഒരു പൊൻതാരകത്തെ കുറിച്ചാണ് പറയാൻ വരുന്നത് അല്ലെ. യെസ്,
2: ഇന്ന് 3.5 കോടി മലയാളികളുടെ അഭിമാനം ചിറകിലേറി ബഹിരാകാശത്ത് ഒരു പൊൻതാരകം പിറക്കുന്ന ദിവസമാണ്.
1: അത് മറ്റാരുമല്ല, അനിൽ മേനോനാണ്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ആ ഒരു ചരിത്ര നേട്ടം കൂടിയാണല്ലേ ഇദ്ദേഹത്തിനുള്ളത്. യെസ്, ഇന്ന് രാത്രി 8:17 കേട്ടോ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും
2: ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം കുറിക്കാനായിട്ടാണ് നാസ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അനിൽ മേനോൻ ഇന്ന് രാത്രി, അതായത് ഇന്ന് ചൊവ്വാഴ്ച രാത്രി, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കുന്നത്. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സ്മോസിസ് സോയൂസ് MS-29 പേടകത്തിലാണ് യാത്ര. കസാഖിസ്ഥാനിലെ ബൈക്കനൂരിലുള്ള റഷ്യൻ ബഹിരാകാശ നിലയത്തിൽ നിന്നിട്ട് ഇന്ന് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാത്രി 8:17 സോയൂസ് 2.1 റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് വിക്ഷേപണം നടത്തുന്നത്.
1: അപ്പോൾ കൂടെയുള്ള പ്രോ ദുപ്രോവ്, അന്ന കിഗ്ന എന്നീ രണ്ട് റഷ്യൻ സഞ്ചാരികളും ഒപ്പമുണ്ട്. പിന്നെ ഗവേഷണങ്ങൾക്കായിട്ട് ഇവർ എത്ര നാളാണ് അവിടെ ബഹിരാകാശത്ത് ചെലവിടുന്നത് അറിയോ? 8 മാസത്തോളമാണ് അവിടെ ചെലവിടും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.
2: എമർജൻസി മെഡിസിൻ വിഭാഗം ഡോക്ടറും US ബഹിരാകാശ സേനയിലെ കേണൽ പദവിയിലുമുള്ള ഉദ്യോഗസ്ഥനാണ് നമ്മുടെ ഈ പറയുന്ന അനിൽ മേനോൻ.
1: എന്തായാലും മലയാളികൾക്കെല്ലാം വളരെ അഭിമാനകരമായ നിമിഷമാണ് ഇന്ന് നമ്മൾ രാത്രി ആ ഒരു 8

0: 17-ന് നമ്മളിങ്ങനെ വെയിറ്റിംഗിലാണല്ലേ, നമ്മുടെ
1: 3.5 കോടി മലയാളികളുടെ അഭിമാനം
0: നമ്മുടെ
1: ആകാശത്തിലേക്ക് എത്തുന്ന നിമിഷം.
0: യെസ്, നമ്മുടെ എല്ലാം മലയാളികളുടെ എല്ലാം അഭിമാന നിമിഷത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്, എല്ലാവിധ ആശംസകളും അല്ലേ. യെസ്, സമയം ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് വിശേഷങ്ങളൊക്കെ നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. സമയം 5:29 മിനിറ്റും 19 സെക്കൻഡും. നമുക്കിതാ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാം.

0: യെസ്, സമയം 5 മണിയാണ്. 41:32 ആയിട്ടുണ്ട്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അതെ,
0: യെസ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ശീലിക്കാറുണ്ടല്ലേ. പ്രഭാത ഭക്ഷണം, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ്, അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലേ. ചിലർ ഭക്ഷണമൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ശീലമുണ്ട്, വെയിറ്റ് കൂടുന്നൊരു പറയോ, അത് ഒരു അജ്ഞതയാണല്ലേ. അത് നേരത്തെ അല്ല എല്ലാവരും വെയിറ്റ് കൂടും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം അധികം കഴിക്കില്ല, ജസ്റ്റ് ഒരു കോഫി കുടിച്ച് അങ്ങ് ക്ലാസ്സിലേക്ക് പോകും, കോളേജിലേക്ക് പോകും, അല്ലെങ്കിൽ ജോലിക്ക് പോകും, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണ്. പല കാര്യങ്ങളും നമുക്കറിയാം, പക്ഷേ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലായി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പിന്നെ ആ കാര്യങ്ങൾ വീണ്ടും നമ്മുടെ മൈൻഡിൽ അങ്ങ് സെറ്റ് ആവില്ല. വീണ്ടും നമ്മൾ കുറച്ച് നാളത്തേക്കെങ്കിലും നമ്മളത് പിന്തുടരുന്നില്ല. എങ്ങനെയാണ് സിമിയുടെ കാര്യം, എങ്ങനെയാണ്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആളാണോ?
1: ഇല്ല, അല്ല, നേരത്തെ എന്നോടൊരു കാര്യം ചോദിച്ചില്ല, എല്ലാം എന്നോടാണോ ചോദിക്കുന്നത്, എന്നോടിവിടെ ചോദിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, അങ്ങനെയല്ല, എല്ലാവരെയും പോലെ തന്നെയായിരുന്നു. നേരത്തെ സ്കിപ്പ് ചെയ്യാറുണ്ട്, ഇപ്പൊ ഇല്ല.
0: ഓക്കെ, എന്ത് പറ്റിയ സ്കിപ്പ് ചെയ്യാത്ത കാര്യം, എന്ത് പറ്റി? നേരത്തെ സ്കിപ്പ് ചെയ്യും, ഇപ്പൊ സ്കിപ്പ് ചെയ്യില്ല.
1: ഇല്ല ഇല്ല, ഇപ്പൊ ഇല്ല, അങ്ങനെയില്ല. പ്രത്യേകിച്ച് അങ്ങനെ
0: കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ കറക്റ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പോകുന്നു എന്നാണ് പറഞ്ഞു വന്നത്. അപ്പൊ പറഞ്ഞു വന്നു നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ദീർഘകാല ആരോഗ്യത്തിനെയും ശരീരത്തിന്റെ ഊർജ്ജസ്വലതയും ഒക്കെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അല്ലെ. കാരണം എന്ന് പറയുന്നത് ചിലരൊക്കെ ഭയങ്കര സങ്കീർണമായ ഡയറ്റുകൾ പിന്തുടരുന്ന കാഴ്ച കാണാനല്ലേ. പക്ഷെ ഇത് വളരെ എന്നാൽ ലളിതവും മുതൽമുടക്കില്ലാത്തതുമായ ഭക്ഷണശീലങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ലൈഫിനെ ആവശ്യം എന്നാണ് ഡയറ്റീഷ്യന്മാരൊക്കെ പറയുന്നത് അല്ലെ. യെസ്, അപ്പൊ എന്താണ് അവരൊക്കെ ഡയറ്റീഷ്യന്മാർ പറയുന്ന, വിദഗ്ധർ പറയുന്ന മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് അറിയാവോ? വളരെ ലളിതമാണ് പക്ഷെ കൃത്യമായ ശീലങ്ങൾ അല്ലെ നമ്മൾ നമ്മുടെ ലൈഫിൽ അതങ്ങ് കൊണ്ടുപോരുക. ഡയറ്റുകളിലെ ആഡംബരങ്ങളെക്കാളും കൂടുതൽ വേണ്ട രാവിലെ പോഷക ഗുണമുള്ള ലളിതമായ ഭക്ഷണം കഴിക്കുന്നത് ഒരു ശീലമാക്കുക. കാരണം കൃത്യമായിട്ട് പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പാക്കാതെ ഇരിക്കുക അല്ലെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം അതിനുശേഷമുള്ള സമയത്ത് ബദാം പോലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങളൊക്കെ നൽകാൻ സഹായിക്കും എന്നാണ് പറഞ്ഞു വന്നത്.
1: അതെ, ഒരു എഗ്ഗ് രാവിലെ എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും.
0: അതെ,
1: പ്രോട്ടീൻ ആണത്. പ്രോട്ടീൻ എപ്പോഴും നമ്മൾ കഴിക്കുന്നത് നല്ലതായിരിക്കും. വളരെ കുറച്ച് 10% ആളുകൾക്ക് മാത്രമേ പ്രോട്ടീൻ എനിക്ക് തോന്നുന്നു എടുക്കാൻ ബുദ്ധിമുട്ടുള്ളൂ, അല്ല എടുക്കാതിരിക്കാൻ പാടുള്ള ആ ഒരു ഹെൽത്തി ഇഷ്യൂസൊക്കെ ഉള്ളത് വളരെ കുറച്ചായിരിക്കും. അങ്ങനെയുള്ളവരെ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ പ്രോട്ടീൻ എടുക്കുന്നതായിരിക്കും നല്ലത്. എഗ്ഗ് എന്തായാലും

0: ഉപയോഗപ്പെടുത്തുന്നത് നല്ലതായിരിക്കും.
1: അതെ, ഇപ്പൊ ചിലര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലല്ലേ, കുട്ടികളുടെ കാര്യമൊക്കെ എടുക്കാൻ നേരത്ത് ഈ സ്കൂൾ ഗോയിങ് കോളേജിലൊക്കെ പോകുന്ന ടൈപ്പ് കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഈ ജങ്ക് ഫുഡുകളാണ് അവർക്ക് താല്പര്യം. അവരോട് മാതാപിതാക്കളായാലും അറിയാവുന്നവരാരായാലും പറയുന്നത് ഇതുപോലത്തെ ഫുഡൊന്നും മോർണിംഗ് കഴിക്കുന്നേ ഇല്ല, കഴിക്കില്ല. പക്ഷെ ഈ ഒരു സംഭവം കഴിച്ചു കഴിഞ്ഞാൽ മോർണിംഗ് വല്ല ഇഡ്ഡലിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചവർ പറയും ഏ വേണ്ട ഒരെണ്ണം പേരിന് കഴിക്കും. പക്ഷെ ജങ്ക് ഫുഡാണോ മറ്റെന്തെങ്കിലും ഫുഡാണോ അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതെങ്കിൽ അത് മാത്രം കഴിച്ചിട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ചുറ്റും നമ്മൾ കാണുന്ന എല്ലാവരും അങ്ങനെയാണല്ലേ കാണുന്ന ഒരു കാഴ്ച. കുട്ടികളുടെ കാര്യം ഒരു രക്ഷയില്ല, അവർ പറയും ഓക്കെ തലയാട്ടിക്കൊക്കെ സംവദിക്കും. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ജങ്ക് ഫുഡിന്റെ പിന്നാലെ തന്റെ വായുത കാഴ്ചയാണല്ലേ, നമ്മളൊന്നും പിടിച്ചു നിർത്തണമല്ലേ ഇതൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധപൂർവ്വം അവരെ കൊടുത്ത കഴിച്ചെങ്കിലായി അത്ര തന്നെ. അപ്പൊ എന്തായാലും നമ്മൾ ഭക്ഷണത്തിലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും അതുപോലെ ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും ഇതൊക്കെ നമ്മൾ മോർണിംഗ് നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കിയാൽ നല്ലത്. കാരണം ചിലർ കഠിനമായ ഡയറ്റ് ഒക്കെ ആയിരിക്കും, ഇങ്ങനെ ഒരു നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല, കൃത്യസമയത്ത് ഗുണമേന്മയുള്ള നല്ല ഭക്ഷണം കഴിക്കുക
0: എന്നുള്ളതാണ്.
1: അതെ, അതോടൊപ്പം തന്നെ പിന്നെ വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കുന്ന
0: ശീലം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, വെള്ളം കുടിക്കല്ലേ.
1: അതെ, കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ദീർഘമായ ആരോഗ്യത്തിന് ഉത്തമമാണ് എന്നാണ് ഡയറ്റീഷ്യന്മാരും അതുപോലെ തന്നെ എക്സ്പേർട്സ് ഒക്കെ പറയണത്. അപ്പൊ അതാ നമുക്കറിയാം, പലരും പറയും നമ്മൾ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ ഓ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് ചിലരെങ്കിലും മനസ്സുകൊണ്ട് ചിന്തിക്കില്ല. പക്ഷെ നമ്മൾ അറിയുന്ന കാര്യങ്ങളല്ലേ ചില കാര്യങ്ങൾ നമ്മൾ ബോധപൂർവ്വം മറന്നു കളയാറുണ്ടല്ലേ, അതൊന്ന് റിമൈൻഡ് ചെയ്യിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ തന്നെ കുറച്ച് കാലത്തേക്കെങ്കിലും നമ്മളത് വീണ്ടും അത് ശ്രദ്ധിക്കാനായിട്ട് അങ്ങ് തുടങ്ങും. എന്റെ കാര്യം എങ്ങനെയാട്ടോ, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞു വന്നത്.
0: ഓക്കെ,
1: അപ്പൊ എന്തായാലും പറഞ്ഞോ.
0: ഇല്ല, ഇനിയൊന്നും പറയാനില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെ തന്നെയാണ് എല്ലാവരും പറയുന്നതും എല്ലാവരും കേൾക്കുന്നതും ഉണ്ട്. പക്ഷെ ഇത് ഫോളോ ചെയ്യാനായിട്ടാണ് പലർക്കും ബുദ്ധിമുട്ടുള്ളത്.
1: നമ്മളൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ രണ്ട് ദിവസമെങ്കിലും ഒന്ന് പാലിക്കാനായിട്ട് ഒന്ന് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അല്ലേ. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, 5:45 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. യെസ്, നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാം.
0: തീർച്ചയായിട്ടും.

cuja, cuja, toca de ver en un cuja, raja, raja de raja en el raja.

0: 107.5 FM റെയിൻബോ.
1: യെസ്, അതാ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലെ സെക്കൻഡ് സെഗ്മെന്റ് സമയമായിട്ടുണ്ട്. 6 മണി മുതൽ ഗെയിം ടൈമാണ് കേട്ടോ, ഗെയിം സോൺ ഓപ്പൺ ആയിരിക്കുന്ന നേരമാണ്. ഇപ്പോൾ സമയം 5:55 ആയിട്ടുണ്ട്. അപ്പോൾ ഡിയസ് നിങ്ങൾക്കും വിളിക്കാം.
2: അതെ, വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04842424218101 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിച്ചിട്ട് ഗെയിം പറയുന്നതാണ്.
1: ഇപ്പൊ ഗെയിം കൊടുക്കണ്ട അല്ലേ?
2: തീർച്ചയായും ഇപ്പൊ കൊടുക്കണ്ട.
1: അതൊരു സസ്പെൻസ് അല്ലേ? അല്ലാണ്ട് നമുക്ക് ഒന്നും പറഞ്ഞേക്കാം, നമ്മൾ ഗെയിം എന്താണ് ചോദിക്കുന്നില്ലല്ലോ. യെസ്, പഴഞ്ചൊല്ലുകളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ പകുതി പഴഞ്ചൊല്ലിന്റെ പകുതി ഭാഗം മാത്രം പറയും, പകുതി ഭാഗം നിങ്ങൾ അങ്ങ് പൂരിപ്പിച്ചു തന്നാൽ മതി. സമയമൊക്കെ ഉണ്ട്, 30 സെക്കൻഡ്സ് ആണ്. മാക്സിമം 5 ചോദ്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത്. റെഡിയാണോ? റെഡിയാണെങ്കിൽ ഇങ്ങ് പോകുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഇതാ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാം.

0: You are listening to FM Rainbow 107.5, Musically Yours.
1: യെസ് ഗെയിംസ് കൊണ്ട് കൃത്യം സമയമായി 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഡിയേഴ്സ് നിങ്ങൾക്ക് വിളിക്കാൻ കേട്ടോ, വിളിക്കേണ്ട നമ്പർ ഇതാ, ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ്, 0484-242-8101. യെസ്, അപ്പൊ നമ്മുടെ 30 സെക്കൻഡ് ആണ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ സിമി പറയും, എപ്പോഴും ഞാൻ അങ്ങോട്ട് ചോദിക്കണം, എന്നാലും സിമിയുടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടാലും ഞാൻ വീണ്ടും സിമിയോട് ചോദിക്കാൻ പോവാണ്. സിമിയുടെ അനുവാദം ഞാൻ ചോദിക്കാണ്. സിമി എന്തായാലും ഞാൻ ചോദിക്കട്ടെ, പ്രശ്നമൊന്നുമില്ലല്ലോ, 30 സെക്കൻഡ് ആട്ടോ സിമി നമ്മുടെ സമയം എന്ന് പറയുന്നത്. മാക്സിമം 5 ചോദ്യം ഞാൻ
2: ചോദിക്കും,
1: നമുക്ക് 30 സെക്കൻഡ് നോക്കാം. കാരണം ഗെയിമിന്റെ പ്രത്യേകത നമ്മുടെ കേട്ടുകൊണ്ടിരുന്നവർക്ക് മനസ്സിലാകണ്ടേ, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ സിമിയെ ഇതിലേക്ക് പിടിച്ചെടുക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ സിമി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അളമുട്ടിയാൽ
2: അത് ശരിയും കടിക്കും.
1: ഓക്കെ, ആവശ്യം
2: ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്, അങ്ങനെ ആയിരിക്കും.
1: യെസ്. അരുതാത്തത് ചെയ്തവൻ,
2: അയ്യോ അത് എനിക്ക് അറിഞ്ഞൂടാ, അരുതാത്തത് ചെയ്തവൻ കേൾക്കാത്തത് കേൾക്കും, അങ്ങനെ എന്തോ ആണോ,
1: അതങ്ങനെയൊക്കെ തന്നെയാണ്, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതാ പിന്നെ വരുന്നത് നമുക്കറിയാലോ. എന്തായാലും ഇപ്പൊ മനസ്സിലായല്ലോ. അതുപോലെ ഞാൻ 3 ചോദ്യം സിമിയോട് ചോദിച്ചു, സിമി 3 എണ്ണം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഹാഫ് ഞങ്ങൾ പറഞ്ഞുതരും, ഹാഫ് നിങ്ങൾ അങ്ങ് പൂരിപ്പിച്ചു തരണം. റെഡിയല്ലേ? മാക്സിമം 5 ചോദ്യങ്ങളുടെ നേരമാണ്. അപ്പൊ പകുതി ഞങ്ങൾ പറഞ്ഞു തരുമ്പോ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് ഇന്നതല്ലേ സംഭവം എന്ന് മനസ്സിലേക്ക് ഓടിക്കേറി വരും. പക്ഷേ ഈ വരുന്നതൊക്കെ ശരി, സമയം ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സമയം 30 സെക്കൻഡ് ആണ് ഞങ്ങളുടെ സമയം. ഡി എസ് അപ്പൊ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാണ്, 0484-242-8101. Next track from the movie Misha Madhavan.
2: Alla. ഉദിച്ച ചന്ദ്രന്റെ വരുന്നത് പഞ്ചാബി ഹൗസ് ആണ്.
1: ഓ യെസ്, പഞ്ചാബി ഹൗസ്.

ന്യൂസ് വ്യൂസ് എന്റർടൈൻമെന്റ് ദിസ് ഇസ് റെയിൻബോ എഫ് എം 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: You are listening to 107.5 Rainbow FM Kochi. Musically yours.
1: ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 മണിന് 12 മിനിറ്റും 52 സെക്കൻഡും ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്. യെസ്, ഓൺ ദി ഗോയിലെ നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്. ആരെ നോക്കാം. ഹലോ.
2: ഹലോ.
1: യെസ്, ഗുഡ് ഈവനിങ്. നമസ്കാരം പറഞ്ഞോളൂ. ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്റെ പേര് നോയൽ എന്നാണ്.
1: ഓക്കെ, എന്ത് ചെയ്യുന്നു?
2: ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് ആണ്.
3: തുറന്നുപറയാനുള്ള മനസ്സുണ്ടായല്ലോ. അടുത്ത പ്രാവശ്യം നമുക്ക് നേടാം
2: അടിപൊളിയായിട്ട്.
3: വിളിക്കുന്നേ
2: ഞാൻ ആലുവ,
3: ശ്രീമൂല നഗരം.
1: ഓക്കെ, അപ്പൊ എന്തായാലും യാത്രയിലാണോ അതോ വീട്ടിലാണോ?
2: ഇല്ല, ഞാൻ വൈകിട്ട് നടക്കാൻ ഇറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ട്. സോ നടന്നോണ്ടിരിക്കുകയാണ്.
1: നടന്നോണ്ടിരിക്കുമ്പോ പാട്ടൊക്കെ കേട്ട് അങ്ങ് നടക്കാന്നൊക്കെ വിചാരിച്ചു അല്ലേ? നോയല്ലേ. ഓക്കെ, ഗുഡ്. പാട്ടൊക്കെ പാടുവോ?
3: പാടുവോ? നിർബന്ധിക്കണോ?
2: ഓ വേണ്ട
3: വേണ്ട.
2: ബാക്കിയുള്ള വ്യൂവേഴ്സിനെ കൂടെ നഷ്ടം.
3: സാരമൊന്നുമില്ല, അങ്ങനെയല്ല. ഇപ്പൊ ഞങ്ങളെ സഹിക്കുന്നില്ല, അതിലും വലുതൊന്നുമല്ല.
1: അപ്പൊ നോയലെ, ഞങ്ങൾ 30 സെക്കൻഡ് ആണ് തരുന്നത്. പഴഞ്ചൊല്ലുകളൊക്കെ എപ്പോഴെങ്കിലും സംസാരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ?
2: അത്യാവശ്യം ഉപയോഗത്തിൽ വരാറുണ്ട്, മൂത്തവരോട് സംസാരിക്കുമ്പോ.
1: അത്ര ഉള്ളൂ, ഇളയരോട് സംസാരിക്കുമ്പോ പറയില്ല അല്ലേ?
2: നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. നമ്മള് കുറച്ചും കൂടെ നമ്മുടെ ജനറേഷനിലെ പിള്ളേരോട് സംസാരിക്കുമ്പോ അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ.
1: മൂത്തവരാണ് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നോയൽ, ഇപ്പൊ നമ്മുടെ സമയം ഇപ്പൊ തുടങ്ങും ട്ടോ. ഓക്കെ ഓക്കെ, നോയൽ, യുവർ ടൈം സ്റ്റാർട്സ് നൗ.
2: ഓക്കെ.
3: അതെ, ആന കൊടുത്താലും
2: ആശ കൊടുക്കരുത്.
1: യെസ്, ആന മെലിഞ്ഞാലും
2: ആന മെലിഞ്ഞാൽ
1: ഓക്കെ ഓക്കെ. അടുത്തത് ആന വായിൽ

0: എല്ലാ ആനയാണല്ലോ.
1: ആ
2: എല്ലാ ആനയാണ്.
1: ആനവായിൽ,
2: ആനവായിൽ അമ്പഴങ്ങ.
1: യെസ്. ഇനി അടുത്തത്,
0: ആള് കൂടിയാൽ
2: അറിയില്ല,
0: എന്തോ ചാവില്ലാന്ന് പറയും ആള് കൂടിയാല്.
1: എന്നാലും നമ്മുടെ സമയത്തിന് സമയം കഴിഞ്ഞു,
0: സമയം കഴിഞ്ഞു,
1: സമയം കഴിഞ്ഞിട്ടാണ്
0: പറഞ്ഞത്. സമയം വെക്കേണ്ട, ഇറിയിനിയാണ് സമയം വെക്കുന്നത്.
1: അല്ല, സമയം വെച്ചാലാണ് രസം. ഗെയിമിന് ഗെയിമിന്റെ സ്പിരിറ്റ് കിട്ടണമെങ്കിൽ സമയം, എന്നാലും അവരെ ഓർത്ത് പെട്ടെന്ന് ചെടപടാന്ന് പറയുള്ളൂ.
0: പാവങ്ങൾ.
1: കൃത്യസമയത്തിനകം എത്ര എത്രണ്ണം പറഞ്ഞു? രണ്ടെണ്ണം പറഞ്ഞില്ലേ? മൂന്നെണ്ണം പറഞ്ഞു.
0: മൂന്നെണ്ണം പറഞ്ഞു,
1: ഒരെണ്ണം കൂടി പറഞ്ഞിരുന്നു. പക്ഷെ അത് സമയം രണ്ടു മൂന്ന് സെക്കൻഡൊക്കെ കഴിഞ്ഞു എന്നിട്ടാ പറഞ്ഞത്. അത്
2: സിമാക്സിമം യൂസ് വരുന്നില്ലല്ലോ.
0: അതെ, ഇപ്പൊ യൂസ് വന്നു. ഇനിയിപ്പോ നമുക്ക് അടുത്ത തലമുറയോട് പറയാം, നമ്മുടെ നെക്സ്റ്റ് ജനറേഷനോട് പറയാം. ഓക്കെ, താങ്ക് യു ഞാൻ. അപ്പൊ ഇനി വിളിക്കുമ്പോ പാസ്സായെന്ന് പറയണം കേട്ടോ.
1: യെസ് നോയലായിരുന്നു നമുക്കപ്പോ ഉണ്ടായിരുന്നത്. എന്തായാലും നമുക്കിതാ പറഞ്ഞു, പഴഞ്ചൊല്ലുകളാണ് നമ്മുടെ സമയം. മാക്സിമം അഞ്ച് അഞ്ച് ചോദ്യങ്ങളാണ്, 30 seconds ആണ് നമ്മുടെ സമയം. ഈ ഒരു ചുരുങ്ങിയ സമയത്തിലുള്ള ഓർത്തെടുത്ത് പെട്ടെന്ന് പറയാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ. യെസ്, അപ്പൊ വേഗം വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242801. അപ്പൊ ദാ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാം.
0: നെക്സ്റ്റ് ട്രാക്ക് ഒരു 8 minute ട്രാക്കാണ്. കോൾ വരുന്നുണ്ടെങ്കിൽ അതിലുണ്ട എന്നുള്ളതായിരുന്നു എൻ്റെ ബുദ്ധിപരമായ അഭിപ്രായം. അത് മറ്റൊന്നുമല്ല, ചന്ദ്രമുഖിയിലെ പാട്ടാണ് രാര എന്ന് പറയുന്നത്. എന്തായാലും കൊടുത്തേക്ക്, പറഞ്ഞല്ലേ.

0: താം തരകട ധീം തരകട തോം തരകട നം തരകട തത്തരകട ദിത്തി തരകട തോം തോം തരകട നം നം തരകട
1: You are listening to 107.5 Rainbow FM Kochi. Musically yours.
2: സമയം 6:22 ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. യെസ്, ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡിയാണ്.
3: ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം. ആരാണ്?
4: അൻമരിയാണ്.
3: അൻമരി, എവിടെ നിന്ന് വിളിക്കുന്നേ?
4: കത്തിരിക്കടവ്.
3: എന്താ ചെയ്യുന്നേ?
4: ഇപ്പോ
3: നിലവിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എവിടെയാണ്? ശരി.
2: അൻമരി ഫസ്റ്റ് ടൈം ആണല്ലോ വിളിക്കുന്നത്. ടെൻഷൻ ഒന്നും ഇല്ലല്ലോ?
4: ഇല്ല,
2: കൂളാണ് അല്ലേ. ഓക്കെ,
3: വീട് കത്തിരിക്കടവിലാണോ അല്ലെങ്കിൽ? അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ ഇങ്ങനത്തെ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു. ഓക്കെ
2: ഓക്കെ, അപ്പൊ ഹോസ്റ്റലിലാണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെ പഴഞ്ചൊല്ലുകളൊക്കെ പറഞ്ഞു കളിച്ചിട്ടുണ്ടോ? അതാരെങ്കിലും ഒക്കെ പഴഞ്ചൊല്ലു ആരെങ്കിലും ഒക്കെ പറയാറുണ്ടോ?
3: നിത്യജീവിതത്തിൽ ആവശ്യം വരുന്ന സാധനമാണല്ലോ അല്ലേ.
2: അധികം പറയുന്ന പഴഞ്ചൊല്ല ഏതാണ് അൻമരിയ?
4: ആന
2: അത് നേരത്തെ ഞങ്ങൾ ചോദിച്ചു കേട്ടിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും 30 seconds ആണ് അൻമറിയ നമ്മുടെ സമയം എന്ന് പറയുന്നത് കേട്ടോ. ഒരെണ്ണം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, പാസ് പറഞ്ഞങ്ങ് പൊക്കോളാം. തെറ്റിച്ചാലും കുഴപ്പമില്ല, പക്ഷെ മാക്സിമം ഞങ്ങൾ 5 ചോദിക്കാറുള്ളൂ. അപ്പൊ അൻമരിയുടെ ചോദ്യം തുടങ്ങാലോ? ഓക്കെ, അൻമരിയ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
3: ഇല ചെന്ന് മുള്ളിൽ വീണാലും
2: ഇരുന്നിട്ട് വേണം
4: കാല് നിർത്താൻ.
2: ഓക്കെ, ആറോണം അരിവാളും
4: അറിയില്ല.
2: അറിയില്ല. ഓക്കെ, അടുത്തത് ഇല്ലം മുടക്കി കേട്ടിട്ടില്ല.
3: ഇതൊന്നും ഞാനും കേട്ടിട്ടില്ല കേട്ടോ, അതൊക്കെ റീനയ്ക്ക് മാത്രമേ അറിയുള്ളൂ.
2: ആലോചിച്ചോ, 2 seconds ടൈം ഓഫ്. ഇല്ല മുടക്കി ചാത്ത വിട്ടരുത് എന്നാട്ടോ പറഞ്ഞത്.
3: എനിക്ക് ആകെ ഒരെണ്ണം അറിയാം, ഇഞ്ചി തിന്ന. ഇഞ്ചി തിന്ന അല്ല, ഇഞ്ചി തിന്ന കൊരങ്ങനെ പോലെ ഒന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ഞാനിവിടെ ഇരിക്കുന്നത്. എനിക്ക് പകുതി അറിയില്ല, റീനയ്ക്ക് എല്ലാം അറിയാം.
2: എന്തായാലും അനുവരി മെഡിക്കേട്ട കുഴപ്പമൊന്നുമില്ല, രണ്ടെണ്ണത്തിന് കൃത്യമായിട്ട് ആൻസർ ചെയ്തില്ലേ.
3: ഞാൻ എളുപ്പമല്ല പറഞ്ഞേ. എന്തോ സങ്കടമായി പോയോ? ഇല്ല ഇല്ല, അടുത്ത പ്രാവശ്യം ഒരു ഇഞ്ചക്ഷൻ ഫ്രീ ആയിട്ട് തരും, അങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ.
2: സിമിക്ക് അത് ഇഞ്ചക്ഷൻ വേണമെന്നാണ് സിമി പറഞ്ഞത് അനുവരിയുടെ.
3: അല്ല, നേഴ്സ് ആയതുകൊണ്ട് അങ്ങനെ.

0: ചോദിക്കാൻ പറ്റുള്ളൂ.
1: അൻവരിക്ക് അൻവരിയാണ് ഇപ്പൊ എന്ത് പറയണം, ചിരിക്കണോ കരയണോ എന്ന് പറഞ്ഞ അൻവരി അവിടെ നിപ്പുണ്ടല്ലേ.
0: താങ്ക് യു വിളിച്ചതിന് നന്ദിട്ടോ.
1: ഓക്കെ ബൈ
0: ബൈ ബൈ.
1: എന്തായാലും അൻവരിയുടെ ഇഞ്ചക്ഷൻ ആയിട്ട് സിമി വെയിറ്റിംഗിലാണ്.
0: ചുമ്മാ പറഞ്ഞത്.
1: സമയം 6:25 ആയിട്ട് ഡിഎസ് നിങ്ങൾ ടോൺ ചെയ്തിരിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇപ്പോൾ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇപ്പോൾ ഗെയിം സോൺ ഓപ്പൺ ആയിരിക്കുന്ന നേരം, ഞങ്ങളെ വിളിക്കേണ്ട നേരം. വിളിക്കേണ്ട നമ്പർ
0: 04842421 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്.

0: News, Views, Entertainment.
1: This is
0: Rainbow FM 107.5. Musically yours.
2: യെസ്, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇപ്പോൾ ഗെയിം സോൺ ഓപ്പൺ ആയിരിക്കുന്ന നേരമാണ്, നമ്മുടെ ഗെയിമിന്റെ നേരം. നമുക്കപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ നെക്സ്റ്റ് കോളർ, ഹലോ.
3: ഹലോ,
4: അയ്യോ, ഹലോ, നമസ്കാരം.
3: നമസ്കാരം,
4: ആരാണ്, പേരെന്താണ്?
3: വിജയ.
4: വിജയ,
2: എവിടുന്ന് വിളിക്കുന്നു?
3: ഞാൻ അങ്കമാലി, കരയാമ്പറമ്പ്.
4: എന്താ ചെയ്യുന്നത്? വീട്ടമ്മയാണോ?
3: അമ്മൂമ്മയാണ്. കുഞ്ഞിക്കൊച്ചിനെ നോക്കുന്നുണ്ട്.
2: എത്ര വയസ്സായി മോന്റെ കുഞ്ഞിക്കൊച്ചിനെ?
3: അഞ്ചു മാസം.
2: ഓ, കൊച്ചു കുട്ടിയാണ് അല്ലേ. ഇപ്പൊ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അല്ലേ?
3: പാട്ടൊക്കെ ഇഷ്ടം രാവിലെ 6 മണിക്ക് തുടങ്ങിയാ പിന്നെ രാത്രി 1 മണി
4: വരെയും വെച്ചോണ്ടിരിക്കും.
2: പാട്ടൊക്കെ വെച്ചോണ്ടിരിക്കും. കേട്ടുകൊണ്ടിരിക്കും അല്ലേ. ഓക്കെ,
3: റെയിൻബോയിലേക്ക് ഞാൻ എഴുത്താഴ്ചയിലുണ്ട്.
2: അപ്പൊ എന്തായാലും ഇതുപോലുള്ള പഴഞ്ചൊല്ലുകളൊക്കെ പറയാറുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? എന്തായാലും പറയുന്ന ഉറപ്പാണ്.
3: ഇടയ്ക്കൊക്കെ പറയും,
2: ഇപ്പോഴും പറയില്ലേ. ആരോട് പറയും? കൂട്ടുകാരോടാണോ, മക്കളോടാണോ, ആരോട് പറയുന്നേ?
3: പിന്നെ
2: മാത്രം. അപ്പൊ അവരെന്ത് പറയും? ഇതൊക്കെ പറയുമ്പോ അവരെന്താ പറയാ? തിരിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഗെയിമിന്റെ കാര്യം അറിയാലോ. മാക്സിമം 5 ചോദ്യമാണ്, 30 സെക്കൻഡ്. അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുമ്പോ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഒരെണ്ണം തെറ്റിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഒരെണ്ണം മാത്രം തെറ്റിക്കാൻ പാടുള്ളു, അല്ലെങ്കിൽ പറയാതിരിക്കാൻ പറ്റുള്ളു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഇരിക്കുന്ന കൊമ്പിന്റെ
4: ബാക്കി പറയൂ, ബാക്കി പറയൂ. ഇരിക്കുന്ന കൊമ്പിന്റെ
2: അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്തത് ചോദിക്കാം.
4: ഗതി കേട്ടാൽ
3: പുലികുല്ലം തിന്നും.
2: ഓക്കെ, എരുതിയിലേക്ക്
3: എണ്ണ ഒഴിക്കരുത്.
2: ഓക്കെ,

0: കാട്ടുകോഴിക്ക് എന്ത്?
1: കാട്ടുകോഴിക്ക്
0: എന്ത് എന്ത് നമ്മള്
2: സമയൊക്കെ കഴിഞ്ഞു അല്ലേ?
0: വിഷുവിനോട് ചേർന്ന് പറയുന്ന ഒരു സംഭവമാണ് വിഷുവും. കാട്ടുകോഴിക്ക് എന്ത്? അല്ല അല്ല അല്ല, സമയം കഴിഞ്ഞോ?
2: സമയം ഇപ്പോഴേ കഴിഞ്ഞു, 10 സെക്കൻഡ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ എങ്കിലും പറയുമെന്ന് ഞാൻ നോക്കിയിരിക്കുവായിരുന്നു.
0: കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി നമ്മൾ പറയില്ലേ? സാറില്ല
2: എന്നാലും വിജയ് രണ്ടെണ്ണത്തിന് കൃത്യമായിട്ട് വിജയമ്മ പറഞ്ഞു കേട്ടോ ആൻസർ. കുഴപ്പമില്ല, പരിപാടിയിൽ പങ്കെടുക്കുക, അത് തന്നെയാണ് പ്രധാനം കേട്ടോ. കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി കേട്ടിട്ടില്ലേ? അത് ഒരിക്കലും പറഞ്ഞിട്ടില്ല.
0: അല്ല, പെട്ടെന്ന് കിട്ടിയില്ല,
2: കേട്ടിട്ടില്ല. അപ്പൊ കേൾക്കാത്ത ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഞങ്ങൾ ഇതാ പറയുന്നുണ്ടോ ഇവിടെ, കേട്ടുകൊണ്ടിരുന്നുള്ളൂ. ഓക്കെ എന്നാ, ഓക്കെ. ഓ, അതൊക്കെ അറിയാം, അതൊക്കെ അറിയാം,
0: അതൊക്കെ
2: അറിയാം അല്ലേ. ഓക്കെ ഓക്കെ,
0: പിന്നെ എന്തായാലും വളരെ സന്തോഷം കേട്ടാ.
2: ഓക്കെ. സമയത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും തകർത്തങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും എല്ലാവർക്കും ചോദിച്ചാലും പഴഞ്ചൊല്ലുകളെ കുറിച്ച് ഒരെണ്ണെങ്കിലും പറയാൻ പറ്റുന്നുണ്ടല്ലേ. അത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മളൊക്കെ നിത്യജീവിതത്തിൽ നമ്മളൊക്കെ അറിയാതെ നമ്മുടെ നാവിൽ ഇങ്ങനെ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, എല്ലാ അർത്ഥങ്ങളും അതിൽ ഉൾക്കൊള്ളും. അത് തന്നെയാണ് ഈ പഴഞ്ചൊല്ലുകളുടെ പ്രസക്തി ഇന്നും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് സംശയമൊന്നുമില്ല. സമയം 6:36 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇപ്പോൾ
0: ഗെയിംസ് ഓൺ.
2: യെസ്, അപ്പോൾ ദാ എന്താണ് ഇനിയും ഞങ്ങളെ വിളിക്കുക.
0: വിളിക്കേണ്ട നമ്പർ 0484-242-8111 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്.
2: യെസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാം.

0: News, views, entertainment.
1: This is
0: Rainbow FM 107.5. Musically yours.
2: യെസ്, ഉണ്ണിവേണ്ടൻ ആലപിച്ച
3: റിഥം എന്ന മൂവിയിലെ ഒരു മനോഹരമായ പാട്ടായിരുന്നു. അർജുനാണ് നമ്മുടെ ആ ഒരു സീനിൽ വരുന്നത്. മാത്രമല്ല ഒരുപാട് നദികൾ പുഴകൾ ഒക്കെയാണ് ആ ഒരു സീനിൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. നമ്മുടെ കുട്ടനാടൊക്കെയുണ്ട് അതിൽ.
2: ആ ഒരു സിനിമ കണ്ടിട്ടുള്ളവർക്ക് ആ ഒരു വിഷ്വൽസ് ഒക്കെ മനസ്സിൽ ഇങ്ങനെ കാണുന്നുണ്ടാവും. ഈ ഒരു നേരം 6:43:59 ആവുമ്പോൾ നമ്മുടെ ഗെയിം സോണിലെ നെക്സ്റ്റ് കോളർ റെഡിയാണ്. ഹലോ
4: ഹലോ
2: ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്, എന്തൊക്കെയുണ്ട് വിശേഷം?
3: പെരിഞ്ഞനം. ഓക്കെ,
2: അവിടെ മഴയുണ്ടോ ഇപ്പൊ? ഇന്ന് മൊത്തം
3: പെരിഞ്ഞനത്ത് മാത്രം മഴയുണ്ടോ എന്ന് ചോദിച്ചു.
2: ഞാൻ ഇന്നത്തെ കാര്യം ചോദിച്ചത്,
3: ഇന്ന് പൊതുവെ എല്ലായിടത്തും വെയിലായിരുന്നു,
2: നല്ല വെയിലായിരുന്നു. അല്ല, ചിലപ്പോ നമ്മള് രാവിലെ ഭയങ്കര വെയിലായിട്ട് വൈകിട്ട് മഴ പെയ്യാറുണ്ടല്ലോ, അങ്ങനെ ഞാൻ ചോദിച്ചാട്ടോ.
3: എന്താ ചെയ്യുന്നേ?
4: ഞാൻ
3: അങ്ങനെ എല്ലാം കൂടി ആയിട്ടുണ്ട് നടത്തുകയാണ്. അത് ശരി.

0: ഓൾ ഇൻ ഓൾ ആണ്. അപ്പോ ഇപ്പോ വർക്കിലാണോ?
1: ഇപ്പൊ വർക്കിലല്ല, ഇപ്പൊ ഇത് കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ കൊതുകിന്റെ ശല്യം കാരണം വൈകിട്ടുള്ള വർക്ക് അധികം എടുക്കില്ല.
0: എടുക്കില്ല, അത് ശരി.
2: അത്ര കൊതുകാണല്ലേ?
1: അത്ര കൊതുകാണ്.
2: അപ്പൊ കൊതുകിനൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ, കരുതൽ മുൻകരുതലൊക്കെ എടുക്കാം.
0: ഓക്കെ, അപ്പോ ഗെയിമിലേക്ക് പോവാം.
2: 30 സെക്കൻഡ് ആണ് അപ്പൊ നമ്മുടെ ഗെയിം ടൈം എന്ന് പറയുന്നത് കേട്ടോ. അറിയാലോ, മാക്സിമം 5 ചോദ്യമാണ് ഈ ഒരു സമയത്തിനുള്ളിൽ ഞങ്ങൾ ചോദിക്കുന്നത്. ഒരെണ്ണം അറിയില്ലെങ്കിലും കുഴപ്പമില്ല, തിരിച്ചാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ബാക്കി 4 മാക്സിമം 5 ചോദ്യം കേട്ടോ. അതിലേക്കുള്ള കൂടുതൽ നമ്മൾ ചോദിക്കുന്നില്ല. 30 സെക്കൻഡ്സ് ആണ്. അപ്പൊ ദാ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എലിയെ പേടിച്ച്? യെസ്.
0: ചെമ്മീൻ ചാടിയാൽ?
1: ക്ലിയർ ആയില്ല.
0: ചെമ്മീൻ ചാടിയാൽ അല്ല, ചെമ്മീൻ ചാടിയാൽ മുട്ടോളം. ബാക്കി പറയൂ.
1: മുട്ടോളം.
0: പിന്നെയും
1: കളത്തില്
2: പോയി. അടുത്തത്, ഒരടിശത്തിനെ കിണറ്റിൽ ചാടിയാൽ
1: കേറാൻ പറ്റൂല.
2: 7.5 അടിശത്തിന് കേറാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു കേട്ടോ. 7.5 അടിശത്തിന് കേറാൻ പറ്റില്ല എന്നാണ്. പിന്നെ കേറാൻ പറ്റില്ല ശരിയാണ്, പക്ഷെ അത് 7.5 അടിശത്തിന് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, 2 എണ്ണം നമുക്ക് എടുക്കാം അല്ലേ. കുഴപ്പമൊന്നുമില്ല, ഇത്രയൊക്കെ പറഞ്ഞല്ലോ, അതന്നെ വലിയ കാര്യം. ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ? അതറിഞ്ഞോട്ടെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിന് നന്ദി. ഇടയ്ക്ക് വിളിക്കാം കേട്ടോ.
2: യെസ്, മനോഹരൻ പെരിഞ്ഞനത്ത് നിന്നാണ് നമുക്കിപ്പോ ഉണ്ടായിരുന്നത്. സമയം ദാ 6:46 ആയിട്ടുണ്ട്. അപ്പൊ അതാ ഞങ്ങളെ വിളിക്കുക ഗെയിം സോണിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242-8101. യെസ്, നെക്സ്റ്റ് ട്രാക്ക് ഫ്രം ദ മൂവി ചെന്നൈ എക്സ്പ്രസ്.
3: Yo, honey singer.

0: You are listening to FM Rainbow 107.5, Musically Yours.
1: യെസ്, ചെന്നൈ എക്സ്പ്രസിലെ ട്രാക്ക് കേട്ടിട്ടാണ് നമ്മൾ തിരിച്ചെത്തിയിട്ടുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. യെസ്, ദാ നമ്മുടെ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്.
2: ഹലോ
3: ഹലോ
2: ഹലോ, ഇതാരാണ്?
3: ഹരിദേവ്.
2: ഹരിദേവ്, ഹരിദേവ് എവിടുന്നാ വിളിക്കുന്നേ?
3: കോതമംഗലം.
2: കോതമംഗലം? കോതമംഗലത്തെ എവിടെയാ?
3: കോതമംഗലത്തെ.
1: ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
3: ഞാൻ
2: അഞ്ചാം
1: ക്ലാസ്സിലാണല്ലേ.
2: ഇന്ന് ക്ലാസ്സിൽ പോയോ?
3: ഇല്ല.
1: എന്തു പറ്റി?
3: എന്നിട്ട്
1: ഡോക്ടറെ കണ്ടില്ലേ? എന്ത് പറഞ്ഞു ഡോക്ടർ? എന്നിട്ട്
3: ഓടിക്കളിക്കരുതെന്ന് പറഞ്ഞു.
2: ഇപ്പൊ ഓടിക്കളിക്കരുതെന്നല്ലേ? വേദന മാറുന്നു വരെ.
1: എന്താ പറ്റിയെന്ന് പറഞ്ഞോ? കാല് വേദനയ്ക്ക് കാരണം?
3: ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ദിവസം ഉളുക്കിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്.
2: അയ്യോടാ,
1: അങ്ങനെ വന്നതല്ല.
2: അതൊന്ന് കാണിക്കണം.
1: അപ്പൊ എത്രയും ഇടത്ത് സുഖാവട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് ക്ലാസ്സിലൊന്നും പോയില്ല അല്ലേ? പോയോ?
3: ഇല്ല,
1: പോയില്ല അല്ലേ. എത്ര ദിവസം? കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും അല്ലേ, മാറുന്നത് വരെ. ഓക്കെ മോളിസ്, അപ്പൊ ചോദിക്കട്ടെ, ഇതുപോലെ പഴഞ്ചൊല്ലൊക്കെ പറയാറുണ്ടോ കൂട്ടുകാരായിട്ട്?
3: പറയാറുണ്ട്.
1: ആണോ? ഏതാണ് അധികം കൂട്ടുകാരോട് പറയുന്ന പഴഞ്ചൊല്ല്? അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ.
2: മലയാളത്തിൽ എഴുതാനായിട്ടുണ്ടോ? മലയാളത്തിൽ എഴുതാൻ തരാറുണ്ടോ പഴഞ്ചൊല്ല് എഴുതി കൊണ്ടുവരാനായിട്ട് ടീച്ചർ?
3: സ്കൂളിൽ അതിന് മത്സരമൊക്കെ ഉണ്ട്.
2: ആ, മിടുക്കൻ,
1: അടിപൊളി.
2: എന്നിട്ട് നീ പണ്ട് പങ്കെടുത്തിട്ടുണ്ടോ?
1: എന്തായാലും ഫുൾ മാർക്ക് വാങ്ങിയിട്ടേ പോവുള്ളൂ അല്ലേ. ഹരിദേവ്, ഹരിദേവ് എന്നല്ലേ.
2: ഹരിദേവ്.
1: ഓക്കെ, അപ്പൊ ഹരിദേവ്
2: ഞങ്ങളെ തോൽപ്പിക്കുമല്ലോ. ഓ, എനിക്ക് ചോദിക്കാൻ പേടിയാവും. ചോദിക്കും,
1: ചോദിക്കട്ടെ. ഹരിദേവ് 30 seconds ആണ് കേട്ടോ, 5 എണ്ണം. ഹരിദേവ്, യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഏച്ച് കിട്ടിയാൽ
3: മുളച്ചിരിക്കും.
1: ഓക്കെ, താൻ കുഴിച്ച കുഴിയിൽ
3: താൻ തന്നെ വീഴും.
1: ഓക്കെ, എലിയെ പേടിച്ച്
3: ഇല്ലം ചുടരുത്.
1: റൈറ്റ്.
2: കുരങ്ങന്റെ കയ്യിലെ
3: മര കൊടുക്കരുത്.
1: ഇരിക്കുന്ന കൊമ്പിന്റെ
3: ചില്ല വെട്ടരുത്.
1: അടിപൊളി, 20 seconds അടിച്ചു പൊളിച്ചിട തകർത്തു. സൂപ്പർ,
2: ഫസ്റ്റ് ആണല്ലോ, അടിപൊളി കേട്ടോ.
1: ചെറിയ കുട്ടിയായിട്ട് പോലും നല്ല സൂപ്പറായിട്ട് പെർഫോം ചെയ്തു അല്ലേ ഈ പഴഞ്ചൊല്ലിന്റെ കാര്യത്തില്. അപ്പൊ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞോ എനിക്ക് നല്ല മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞോ കേട്ടോ, റെയിൻബോയിലേക്ക് വിളിച്ചിട്ട്.
2: ഇവിടെയും ജയിച്ചു എന്ന് പറയട്ടോ, ഫസ്റ്റ് കിട്ടിയെന്ന് പറയ്.
1: സന്തോഷമായോ ഇപ്പോ? ഹരിദേവ് ആദ്യമായിട്ടല്ലേ വിളിക്കുന്നേ.
3: ഓക്കെ,
1: ഫസ്റ്റ് ടൈം വിളിച്ചു, നല്ല മാർക്ക്, ഫസ്റ്റ് വാങ്ങി അങ്ങ് തിരിച്ചു പോവാണല്ലേ. അപ്പൊ കൺഗ്രാറ്റ്സ്.

0: ഒരിക്കൽ കൂടി.
1: ഓക്കെ ഓക്കെ, ബൈ, താങ്ക് യു.
0: യെസ്, ഫിഫ്ത്തിൽ പഠിക്കുന്ന ഹരിദേവ്
1: അഞ്ചാം ക്ലാസ്സുകാരനാണെന്നുള്ള ഒരു ഭാവം വേണ്ട കേട്ടോ, ഒരു അവൻ മിടുക്കനാണ്, നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു.
0: കൊച്ചുകുട്ടികൾ തകർത്ത് മാർക്ക് വാങ്ങാറുണ്ട്, ഇങ്ങനെ പല പല ചോദ്യങ്ങൾ ചോദിക്കും.
1: അവരിപ്പോ കോമ്പറ്റീഷനൊക്കെ പോകുന്നുണ്ട്, അതുപോലെ ക്ലാസ്സുകളിലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും കുട്ടികൾക്ക് ആ ഒരു കാര്യത്തിലുള്ള അറിവ് ഉണ്ടാവുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുന്നു,
0: വളരെ സന്തോഷം. യെസ്, സമയം 6:55 ആകുമ്പോൾ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇതാ യാത്ര ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പലയിടത്തും നല്ല ബ്ലോക്കൊക്കെ ഉണ്ടാവും അല്ലേ, ട്രാഫിക് ജാമിലൊക്കെ പെട്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നേരമാണിതാ. നിങ്ങൾക്കും വിളിക്കാം, എല്ലാവർക്കും വിളിക്കാം, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. മാക്സിമം 5 ചോദ്യങ്ങളുടെ നേരമാണ്, 30 seconds ആണ് ഞങ്ങൾ തരുന്നത്. അപ്പോൾ അതാ വേഗം വിളിച്ചോളൂ. ഇഷ്ടമുള്ളവർക്ക് വേഗം വിളിക്കാം.
1: വിളിക്കേണ്ട നമ്പർ 04842428 1 എന്ന നമ്പറിലേക്ക്.

0: സെക്കൻഡ്സ് ആണ് ഞങ്ങൾ തരുന്നത്. അപ്പൊ വേഗം വിളിച്ചോളൂ.
1: വിളിക്കേണ്ട നമ്പർ,
0: ഇഷ്ടമുള്ളവർക്ക് വേഗം വിളിക്കാം.
1: വിളിക്കേണ്ട നമ്പർ 04 84 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്ക്.

0: വന്നിരിക്കുന്നാരെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, ആള് പോയി.
0: ആള് പോയി. എന്ത് പറ്റി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്കപ്പം ജോയിൻ ചെയ്തിരുന്നു റോസ്മേരി ആയിരുന്നു കാലടിയിൽ നിന്ന് നമുക്കപ്പം ഉണ്ടായിരുന്നത്. റോസ്മേരി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. യെസ്, മറ്റൊരു കോൾ കൂടി എത്തിയിട്ടുണ്ട്, കോളർ കൂടി വന്നിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ,
2: ഹലോ,
0: ഇതാരാണ് സംസാരിക്കുന്നത്?
2: ആതിര.
1: ആതിര, എവിടെ നിന്ന് വിളിക്കുന്നേ?
2: ആലങ്ങാട്.
1: ആലങ്ങാട്. ആതിര, നേരെ തന്നെ പഴഞ്ചൊല്ലിയിലേക്ക് പോട്ടെ.
0: 30 സെക്കൻഡ് ആണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, വേഗം ചോദിക്കട്ടെ. ഓക്കെ, നിറകുടം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. നിറകുടം. ഓക്കെ. നിത്യാഭ്യാസി.
2: എന്താ
0: നിത്യാഭ്യാസി? തീയിൽ കുരുത്തത്? ഓക്കെ. പയ്യെ തിന്നാൽ? ഓക്കെ. അടുത്തോരെണ്ണം കൂടി ഉണ്ടല്ലേ. ഓക്കെ. ആഴമുള്ള വെള്ളത്തിൽ? കഴിഞ്ഞു, നമ്മുടെ സമയം കഴിഞ്ഞു. സമയം കഴിഞ്ഞിട്ടില്ല, 26 സെക്കൻഡ് ആയിട്ടുള്ള ആഴമുള്ള വെള്ളത്തിൽ ഓളമില്ല. അപ്പൊ എന്തായാലും 5 ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. കൃത്യമായിട്ട് അതിന് 3 എണ്ണം നല്ല തകർത്ത് ആൻസർ ചെയ്തു കേട്ടോ ആതിര.
1: എന്താ ചെയ്യുന്നത്?
0: പഠിക്കുന്ന കുട്ടിയാന്ന് വിചാരിച്ചു.
1: ഞാനും വിദ്യാർത്ഥിനി ആയിരിക്കും.
2: ആരാ
1: അപ്പുറത്തിരുന്ന് പറഞ്ഞത്?
2: ഹസ്ബൻഡ്.
0: ആണോ, എവിടെയാ പഠിപ്പിക്കുന്നേ?
1: ഓക്കെ, അപ്പൊ ഇടയ്ക്ക് വിളിക്കുവോ?
0: വിളിച്ചാലും വളരെ സന്തോഷമുണ്ട്. പഴഞ്ചൊല്ലുകളുടെ കാര്യത്തിലൊക്കെ മിടിക്കാൻ തോന്നുന്നു അല്ലേ?
2: അല്ല, നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ
1: ചോദിക്കാറുണ്ടായിരുന്നു. എന്തോ മക്കള് കേൾക്കുന്നുണ്ട്. അപ്പം അവർക്കും
0: കൂടെ
2: ഇൻട്രസ്റ്റ്
1: വന്നിട്ട്
2: വിളിച്ചതാ.
0: അല്ലേ, വളരെ സന്തോഷമുണ്ടോ.
1: ഓക്കെ, ബൈ. താങ്ക് യു.
2: താങ്ക്
1: യു.
0: എന്തായാലും ആതിരയായിരുന്നു. ഇതാ എല്ലാവരും പ്രോഗ്രാംസ് മക്കളൊക്കെ കേൾക്കുന്നുണ്ട്. അവർക്കും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് വിളിച്ചതെന്നാണ് അമ്മ പറഞ്ഞല്ലേ. സംഭവം അടിപൊളി. അമ്മ മോശമല്ല, അതൊക്കെ ആൻസർ ചെയ്തു. എന്തായാലും വിളിക്കുന്ന എല്ലാവരും ഒരെണ്ണെങ്കിലും പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ അല്ലേ. അതാണ് പഴഞ്ചൊല്ലുകൾ. ഇതാ പഴഞ്ചൊല്ലുകളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം 7:07:07 ആയിട്ടുണ്ട്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഗെയിം സോൺ ഓപ്പൺ ആയിരിക്കുന്ന നേരമാണ്.
1: രണ്ട് പാട്ടിന് ശേഷം
0: ഞങ്ങൾ ദാ തിരിച്ചെത്തും. യെസ്.

0: യെസ്, ഇപ്പൊ കേട്ട പാട്ട് മറുപടിയും
1: മറുപടിയും എന്ന സിനിമയിലെ പാട്ടായിരുന്നു.
0: നല്ലൊരു പാട്ടായിരുന്നു അല്ലേ. സമയം 7:13 ആവുമ്പോൾ നമുക്കപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ നെക്സ്റ്റ് കോളർ ഷാജിയാണ്. ഹലോ.
2: ഹലോ.
1: ഹലോ, നമസ്കാരം. എവിടുന്നാ വിളിക്കുന്നേ?
2: നമസ്കാരം, ഏലൂർ.
1: ഏലൂർ. എന്താ ചെയ്യുന്നേ?
2: ബിസിനസ് ആണ്.
1: ഓക്കെ, വിളിക്കാറുണ്ടോ ഇങ്ങോട്?
2: വെള്ളപ്പുളം.
1: ആ, ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ
0: ഞാൻ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു എത്രയോ കാലം മുമ്പ് വിളിച്ചു എന്ന് പറഞ്ഞു.
1: ഞാൻ ചുമ്മാ ചോദിച്ചു കേട്ടോ.
0: ബിസിനസ് ഒക്കെ നന്നായിട്ട് പോകുന്നു വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും പഴഞ്ചൊല്ലുകളുടെ കാര്യത്തിൽ എന്തായാലും എന്റെ റൂൾ എന്താണെന്നറിയാലോ, മാക്സിമം 5 ചോദ്യമാണ്, 30 seconds ആണ്. കേട്ടിരുന്നു, അപ്പൊ പിന്നെ കുഴപ്പമില്ല അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ചോദിക്കട്ടെ, തുടങ്ങട്ടെ,
2: തുടങ്ങാലോ.
0: യെസ്, യുവർ ടൈം സ്റ്റാർട്സ് നൗ. നിത്യാഭ്യാസി? പയ്യ തിന്നാൽ? ഓക്കെ. പൊന്നുംകുടത്തിനെ?
1: ചുക്കില്ലാത്ത?
2: കഷായമില്ല.
1: പിന്നെ മാമ്പൂവ് കണ്ടും?
0: അപ്പൊ എന്തായാലും 24 seconds പറഞ്ഞു. പക്ഷെ ആദ്യത്തെ ഇത് നമ്മള് ചോദിച്ചത് നിത്യാഭ്യാസി ആനയെ വിഴുങ്ങുന്ന ആനയെ എടുക്കും, എന്നാലും വിഴുങ്ങും വേണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല.
1: ഞാൻ സാധാരണ കേട്ടിട്ടുള്ളത് ആന എടുക്കുന്നതാണ്,
0: പക്ഷെ വിഴുങ്ങുന്ന ഏകദേശം അർത്ഥ കളിക്കുമ്പോ അത് ആ ഒരു ലെവലിലേക്ക്
1: പോകുന്നു.
0: വേണമെങ്കിൽ എന്നാലും കുഴപ്പമില്ല, എന്നാലും ആനയെ വിഴുങ്ങും. എന്നാലും ആനയെന്ന് പറഞ്ഞല്ലോ, നമ്മള് നിത്യാഭ്യാസി എന്ന് മാത്രമല്ലോ പറഞ്ഞോളൂ. ആന എന്നൊരു വാക്ക് തന്നെ അവിടെ കൊണ്ടുവന്നതിലെ നമുക്ക് ഏകദേശം ഒരു മാർക്ക് പകുതി മാർക്ക് കൊടുക്കുക തന്നെ അല്ലേ.
1: എല്ലാം ഇഷ്ടം
0: എല്ലാം ആകെ കൺഫ്യൂസ്ഡ് ആയി പോയി. അയ്യോ ആനയെ, അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ വിഴുങ്ങും, ഓക്കെ വേണമെങ്കിൽ എടുക്കാം. അപ്പൊ പിന്നെ പറഞ്ഞു അയ്യോ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെ പറയുമ്പോ അപ്പൊ ഫുൾ മാർക്ക് അങ്ങ് തന്നിരിക്കുന്നു, കുഴപ്പമില്ല കേട്ടോ.
2: ഓക്കെ,
0: താങ്ക് യു.

0: താങ്ക്സ് ഫോർ കോളിംഗ്.
1: ഇതുപോലെ തന്നെ വളരെ സിമ്പിളാണ്, വളരെ എന്താ പറഞ്ഞാൽ രസകരമായി പങ്കെടുക്കാവുന്നതാണ്. സമയം 7 മണി കഴിഞ്ഞിട്ട് 15 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ 7:25 മലയാളത്തിൽ വാർത്തകൾ വരും. അതിനു മുമ്പ് ഒരു കോളും കൂടി മാക്സിമം ചിലപ്പോൾ
0: എടുക്കാം. അപ്പോൾ വേഗം വേഗം വിളിച്ചോളൂ. പഴഞ്ചൊല്ലുകൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ, പഴഞ്ചൊല്ലുകൾ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മുടെ ഫ്രണ്ട്സിനോടോ കൂട്ടുകാരോടോ വീട്ടുകാരോടോ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ശീലമുള്ളവരാണെങ്കിൽ ദാ നേരെങ്ങ് പോരുക. ഇനിയിപ്പോൾ പറഞ്ഞ ശീലമില്ലെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും ദാ വേഗം ഒന്നും പോന്നോളൂ. 30 സെക്കൻഡ്സിന്റെ നേരമാണ് 5-5 ചോദ്യങ്ങളുടെ നേരം.
1: മനോഹരമായ ഇനിയൊരു മനോഹരമായ പാട്ട്, ലവ് യാത്രി എന്ന ഫിലിമിലെ മനോഹരമായ പാട്ടിലേക്ക്.

0: You are listening to FM Rainbow 107.5, Musically Yours.
1: യെസ്, ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ. ഇത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഗെയിം സോണിന്റെ നേരമാണ്. ഇപ്പൊ കേട്ട പാട്ട്,
2: അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ലവ് യാത്ര.
1: എന്തായാലും കുഴപ്പമില്ല, ആ പാട്ട് ഒരിക്കൽ കൂടി പറഞ്ഞു. കേട്ട് ഇപ്പൊ ട്യൂൺ ചെയ്തിരിക്കുന്നവർക്ക് അറിയണ്ടേ ആ ഒരു പാട്ട് ഏതെന്ന്. യെസ്, സമയം 7:21:26 ആവുമ്പോൾ നമുക്കപ്പം ജോയിൻ ചെയ്തിരിക്കുക നമ്മുടെ നെക്സ്റ്റ് കോളർ ആരെന്ന് പറയാം, നോക്കാം.
2: ഹലോ
3: ഹലോ
2: ഹലോ, ആരാണ്? റേഡിയോയുടെ വോളിയം കുറച്ച് വെക്കാമോ?
1: തൃശൂർ എവിടെ നിന്നാ വിളിക്കുന്നത്?
2: അത് ഏത് സ്ഥലാണെന്ന് പറഞ്ഞു നോക്കൂ.
1: എറവ്, അതൊക്കെ എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. അറിയാം, മനസ്സിലായി. അവിടെ അരിമ്പൂര്, അരിമ്പൂരൊക്കെ നിങ്ങളുടെ അവിടെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ദാ സമയം 7:22 ആയി, നമുക്ക് വേഗം ചോദ്യത്തിലേക്ക് കടക്കാം. 30 seconds ആണ് നമ്മുടെ സമയം, കേട്ടോ. ഓക്കെ, മകം പിറന്ന? ഓക്കെ, മത്തൻ കുത്തിയാൽ?
2: ചങ്ങാതി നന്നായാൽ?
1: ഓക്കെ, മുഖം മനസ്സിന്റെ? വിത്ത് ഗുണം? അടിപൊളി, തകർത്തു. 14 seconds തകർത്ത ആൻസർ പറഞ്ഞു കേട്ടോ. സൂപ്പർ, പഴഞ്ചിലൊക്കെ പറഞ്ഞ് കളിക്കാറുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. ആരുടെങ്കിലും ഒക്കെ പറയാറുണ്ടോ? ഓക്കെ, ഞങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ അറിയാമായിരുന്നോ? ഇല്ല, എനിക്കറിയായിരുന്നു അല്ലേ, അപ്പൊ അതുകൊണ്ട് വേഗം അങ്ങ് വിളിച്ചു അല്ലേ. അതുകൊണ്ട് നേരെ വിളിച്ചു അല്ലേ. ഓക്കെ, അടിപൊളി കേട്ടോ, കൺഗ്രാറ്റ്സ്.
2: ഇതിനു വിളിച്ചിട്ടില്ലേ? വിളിക്കാറില്ലേ, എനിക്കറിയാം.
1: കൊറേ കാലായില്ലേ വിളിച്ചിട്ട്?
2: അല്ലെ, ഓൺ ദ ഗോയിൽ അങ്ങനെ വിളിക്കാറില്ല. കേട്ടില്ല, അയ്യോ, പാട്ട് ഇതില് ഓൺ ഡിമാൻഡ് അല്ല, മാത്രല്ല പാട്ട് വയ്ക്കാൻ നേരവും ഇല്ല. ഇപ്പം വാർത്ത വരും
1: 7:25 വാർത്തയുടെ
3: സമയം.
2: ഏത് പാട്ടായിരുന്നു വേണ്ടത്? ഈ പാട്ടിന് ഈ സമയത്തിന് പറ്റിയ പാട്ടാണോന്ന് കേൾക്കട്ടെ, ഏത് പാട്ടായിരുന്നു? കാര്യസ്ഥല പാട്ടാണോ?
3: എനിക്ക് ഭയങ്കര സിനിമ, എനിക്കറിയില്ല.
2: ജില്ലം ജില്ലം അല്ല, അത് ഹണിബി, ഹണിബി. ഓ, ഞാൻ കാര്യസ്ഥലാണ് ഓർത്തത്. ആ, നോക്കാട്ടെ, വെച്ച് തരാം കേട്ടോ, നോക്കാം. ഈ ഇപ്പൊ ഇനിയിപ്പോ 7:25 മലയാളത്തിൽ വാർത്ത,
1: 7:35 ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തും.
2: ഓക്കെ, ബൈ, താങ്ക് യു.
1: അവളുടെ സമയം 7:24:20 ആയിട്ടുണ്ട്. 7:25 മുതൽ 7:35 വരെ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം, ശേഷം ഞങ്ങൾ തിരിച്ചെത്തും.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണമാരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു.

0: രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമുസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: കാർഗിൽ യുദ്ധവിജയം ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിരോധ വീര്യത്തിന്റെ പ്രതീകമാണെന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യവേ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒരു സവാരി, ഒരു രാഷ്ട്രം, ഒരു സല്യൂട്ട് എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന റാലിയിൽ 28 ബൈക്ക് യാത്രികരാണ് പങ്കെടുക്കുന്നത്. 13 ദിവസം കൊണ്ട് 1900 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ മാസം 26 ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകത്തിൽ റാലി സമാപിക്കും. വഴിമധ്യേ വിവിധ യുദ്ധസ്മാരകങ്ങളിൽ ആദരവർപ്പിക്കുന്ന സംഘം വീരമൃത്യു വരിച്ച സൈനികരുടെ പത്നിമാരെ ആദരിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർദ്ദിഷ്ട സംഭരണ നയവും പ്രൈവറ്റ് എന്റർപ്രണേഴ്സ് ഗ്യാരണ്ടി സ്കീമും വിലയിരുത്തിയ യോഗത്തിൽ പ്രാദേശിക സംഭരണ അസന്തുലിതാവസ്ഥ, അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. നിർമ്മിത ബുദ്ധിക്ക് യുവാക്കളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഹൈദരാബാദിൽ ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക മാറ്റങ്ങൾക്കനുസരിച്ച് നൈപുണ്യം മെച്ചപ്പെടുത്തി തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭയം മറികടക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനായി സ്കിൽ ഇന്ത്യ മിഷൻ വഴി പുതിയ കോഴ്സുകൾ ആരംഭിക്കും. ഇന്ത്യക്കാർക്ക് അന്താരാഷ്ട്ര തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ മൈഗ്രേഷൻ ആന്റ് മൊബിലിറ്റി കരാറുകളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സർവകലാശാല കർണാടകയിൽ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ബംഗളൂരുവിൽ ഗൂഗിൾ കണക്ട് ഇന്ത്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകോത്തര നിലവാരമുള്ള പ്രതിഭകളെ വാർത്തെടുക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായ മേഖല, സർക്കാർ എന്നിവ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിലും നിർദ്ദിഷ്ട സർവകലാശാല നിർണായക പങ്ക് വഹിക്കുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. സ്റ്റാർട്ടപ്പുകൾക്കും കമ്പനികൾക്കും നിർമ്മിത ബുദ്ധി മേഖലയിൽ ഗവേഷണം നടത്തുന്നതിനുള്ള AI ഹബ്ബ് സ്ഥാപിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ആക്രമിക്കപ്പെട്ട MT അൽ ബഹിയ, MT മൊംബാസ എന്നീ കപ്പലുകളിലെ 30 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിലെ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20 ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3rd പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം

0: ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി മാറിയതായും അദ്ദേഹം പറഞ്ഞു. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമിഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. തുടർച്ചയായ 3-ാം വട്ടം ലോകകപ്പ് ഫൈനലിൽ ഇടം നേടാൻ ലക്ഷ്യമിട്ടാണ് ഫ്രാൻസ് ഇറങ്ങുന്നത്. അതേസമയം 2010 കിരീട നേട്ടത്തിന് ശേഷമുള്ള ആദ്യ ലോകകപ്പ് ഫൈനൽ പ്രവേശനത്തിനായാണ് സ്പെയിൻ പൊരുതുക. വ്യാഴാഴ്ച നടക്കുന്ന 2-ാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20-ന് ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഫൈനൽ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 259 റൺസ് വിജയലക്ഷ്യം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാനാകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിലുണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂവെന്നും അദ്ദേഹം അറിയിച്ചു.
2: अगर हम फ्लाई ऐश का एक अच्छा ट्रांसपोर्टेशन मैकेनिज्म बना सकते हैं तो देन वी कैन यूज फ्लाई ऐश इन इकोनॉमिक वे, सीमेंट में प्रोडक्शन में यूज कर सकते हैं या फिर रोड कंस्ट्रक्शन या किसी दूसरे कंस्ट्रक्शन में हम काम में ले सकते हैं. रेल ट्रांसपोर्टेशन में जब उसको वैगन में भरते हैं तो फ्लाई ऐश बहुत फाइन होने से उसको लोड करने के टाइम में बड़ा पॉल्यूशन होता है. सो दैट्स व्हाई वी ब्रॉट दिस रिफॉर्म.
1: തൊഴിൽ ശക്തിയും യുവശക്തിയുമാണ് ദേശീയ പുരോഗതിയുടെ നിർണായക ഘടകങ്ങളെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്തെ 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് ഹൈദരാബാദിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സനാത് നഗർ ESIC ആശുപത്രിയിലെ അത്യാധുനിക OPD ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി മറ്റ് 6 ESI പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. ഖസക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ 2-ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ 771 മില്യൺ US ഡോളറിൽ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ FTA ഇരുരാജ്യങ്ങളിലെയും സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുമെന്നും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 561 പോയിന്റ് കുറഞ്ഞ് 77,054 നിഫ്റ്റി 158 പോയിന്റ് നഷ്ടത്തിൽ 24,052 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,04,720 ഗ്രാമിന് 13,090 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമിഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: Musically yours, this is FM Rainbow 107.5.
1: Your favorite music station.
2: നടു റോഡിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചിട്ടാണ് ഞാൻ സാറിനെ തല്ലിയത്. ഇത് കംപ്ലയിന്റ് ചെയ്ത് എന്നെ കോടതിയിൽ കേറ്റാനാണ് ഭാവമെങ്കിൽ സാറിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിച്ച് കൊക്കയിലെറിയും. അതിനുവേണ്ടി എത്ര ലക്ഷം രൂപ ചെലവായാലും ശരി, ഞാനത് ചെയ്യും.
3: ബുധനാഴ്ച രാവിലെ 11 മണിക്ക് സെല്ലുലോയിഡ് വിത്ത് വിപുൽ മുരളി.

0: യെസ്, അങ്ങനെ രണ്ട് പാട്ടുകൾക്ക് ശേഷം താ ഞങ്ങൾ ന്യൂസിനൊക്കെ ശേഷം തിരിച്ചെത്തി. നേരം 7:47:32 ആവുമ്പോൾ നമുക്കപ്പോൾ മറ്റൊരു കോളർ ഉണ്ട്. ജസ്റ്റ് നോക്കാം ആരെന്ന്. യെസ്, ആ ഒരു കോള് സണ്ണി ആയിരുന്നു കേട്ടോ. മഞ്ഞുമ്മലിന്നാണ്, സണ്ണി എന്നാണ് പറഞ്ഞത്. എന്തായാലും സണ്ണിയുടെ കോള് നമുക്ക്
1: കാത്തുനിന്ന് കാത്തുനിന്ന് അല്ല, എനിക്ക് തോന്നുന്നു പെട്ടെന്ന് കട്ടായി പോയതായി,
0: പെട്ടെന്ന് കട്ടായി പോയതായിരിക്കും. സണ്ണി അവൈലബിൾ ആണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പൊ അതാ വിളിക്കേണ്ട നമ്പർ ഞങ്ങൾ പറയാം, 0484-242-8101.
1: അപ്പോഴേക്കും മനോഹരമായൊരു പാട്ട് കേട്ടിട്ട് വേണമെങ്കിൽ വരാം. യെസ്, അപ്പൊ കോൾ വന്നിട്ടില്ല. അടുത്തൊരു പാട്ടിലേക്കാണ് വർണ്ണപ്പകിട്ടിലെ മനോഹരമായ പാട്ട്.
0: അടിപൊളി പാട്ടിലേക്ക് നമുക്ക് പോകാം.

0: സമയം 7:52:42 ആയിട്ട് ഡി എസ് ധാരാളം പുതിയ കോൾസ് വരുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് കോൾസ് എടുക്കാൻ നിർവാഹമില്ല കേട്ടോ, സമയ പരിമിതിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങൾ വിളിക്കുക കേട്ടോ. ഓക്കെ.
1: 7:58 ഫിഫ വേൾഡ് കപ്പ് അപ്ഡേറ്റ്സ് ഉണ്ട്, അപ്പോൾ അതെല്ലാം കൊടുക്കേണ്ട കാരണം ഇന്ന് നേരത്തെ അപ്ഡേറ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും നേരം ഓൺ ദ ഗോയിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സിമിയാണ്,
0: കൂടെ ഞാൻ റീന. അപ്പൊ തൽക്കാലം ടാറ്റ ബൈ ബൈ പറഞ്ഞുള്ള സമയമായിട്ടുണ്ട്. 7:53 ആകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാനുള്ള സമയം.

0: Rainbow FM presents Try and Dog Waves. Try and Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. FIFA World Cup 2026-ന്റെ ആവേശ പോരാട്ടങ്ങൾ ഇനി കലാശക്കൊട്ടിലേക്ക്. നാൽപ്പത്തിയെട്ട് ടീമുകളുമായി തുടങ്ങിയ ഫിഫ വേൾഡ് കപ്പിന്റെ ബൃഹത്തായ പ്രയാണം ഇപ്പോൾ ലോക റാങ്കിംഗിലെ ഏറ്റവും മികച്ച 4 ടീമുകളിൽ എത്തി നിൽക്കുന്നു. കാൽപന്ത് കളി പ്രേമികൾക്ക് ആവേശം വാനോളം നിറച്ച് ഇനി ബ്ലോക്ക് ബസ്റ്റർ സെമി ഫൈനൽ പോരാട്ടങ്ങൾ. 15-ാം തീയതി പുലർച്ചെ 12:30 തോൽക്കാൻ മനസ്സില്ലാത്ത 2 യൂറോപ്യൻ ശക്തികളുടെ പോരടിക്കൽ. ഈ വേൾഡ് കപ്പിൽ ഗോളുകൾ അടിച്ചു കൂട്ടുന്ന ഗോൾ മെഷീൻ കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസ് എതിരിടുന്നു. ബോൾ പൊസഷനിലൂടെയും മിഡ്ഫീൽഡ് കൺട്രോളിലൂടെയും വിജയം നെയ്തെടുക്കുന്ന സ്പെയിനുമായി ടൂർണമെന്റ് ഫേവറേറ്റുകളായ ഫ്രാൻസ് ഏറ്റുമുട്ടുന്നു. 2010 ശേഷം വീണ്ടും ഒരു വേൾഡ് കപ്പ് സ്വപ്നവുമായി എത്തുന്ന സ്പെയിനുമായി ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ. 15 July 12:30 AM.
2: Conor O'Grady at the BBC Sports Centre with the latest World Cup news. Spain take on France in Dallas in the first semi-final on Tuesday. France are the favourites, but Spanish football expert Guillaume Balaguer is expecting a great game.
3: We know France are, in theory, superior. I think Spain is a better side, as in more cohesive, more layers, and more possibilities of doing things with the ball. But they have the best attack, we've got the best defence. But in terms of what people expect, it's a good show.
2: Well, Spain have only conceded once so far at the tournament. France have scored 16 goals in their 6 matches. The French football journalist Julien Laurent says the 2018 champions have some special attacking players.
4: It's a gift from the gods of football that Olise just arrived like that for Deschamps on a plate. But Deschamps also took the shackles away. He's a more defensive man in coach than anything else. And yet, when you've got all this abundance of talent, you have to let them play and you have to say, OK, well, with you guys, I have to play more attacking.
2: Elsewhere, England will make a late decision on the fitness of midfielder Declan Rice ahead of their semi-final against Argentina on Wednesday. Rice is continuing his recovery from his sickness, but he only managed to play the first half of their quarter-final win over Norway. Well, elsewhere, the England goalkeeper Jordan Pickford says he's excited to be facing Lionel Messi for the first time, but he's warned against the focus being entirely on Argentina's number 10.
5: Everyone will talk about Messi because he's one of the goats of the game, but you can't look past the ability and the talent we've got in the squad going forward, defensively, togetherness. We've got it all there, and that's what we need to put on show on Wednesday. But we also can't just talk about Messi. They're a good side and they're reigning champions.
2: And for more World Cup news from the BBC, go to bbc.com/football.
6: World Football Update from the BBC.

0: 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. This is Rainbow FM 107.5. Non-stop music, non-stop entertainment. News Rainbow.
1: നമസ്കാരം. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ പ്രാബല്യത്തിൽ. ആദ്യ സമുദ്രോൽപ്പന്ന കയറ്റുമതി ദൌത്യം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാര മേഖലയിൽ ഇന്ത്യയുടെ പ്രയാണത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലാക്രമണം, ഇറാൻ പ്രതിനിധിയെ വിളിച്ചു വരുത്തി, ശക്തമായ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഴവർഗ്ഗ പോഷകത്തോട്ട പദ്ധതി കനിപ്പന്തൽ കൃഷിമന്ത്രി ടി സിദ്ദിഖ് വെള്ളിയാഴ്ച കൽപ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 259 റൺ വിജയലക്ഷ്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമിഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും.
2: News Rainbow.

प्यार जब लफ्जों से ज्यादा खामोशियों में महसूस होने लगे, तब ऐसे गीत जन्म लेते हैं। दिल की बात को बहुत खूबसूरती से बयान करता हुआ ये अमर गीत तुमको देखा तो ये ख्याल आया। 1982 റിലീസായ സാത് സാത് എന്ന ചിത്രത്തിൽ ജഗ്ജി സിംഗ്, ചിത്ര സിംഗ് എന്നിവർ പാടിയ ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ ജാവേദ് അക്തറും സംഗീതം കുൽദീപ് സിംഗുമാണ്. ഈ ചിത്രത്തിൻ്റെ ഗാനരംഗത്ത് ദീപ്തി നവലും ഫാറൂഖ് ഷെയ്ഖുമാണ്.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, വാർത്തകളുമായി ഞാൻ റീന. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ 4 മുതൽ പ്രാബല്യത്തിൽ. ആദ്യ സമുദ്രോൽപ്പന്ന കയറ്റുമതി ദൌത്യം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളിലെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചു വരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ തിരുവനന്തപുരത്ത് ചേരാനിരുന്ന വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മാറ്റിവച്ചു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷി രീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈക്കോയ്ക്ക് 200 crore അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 crore അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമിഫൈനൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാളസ് സ്റ്റേഡിയത്തിലാണ് മത്സരം.
0: ന്യൂസ് റെയിൻബോ. Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

രാഗം സംഗീതം രാഗം സംഗീതം ദക്ഷിണേന്ത്യൻ സംഗീത ലോകത്തെ നാദവിസ്മയം എസ് ജാനകിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഓപ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി ജാനകിയമ്മ പാടിയ ഗാനത്തോടെ ഇന്നത്തെ രാഗം സംഗീതം തുടങ്ങുന്നു.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് രാഗം സംഗീതമാണ്. ഇന്നത്തെ രാഗം സംഗീതത്തിൽ ഹരികാംബോജി എന്ന രാഗത്തിന്റെ വിശേഷങ്ങളും ഹരികാംബോജി രാഗത്തെ ആസ്പദമാക്കി പ്രശസ്തരായ സംഗീത സംവിധായകർ സംഗീതം ചെയ്ത ഗാനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഗം സംഗീതവുമായി നിങ്ങളോടൊപ്പം ചേരുന്നു ഞാൻ സംഗീതാ വർമ്മ.

കർണാടക സംഗീതത്തിലെ 28-ാമത്തെ മേളകർത്താരാഗമാണ് ഹരി കാംബോജി. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഖമാജ് സാട്ടിന് തുല്യമായ സ്വരങ്ങളുള്ള കർണാടക സംഗീതത്തിലെ രാഗമായി പറയപ്പെടുന്ന ഹരി കാംബോജിക്ക് ദീക്ഷിതർ സമ്പ്രദായത്തിലുള്ള പേര് ഹരികേദാര ഗൗള എന്നാണ്. ഹരി കാംബോജി രാഗത്തിന്റെ വിശേഷങ്ങളും ഗാനങ്ങളുമാണ് ഇന്നത്തെ രാഗം സംഗീതത്തിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

രാഗവിശേഷത്തിലേക്ക് വീണ്ടും വരാം. കർണാടക സംഗീതത്തിലെ 72 രാഗങ്ങളെ ഇന്ദു, നേത്ര, അഗ്നി, വേദ, ബാണ, ഋതു, ഋഷി, വസു, ബ്രഹ്മ, ദിശി, രുദ്ര, ആദിത്യ എന്നിങ്ങനെ 12 ചക്രങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൽ ബാണചക്രത്തിൽ പെടുന്ന രാഗമാണ് ഹരികാംബൂജി. ഹരികാംബൂജി രാഗത്തിന്റെ വിശേഷങ്ങളും ഗാനങ്ങളുമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ രാഗം സംഗീതമാണ്. കൂടെയുണ്ട് ഞാൻ സംഗീതാ വർമ്മ.

ഹരികാംബുജി രാഗവിശേഷത്തിലേക്ക് വീണ്ടും വരാം. ഒരു സമ്പൂർണ്ണ രാഗമായ ഹരികാംബുജിയിലെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജ പഞ്ചമങ്ങളെ കൂടാതെ ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്രുതി ധൈവതം, കൈശകി നിഷാദം എന്നിവയാകുന്നു. നിരവധി ജന്യരാഗങ്ങളുള്ള ഒരു മേളകർത്ത രാഗമാണ് ഹരികാംബുജി. മോഹനം, ദ്വിജാവന്തി, കാംബുജി തുടങ്ങി പ്രസിദ്ധമായ ഒരുപാട് ജന്യരാഗങ്ങൾ ഹരികാംബുജി രാഗത്തിനുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ രാഗം സംഗീതം.

കർണാടക സംഗീതത്തിലെ ആദ്യ പാഠങ്ങൾ ആരംഭിക്കുന്നത് മായാമാളവ ഗൗള എന്ന രാഗത്തിലാണ്. വായ്പാട്ടല്ലാതെ പുല്ലാങ്കുഴൽ പോലുള്ള ചില സംഗീത ഉപകരണങ്ങൾക്ക് ആദ്യ പാഠങ്ങൾ ഹരികാംബോജി രാഗത്തിലാണ് കാണുന്നത്. പുല്ലാങ്കുഴലിൻ്റെ ദ്വാരങ്ങൾ ഹരികാംബോജി രാഗത്തിൻ്റെ സ്വരങ്ങളുമായി യോജിക്കുന്നതിനാലാണ് ഈ രാഗം ആദ്യ പാഠത്തിനായി പലരും തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ഹരികാംബോജി രാഗത്തിൻ്റെ വിശേഷങ്ങളും ഹരികാംബോജി രാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഗാനങ്ങളുമാണ് ഇന്നത്തെ രാഗം സംഗീതത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ സംഗീതാ വർമ്മ.

വിഷാദത്തെയും വാത്സല്യത്തെയും ശാന്തതയെയും പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള രാഗമാണ് ഹരികാംബോജി. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ ഹരികാംബോജി രാഗത്തെ സിനിമാ സംഗീത സംവിധായകർ മനോഹരമായി സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഹരികാംബോജി രാഗത്തിൻ്റെ വിശേഷങ്ങളും ഗാനങ്ങളുമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ. രാഗം സംഗീതമാണ്, കൂടെയുണ്ട് ഞാൻ സംഗീതാ വർമ്മ.

രാഗം സംഗീതമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സംഗീത സംവിധായകർ പലപ്പോഴും ഒരു രാഗത്തെ ആസ്പദമാക്കി സംഗീതം ചെയ്യുന്ന ഗാനങ്ങളിൽ ആ രാഗത്തിൻ്റെതല്ലാത്ത അന്യസ്വരങ്ങൾ അവരുടെ മനോധർമ്മം അനുസരിച്ച് ചേർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമാ ഗാനങ്ങളുടെ രാഗനിർണയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരു ഗാനത്തിന് ഏത് രാഗത്തിൻ്റെ ഛായയാണോ കൂടുതൽ തോന്നാറുള്ളത് അതനുസരിച്ചിട്ടാണ് ഗാനങ്ങളിലെ രാഗം പറയാറുള്ളത്. രാഗം സംഗീതം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഹരികാംബോജി എന്ന രാഗത്തിൻ്റെ വിശേഷങ്ങളും ഹരികാംബോജി രാഗത്തെ ആസ്പദമാക്കി കെ വി മഹാദേവൻ, ജി ദേവരാജൻ, എം ജി രാധാകൃഷ്ണൻ, രവീന്ദ്രൻ, ഇളയരാജ, കൈതപ്രം വിശ്വനാഥ്, എം ജയചന്ദ്രൻ, എ ആർ റഹ്മാൻ തുടങ്ങിയവർ സംഗീതം ചെയ്ത ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇന്നത്തെ രാഗം സംഗീതം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത രാഗം സംഗീതത്തിൽ മറ്റൊരു രാഗത്തിൻ്റെ വിശേഷങ്ങളും ഗാനങ്ങളുമായി ഞാൻ സംഗീതാവർമ്മ വീണ്ടും ചേരുന്നതായിരിക്കും.

0: സ്നേഹവും വിശ്വാസവും ചേർന്നതാണ് യഥാർത്ഥ സൗഹൃദം. വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന സൗഹൃദമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ഒരു സംശയമില്ല അല്ലേ? അതെ, ഇന്നത്തെ ടോപ്പിക് ഇതാണ്, സൗഹൃദവും വിശ്വാസവും. ഇന്ന് അരികയിൽ കൂട്ടുകൂടാൻ എത്തിയിരിക്കുന്നത് ഞാൻ റീനയും
1: ഞാൻ സിമിയുമാണ്. അപ്പോൾ ശ്രോതാക്കൾക്കും പങ്കെടുക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04 84 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്ക്.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു. അരികെ സമയം 10 മണി കഴിഞ്ഞ 6:35 ആയിട്ടുണ്ട്. വിശ്വാസവും സൗഹൃദവും, അതാണ് ഇന്ന് ഞങ്ങളുടെ ടോപ്പിക്. സൗഹൃദം വിശ്വാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര പൂരകങ്ങളാണല്ലേ. വിശ്വാസമുള്ള സൗഹൃദം ജീവിതത്തിലെ സന്തോഷവും അതുപോലെ ആത്മവിശ്വാസവും സുരക്ഷിതത്വം ഒക്കെയാണ് നമുക്ക് നൽകുന്നതല്ലേ. അതിന് യാതൊരു സംശയമില്ല.
1: തീർച്ചയായിട്ടും ശരിക്കും ഒരു ഇതുപോലെയുള്ള ഒരു അനുഭവമുണ്ടെങ്കിൽ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഈ പറയുന്ന പോലെ സൗഹൃദം പരീക്ഷിക്കപ്പെടുന്നത് നമ്മളുടെ നല്ല കാലത്തല്ല, അതായത് നമ്മുടെ സന്തോഷമുള്ള കാലത്തിലല്ല. അപ്പോൾ നമുക്ക് എല്ലാവരും ഉണ്ടാവും, എല്ലാ സുഹൃത്തുക്കളും ഉണ്ടാവും, എല്ലാ ബന്ധങ്ങളും ഉണ്ടാവും. പക്ഷേ നമുക്കൊരു പ്രതിസന്ധി കാലഘട്ടം വരുമ്പോൾ ആ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര സുഹൃത്തുക്കളുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കൂ.
0: അതെ, എത്ര സുഹൃത്തുക്കൾ നമുക്കുണ്ടാവും നമ്മുടെ ആ സൗഹൃദത്തിലെ വിശ്വാസ്യത പറയാനായിട്ട്. ഞങ്ങളെ വേഗം വിളിക്കുക കേട്ടോ, ഞങ്ങളിവിടെ വെയിറ്റിംഗിലാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242401.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു. അരികെ അരികെയിൽ നമുക്കൊപ്പം സംസാരിക്കാനായിട്ട് ഒരു കോളർ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം.
1: ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം. ആരാണ്? രജനി, വൈപ്പിനിൽ നിന്നല്ലേ.
0: രജനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ? ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അതായത് നമുക്ക് വിശ്വസിക്കാവുന്ന സുഹൃത്തുക്കൾ, വിശ്വസ്തർ. അവർ എത്ര പേരുണ്ട്? മൂന്നാല് പേരുണ്ട് അല്ലെ. എന്താണ് അവരെല്ലാവരും വിശ്വാസം
1: അവരെ കുറിച്ച് പറയാനായിട്ടുള്ളത്? എന്താണോ അവരുടെ എന്ത് ക്വാളിറ്റിയാണ്?
0: അതെ, തീർച്ചയായും.
2: ഇപ്പൊ ഒന്നാം ക്ലാസ് മുതലേ ഉള്ള കൂട്ടുകാരൊക്കെ ഉണ്ട്.
0: ഇപ്പോഴും ബന്ധം കാത്തു സൂക്ഷിക്കണ്ടല്ലേ. രജനി എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഹൗസ് വൈഫാണ്.
0: ഓക്കെ.
1: ഓ, ഈ ഒരു ഈ എന്താ, സാധാരണ നമ്മൾ കല്യാണം കഴിച്ചു പോയി പ്രത്യേകിച്ച് ഹൗസ് വൈഫായിട്ടൊക്കെ തുടരുകയാണെങ്കിൽ പഴയ ആ ഒരു സൗഹൃദം പുതുക്കാനൊന്നും നമുക്ക് സമയം കിട്ടാറില്ല പലപ്പോഴും, പലർക്കും. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ആ ഒരവസ്ഥയിൽ നിന്നൊക്കെ രജനി വളരെ സമ്പന്നയാണെന്ന് തോന്നുന്നു അല്ലെ, സൗഹൃദത്തിന്റെ കാര്യത്തിൽ.
0: ഒരു മൂന്നാല് പേര് തന്നെ എനിക്കെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന വിശ്വാസ്യതയുള്ളവരാണ് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലായല്ലോ എത്രമാത്രം ആ ബന്ധം തീവ്രമായിട്ട് കാണുന്നുണ്ടല്ലേ. ഇനി എന്തൊക്കെ പറയാനുണ്ട്? എന്തെങ്കിലും
2: ആദ്യമായിട്ട് വിളിച്ചിട്ട് കിട്ടിയായിരുന്നു, അതിന്റെ ഒരു
1: ആ ഒരു ത്രില്ലില് നിൽക്കുകയാണ്.
0: അപ്പൊ ആ സുഹൃത്തുക്കളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വെല്ലപ്പെട്ട നിധിയാണ് സമ്മതിച്ചു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ആ സുഹൃത്തുക്കളെ കുറിച്ചിട്ട്? നമ്മുടെ എന്താ പറയാ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടാവില്ലല്ലോ അല്ലെ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ കാത്തു സൂക്ഷിക്കുക, നമ്മുടെ ആപത്ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുക, അതൊക്കെയാണല്ലോ ഒരു നല്ല സൗഹൃദം എന്ന് പറയുന്നത്.
1: ആദ്യമായിട്ട് വിളിച്ചതിന് സന്തോഷത്തിൽ നിൽക്കണോ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം മറന്നു പോയതുകൊണ്ടാണോ? സാരില്ല, എന്തായാലും വിളിച്ച് സംസാരിക്കാൻ കഴിഞ്ഞു, സന്തോഷം.
0: രജനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, പക്ഷെ ആദ്യത്തെ ആദ്യമായിട്ടാണ് വിളിക്കുന്നത് കൊണ്ട് ആ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്.
1: അതെല്ലാം പോട്ടെ. ആ സുഹൃത്തുക്കളുടെ പേരൊന്ന് പറയാമോ?
2: സുഹൃത്തുക്കളുടെ പേര് ഒരാള് ശ്യാമോൾ, പിന്നെ ഒരാള്
1: അയ്യോ സിജി. എന്തായാലും മറ്റൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം.
0: വളരെ സന്തോഷം കേട്ടോ.
1: എന്തായാലും താങ്ക് യു.
0: ശരിക്കും പറയുകയാണെങ്കിൽ സൗഹൃദം എന്ന് പറഞ്ഞാൽ വിശ്വാസവും അതുപോലെ ഉള്ള പരസ്പര പൂരകങ്ങളാണ് സൗഹൃദം, വിശ്വാസം എന്നൊക്കെ പറയുന്നത് അല്ലെ. വിശ്വാസമുള്ള ഒരു സൗഹൃദം ജീവിതത്തിൽ സന്തോഷം അതുപോലെ ആത്മവിശ്വാസം സുരക്ഷിതത്വം ഒക്കെയാണ് അല്ലേ നമുക്ക് നൽകുന്നത്.
1: തീർച്ചയായിട്ടും.
0: അതെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാനായിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ
1: 04842424810 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്.

0: സൗഹൃദത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസമില്ലാത്ത ഒരു സൗഹൃദം അടിത്തറയില്ലാത്തൊരു വീട് പോലെയാണ് അല്ലേ? അത് ഏത് നിമിഷവും വേണമെങ്കിലും തകർന്നു വീഴാം. അത് സൗഹൃദത്തിൽ മാത്രമല്ല, എല്ലാ ബന്ധത്തിലും വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്.
1: ഫൗണ്ടേഷൻ തന്നെ വിശ്വാസമാണ് അല്ലേ? അത് മാത്രമല്ല, അവരുമുള്ള ഒരു സത്യസന്ധത, പരസ്പര ബഹുമാനം കാത്തുസൂക്ഷിക്കുക, ഇതൊക്കെയാണ് അവരുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഉപകരിക്കുന്നത്.
0: അതെ, നമ്മൾ ഒരാളെ സുഹൃത്തായിട്ട് സ്വീകരിക്കുമ്പോൾ അവിടെ ആദ്യം ഉണ്ടാവേണ്ടത് എനിക്ക് തോന്നുന്നു ഒരു സുരക്ഷിതത്വ ബോധമാണ്. അതായത് ഞാൻ അവനിൽ വിശ്വാസം, അല്ലെങ്കിൽ അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു, അല്ലെങ്കിൽ അവൾ എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സുരക്ഷിതത്വ ബോധം.
1: അതെ,
0: നമ്മുടെ പേടികളും അതുപോലെ തന്നെ

0: നമ്മുടെ രഹസ്യങ്ങളും ബലഹീനതകളും അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എന്തും പേടിയില്ലാണ്ട് പങ്കുവെക്കാനായിട്ട് പറ്റുന്ന ഒരു ആ ഒരു ബന്ധം,
1: അത് അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു ബന്ധം,
0: അതെ
1: അത് തന്നെയാണ് ആ ഒരു വിശ്വാസം.
0: ആ വ്യക്തിയിലുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. നമുക്കൊരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു,
1: ലൈനിലുണ്ട്.
0: ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം, ആരാണ്?
2: സുജ.
0: സുജ, രണ്ട് സുജ ഉണ്ടോ? ഒരു സുജയുള്ളു.
1: സുജ എന്ത് ചെയ്യുന്നു? ഞങ്ങളൊരു ടോപ്പിക് പറഞ്ഞിരുന്നു, സൗഹൃദത്തിലെ അവിശ്വാസ്യത എന്താണ് പറയാനുള്ളത്? ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ള ആളാണോ?
2: എനിക്ക് ഞാനിപ്പോ വിവാഹം ഇങ്ങോട്ട് വന്നപ്പോ അവിടുത്തെ സുഹൃത്തുക്കളൊക്കെ പോയി, അതൊക്കെ ഇവിടേക്ക് വേണമിപ്പോ ഒന്നും അറിയത്തില്ല. ഇപ്പൊ ഇവിടെ എന്റെ വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്ന് കള്ളത്തിനെനിക്ക് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇപ്പൊ രണ്ടു പേരെ എനിക്ക് ഭയങ്കര വിശ്വാസത്തിലുള്ള സൗഹൃദമുള്ളത്. അത് ഒന്ന് സീല എന്ന് പറഞ്ഞത്, ഒന്ന് വിമല എന്ന് പറഞ്ഞു. അവര് നമ്മുടെ എല്ലാ കാര്യങ്ങളും വിളിച്ച് ചോദിക്കും, കഴിക്കും, ഇനിയും നമ്മുടെ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ പങ്കുചേർന്ന രണ്ട്
0: സുഹൃത്തുക്കളാണ്.
2: ഇത് ദുഃഖം വന്നാലും വിളിച്ച് അന്വേഷിക്കും, നോക്കുക, അതിന്റെ സഹായം ചെയ്യുകയും ഒക്കെ ചെയ്യും.
0: അത് വലിയൊരു കാലഘട്ടത്തില്
2: പറയാൻ പറ്റില്ലല്ലോ.
0: അതെ,
2: നമുക്ക് അടുത്തറിയാം, നമുക്ക് എന്ത് കാര്യവും തുറന്ന് പറയാൻ പറ്റണ രണ്ട് സുഹൃത്തുക്കളാ. എന്തും പറയാൻ
1: നോക്കി,
2: അത്രയ്ക്ക്
1: വിശ്വാസം. പറഞ്ഞിട്ടും പറഞ്ഞിട്ടും
0: ഭാഗ്യവതി, അത് അങ്ങനെ തന്നെ പോട്ടെ കേട്ടോ.
1: അങ്ങനെ സൗഹൃദം തിരിച്ചു അതുപോലെ തന്നെ.
0: പിന്നെ ഒരാൾക്ക് വയ്യാത്ത വേണം.
2: അവർക്കത് കാലിനൊക്കെ വയ്യാത്ത കഴിക്കാൻ പറ്റില്ല.
0: ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ആണ്. നമ്മള് കാണുമ്പോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു, പലരും പക്ഷേ നമ്മളെക്കാൾ ദുഃഖമായിരിക്കും,
1: അല്ലെങ്കിൽ സന്തോഷം അഭിനയിക്കുന്നു.
2: അവൾക്ക് വരാൻ വയ്യാത്തോണ്ട് ഞാൻ അങ്ങോട്ട്
0: വിളിച്ചാണ്. അങ്ങനെ
1: തന്നെ തുടരണം കേട്ടോ.
2: അന്വേഷിക്കൊക്കെ ചെയ്യും എല്ലാ കാര്യങ്ങളും.
1: ആ രണ്ട് സുഹൃത്തുക്കളെ ഞങ്ങൾ അന്വേഷിച്ചായിട്ട് പറയാം കേട്ടോ.
2: ആ പറയാം.
0: ഓക്കെ, അപ്പോ ശരി എന്നാ. ഓക്കെ, ഗുഡ്
2: നൈറ്റ്.
0: ജാനകിയമ്മയുടെ പാട്ട് വേണോ? വെച്ചുതരാം, ഈ ഒരു പാട്ടിന് ശേഷം വെച്ചുതരാം കേട്ടോ.
2: ശരി.
1: യെസ്, സൗഹൃദവും വിശ്വാസവും, അതായത് സൗഹൃദത്തിലെ ആ വിശ്വാസ്യതയെ കുറിച്ച് പറയാനായിട്ട് നിങ്ങൾക്കും ഞങ്ങളെ വിളിക്കാം. അതാണ് ഇന്നത്തെ ടോപ്പിക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 കേട്ടുകൊണ്ടിരിക്കുന്നു. അരികെ സമയം 10:26.

0: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
1: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു. അരികെ സമയം 10:29:59 ആയിട്ടുണ്ട്.
2: നമുക്കൊരു കോളർ എത്തിയിട്ടുണ്ട് വീണ്ടും. ഹലോ ഹലോ
1: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: ഹലോ, കേൾക്കാമോ?
3: കേൾക്കുന്നുണ്ട്.
2: ഞങ്ങൾ ഇവിടെ കേൾക്കുന്നില്ലായിരുന്നു. ആരാണ്?
3: സജിത, കൊടുങ്ങല്ലൂർന്ന്.
2: സജിത കൊടുങ്ങല്ലൂർ.
1: സജിത, എന്ത് ചെയ്യുന്നു സജിത?
3: ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു.
2: ആരൊക്കെയാണ് സുഹൃത്തുക്കള്? പറയൂ.
3: സുഹൃത്തുക്കള് ഒരുപാട് പേരുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ ഒരാളേ ഉള്ളു.
2: ആരാണ്?
3: ആളുടെ പേര് പ്രിയ.
2: പ്രിയ, എന്തുകൊണ്ടാ പ്രിയ, എന്തുകൊണ്ടാ പ്രിയ ബെസ്റ്റ് ആയത്?
3: പ്രിയ ഞങ്ങൾ ഓർമ്മ വെച്ചെന്നാണ് തുടങ്ങിയുള്ള ബന്ധമാണത്. നമ്മൾ എന്ത് പറയാ, എന്റെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാത്തിലും എന്റെ ഒപ്പമുണ്ട്.
1: എത്ര വർഷമായി ആ സൗഹൃദം തുടങ്ങിയിട്ട്?
3: ഓർമ്മ വെച്ച നാൾ തുടങ്ങി. എന്റെ റിലേഷനുമാണ് ആള്. എന്റെ ഒക്കെ ഒരു സഹോദരിയായിട്ട് വരും. എല്ലാ ദിവസവും പരിപാടികൾ കേൾക്കാറുണ്ട്. ഹസ്ബൻഡ് സ്ഥിരം വെക്കൂ റേഡിയോ. വിളിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമ്പർ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റില്ല. ഇന്നിപ്പൊ ഞാൻ എന്തായാലും വിളിക്കണോന്ന് ഓർത്ത് നിന്ന് വിളിച്ചതാണ്. പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. അത് എന്റെ ഒരു ഭാഗ്യം.
2: സന്തോഷം ഞങ്ങൾക്കും.
1: എന്താണ് ആ ഒരു സുഹൃത്തിനെ കുറിച്ച്, പ്രിയയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ?
3: പ്രിയയെ കുറിച്ച് വെച്ചാൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ തന്നെയാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളാണ്. എന്തിനും നമ്മുടെ ഒപ്പം ഉണ്ട്.
1: നമ്മുടെ എന്ത് തെറ്റുണ്ടായാലും പറയാം, മുഖത്ത് നോക്കി പറയും ചെയ്യും അല്ലെ സുഹൃത്ത്. അതാണ് നമുക്ക് നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞ അതാണ്.
3: നമുക്ക് ഫ്രണ്ട്സ് ഒരുപാട് ഉണ്ടാകും. അത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. താരക്ക് ഞാൻ സൗഹൃദങ്ങൾ ഒരുപാട് കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ നമുക്ക് അതെല്ലാവർക്കും ഒന്നോ രണ്ടോ പേരുണ്ടാകുള്ളു.
1: എല്ലാം കൂടി ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോ അവസാനം
3: ഞാൻ എന്റെ മകളോടും പറയും, നമ്മളെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു അമൂല്യം നിധിയാണത്. അത് നമ്മ എന്നും കാത്തു സൂക്ഷിക്കണം. നല്ല ഫ്രണ്ട്സിനാ
2: തെരഞ്ഞെടുക്കുമ്പോ സൂക്ഷിക്കണം അല്ലെ.
3: കൊടുക്കുമ്പോൾ സൂക്ഷിക്കുകയും വേണം. ആ ഫ്രണ്ട്സിന് നമ്മളെന്നും നിധി പോലെ കാത്തു സൂക്ഷിക്കുകയും വേണം.
1: ഇതാണ് സുഹൃത്തുക്കളെ കുറിച്ചും ഒരു വിശ്വസ്തയായ പ്രിയ എന്ന സുഹൃത്തിനെ കുറിച്ചും പറയേണ്ടത് അല്ലെ സജിത.
3: കോഴിക്കോട് തന്നെയാണ് ടി കെ പുരം ഭാഗം, കൊടുങ്ങല്ലൂര്.
2: ഓക്കെ, അപ്പൊ വിളിച്ചതിന് ഒത്തിരി സന്തോഷം.

0: ഒരുപാട് സന്തോഷം സംസാരിക്കാൻ കിട്ടണില്ല.
1: എന്തായാലും ഇപ്പൊ വിളിച്ചു കിട്ടിയല്ലോ ഞങ്ങൾക്ക്
2: സംസാരിക്കാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല എന്ന്
0: അനുഭവമാണിത്.
2: ഇനി മറക്കണ്ട, ഇടക്കിടക്ക് വിളിച്ചോളൂ.
1: ഓക്കെ സജിത, ബൈ, താങ്ക്സ് ഫോർ കോളിംഗ്.
0: താങ്ക് യു.
1: അതെ, നമ്മളൊരു സുഹൃത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. ഇപ്പൊ സജിത പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പരിചയക്കാരുണ്ട്. പക്ഷെ അതിൽ നമ്മൾ അരിച്ചെടുത്ത് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ആ ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ പേര് മാത്രമാണല്ലേ. നമ്മുടെ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിലും അവശ്യ സമയത്ത് സഹായിക്കുന്നതൊക്കെയാണ് നമ്മുടെ ആ ഒരു വിശ്വാസം വളർത്തുക എന്ന് പറയുന്നതല്ലേ. അതില് കള്ളം പറയുക, വഞ്ചിക്കുക, വാക്ക് പാലിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സൗഹൃദത്തെ നമ്മൾ ഇല്ലാണ്ടാക്കി കളയുന്ന പല അവസ്ഥകളും നമ്മൾ പലരും നേരിട്ടിട്ടുണ്ടാകും അല്ലെ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകുക. അപ്പോൾ ആ സൗഹൃദത്തിലെ വിശ്വാസത്തെ കുറിച്ച്, അവിശ്വസ്തതയെ കുറിച്ചാണ് നമുക്ക്
2: സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ആ ഒരു ഇതിനെ കുറിച്ച്, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242401.

0: സമയം 10 മണി കഴിഞ്ഞിട്ട് 39 മിനിറ്റ് അരികെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. അരികെയാണ്
1: അരികിൽ നമുക്കൊപ്പം മറ്റൊരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്? പാട്ട് കേട്ടിട്ട് വിളിച്ചാണോ?
2: ഞാൻ വിളിച്ചപ്പോഴാണ് പാട്ടും വെച്ചു.
0: ഇഷ്ടപ്പെട്ടോ?
2: നല്ല പാട്ടാണ്.
0: താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു. അപ്പൊ എന്താണ്, ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ?
2: ഇഷ്ടമായിട്ടുണ്ട്.
1: വിശ്വസ്തരായ സുഹൃത്തുക്കൾ എന്ന് പറയാൻ എത്ര പേരുണ്ട്?
2: എന്ന് പറയാൻ പറ്റിയ ഒന്നും രണ്ടോ കാര്യമേ ഉള്ളൂ.
1: അതന്നെ എല്ലാവരുടെയും പറയുമ്പോ അങ്ങനെ തന്നെയുള്ളു അല്ലേ? ഓക്കെ, ആ സുഹൃത്തുക്കളുടെ പേരെന്താണ്?
0: ഹലോ.
2: ഹലോ.
0: എന്താണ് അവരിൽ കാണുന്ന ഗുണം? എന്ത് ഗുണങ്ങളാണ് നമ്മൾ ആകർഷിക്കുന്നത്?
2: കഷ്ടസമയത്ത് നമ്മളെ കൂടെ നിൽക്കാൻ സഹായിച്ച അതന്നെ നല്ല സുഹൃത്തുക്കൾ.
0: എന്താണ്, എന്ത് കഷ്ടകാല സമയത്ത്
2: കഷ്ടകാലത്ത് നമ്മളെ കൂടെ ഉള്ളവരാണ് സുഹൃത്തുക്കൾ.
0: അതെ അതെ അതെ.
2: മറ്റുള്ളവരുടെ കാഴ്ചകളൊക്കെ മാത്രമേ കൂടെ
0: ഉണ്ടാവുള്ളൂ.
2: ഞങ്ങളെ സാമ്പത്തിക മോശമായ നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല. അത് ആത്മാർത്ഥ സുഹൃത്തുക്കളെ കൂടെ
1: ഉണ്ടാവുള്ളൂ. ആത്മാർത്ഥതയും വിശ്വാസ്യതയൊക്കെ കൂടി ഒന്നു ചേരണം അല്ലേ? നല്ലൊരു നല്ല സത്യസന്ധരും ഒക്കെ ആയിരിക്കണം അവരെന്ന് പറയുമ്പോ അല്ലേ? അതാണ് ആ ഒരു സൗഹൃദം എന്ന് പറഞ്ഞ ഹൃദയബന്ധങ്ങളെ തന്നെ ബന്ധിപ്പിക്കാനുള്ള ഏറ്റവും അവശ്യ ഘടകമാണ് സത്യസന്ധതയും വിശ്വാസവും ഒക്കെ.
2: അതുപോലെ നമ്മൾ അവരോടും കാണിക്കണം.
0: അതെ അതെ, തിരിച്ചും വേണം,
1: തിരിച്ചും വേണം അല്ലെ? നമ്മുടെ ബെസ്റ്റ് ആവില്ല,
0: നമ്മൾ ചതിയന്മാരായി പോവില്ല അല്ലേ?
1: അപ്പൊ ആ ഒരു സൗഹൃദത്തിൽ വിശ്വസ്ത കാത്തുസൂക്ഷിക്കുന്ന സുഹൃത്തുക്കളുടെ പേര് പറയാം. ഒരു ഒന്ന് രണ്ട് പേരെന്ന് പറഞ്ഞു, പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട കേട്ടോ.
2: വിജയൻ.
0: വിജയൻ
2: ഡ്രൈവർ സാറല്ലേ? അഡ്വക്കേറ്റ് ജഡ്ജി ഡ്രൈവർ.
0: ഓക്കെ ഓക്കെ.
2: ഡ്രൈവർ വിജയൻ.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും പേരാണ്. അപ്പൊ എന്തായാലും ഈ ഒരു സൗഹൃദം ഇങ്ങനെ പോട്ടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ,
1: അതുപോലെ തന്നെ വർഷങ്ങൾ നീണ്ടു നിൽക്കട്ടെ ഒരു സൗഹൃദം. അതുപോലെ തന്നെ പോട്ടെ കേട്ടോ. എല്ലാവിധ ആശംസകളും. സമയം 10:41:22 ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു അരികെ. അപ്പൊ സൗഹൃദത്തിലെ അവിശ്വാസ്യതയെ കുറിച്ച് ഞങ്ങളുമായിട്ട് സംസാരിക്കാം. അതാണ് ഇന്നത്തെ ടോപ്പിക്. വിളിക്കേണ്ട നമ്പർ 0484-242-8101
0: എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു അരികെ. അരികെയിൽ നമുക്കെത്തിയ ആ കോളർ ആരും നോക്കാം. ഹലോ.
1: ഹലോ,
2: നമസ്കാരം, ആരാണ്?
1: ഞാന് ശോഭയാണ്. എന്റെ പേര് ശോഭ എന്നാണ്.
2: ശോഭ എവിടുന്നാ വിളിക്കുന്നത്?
1: ഇപ്പൊ വിളിക്കുന്നത് തൊടുപുഴ എന്നാണ്. ഞാൻ ആലപ്പുഴക്കാരിയാണ്. ഇപ്പൊ തൊടുപുഴയിൽ താമസം എന്റെ മോളുടെ കൂടെ.
2: രണ്ടാണെങ്കിലും പുഴയുണ്ടല്ലോ.
0: ശോഭ ചേച്ചി,
2: എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഞാൻ ഹൗസ് വൈഫ് ആണ്. വീട്ടിൽ ജോലി?
2: ആ, വീട്ടമ്മയാണ്. മതി,
0: അതിന്റെ ജോലിയാണല്ലോ.
1: അതെ, എനിക്ക് രണ്ട് അല്ല, എനിക്ക് 70 വയസ്സല്ല, സ്ത്രീയാണ് ഞാന്.
2: ആയിക്കോട്ടെ അമ്മ, അതുകൊണ്ടല്ല. ആ ശരി, അമ്മ എന്ന് വിളിച്ചു പോട്ടെ.
1: അങ്ങനെ വിളിച്ചു, അങ്ങനെ വിളിച്ചു.
2: ഇല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവുന്നല്ലേ.
1: എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, ഒരു ടീച്ചറാണ്. ഒരാള് എറണാകുളത്തെ വെണ്ണലയിൽ താമസിക്കുന്നു. അതിലെ ബാങ്കിങ്

0: ജോലിയാണ്, അയാളുടെ ഭാര്യ ഭർത്താവിനും ബാങ്കിലാണ് ജോലി. തൊടുപുഴയിൽ താമസിക്കുന്ന മോള് ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്. ആ അവളുടെ മോള് ഉണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അവളാണ് എനിക്ക് വിളിച്ചു
1: അമ്മുമ്മയ്ക്ക്
2: വിളിച്ചു കൊടുത്തതാണ്.
0: രാവിലെ എഴുന്നേക്കുമ്പോഴേ റേഡിയോയില് ആദ്യം അടുക്കളയിൽ 5:30 ആകുമ്പോ എഴുന്നേറ്റ് പോകും ഞാൻ അടുക്കളയിലോട്ടേ. കുട്ടിക്ക് രാവിലെ പോണം, അവളുടെ അമ്മയ്ക്കും പോണം രാവിലെ. അപ്പോഴ് ആദ്യം ലളിതാ സഹസ്രനാമം വെക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പം വെക്കുക. പക്ഷെ നോക്കിയിട്ട് എനിക്ക് ഇതുവരെ
2: കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് വിളിച്ച് കിട്ടിയില്ലേ?
1: കിട്ടിയില്ലേ?
0: കിടക്കുന്ന ഇവിടെ ഉണ്ട്.
1: കൊച്ചുമോളുടെ പേരെന്താ അന്വേഷിച്ചായിട്ട് പറയണുണ്ടോ?
2: അനോഖി. അപ്പൊ നമ്മളെ പറഞ്ഞു വന്നിരുന്ന കാര്യം കേട്ടായിരുന്നോ?
0: ആ സൗഹൃദത്തെ കുറിച്ച്. പഴയ സൗഹൃദം ഞങ്ങള് പഴയ പഴമക്കാർക്കൊക്കെ ഉള്ളൂ.
2: അയ്യോ അങ്ങനെ പറയണ്ടേ, അടച്ചേക്ഷിപ്പിക്കുക.
0: ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും അങ്ങനൊന്നും ഇല്ല. ഞാൻ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ആലപ്പുഴയില് തങ്കച്ചി എന്നും പറഞ്ഞിട്ട് എന്റെ അയൽവക്കത്തുള്ളത്. എന്റെ ഇതേ പ്രായമൊക്കെയാ, പുള്ളിക്കാരിക്ക് 3 പെൺമക്കളാണ്. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അതുപോലെ വേറൊരു കൂട്ടുകാരിയുണ്ട് പുഷ്പ, അവള് പോസ്റ്റ് ഓഫീസില് ഏജന്റ് ആണ്, ഏജന്റ് ആണ്. ഈ രണ്ടു പേരാണ് എനിക്ക് എന്റെ അടുത്ത കൂട്ടുകാര്.
1: സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്, പക്ഷെ അടുത്തത് ബെസ്റ്റ് എന്ന് പറയുന്നത്.
0: അതെ, ഞങ്ങള് ജീവിച്ച ആ കാലഘട്ടം, ഞങ്ങള് 72ലൊക്കെ കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ആ ഒരു സൗഹൃദം ഇപ്പോഴത്തെ പിള്ളേർക്കില്ല. ഞങ്ങൾ എപ്പോഴും അതൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്.
1: ഗെറ്റ് ടുഗദർ ഒക്കെ നടത്താറുണ്ടോ കോളേജ്? കോളേജിൽ ഗെറ്റ് ടുഗദറുകളൊക്കെ നടത്താറുണ്ടോ?
0: എന്താ, ഞാനെ കുറച്ച് നാളെ ഹസ്ബൻഡ് മിലിറ്ററിക്കാരനായ കാരണം കുറെ വർഷങ്ങള് നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പൊ എന്റെ അഡ്രസ്സിലൊക്കെ ഒരുപാട്
2: ചേഞ്ച്
0: വന്നു. ആ അങ്ങനെയൊക്കെ ചേർത്തല സെന്റ് മേരീസ് കോളേജിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അങ്ങനെ വിട്ടു പോയി.
2: ഇനിയിപ്പോ ഇത് കേട്ട് ചേർത്തല സെന്റ് മേരീസ് കോളേജിലാണ്
1: ഇപ്പൊ തൊടുപുഴയാണ്
2: ഇപ്പൊ.
1: എന്റെ പേര് ഇതാണ്
2: കേട്ട്. ഇനിയിപ്പോ ആരെങ്കിലും വരാതിരിക്കില്ലാട്ടോ,
1: ചിലപ്പോ ആരെങ്കിലൊക്കെ വരും.
2: ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ പറയാട്ടോ വിളിച്ച്.
1: 72ൽ കോളേജിൽ പഠിച്ച ആളാണല്ലോ സെന്റ് മൈക്കിൾസ് കോളേജ്. അപ്പൊ എന്തായാലും സുഹൃത്ത് ബന്ധം ഇന്ന് നിലനിർത്തുന്നു. എന്താണ് ആ സുഹൃത്തിനെ കുറിച്ച് ഇനി എന്തൊക്കെയാണ് പറയാനുള്ളത്?
0: സുഹൃത്തുക്കളൊക്കെ നല്ല. എന്റെ ഒരു സുഹൃത്ത് പുഷ്പ എന്ന് പറഞ്ഞ പുള്ളിക്കാർക്ക് 2 ആൺകുട്ടികളാണ്. എല്ലാവരും രണ്ടുപേരും കല്യാണം കഴിച്ച് ജീവിക്കുന്ന കുടുംബമായിട്ട്. നല്ല ഭർത്താവ് ഇത് വാട്ടർ ട്രാൻസ്പോർട്ടിലെ സ്റ്റേഷൻ മാസ്റ്ററായിട്ട്
2: റിട്ടയർഡായതാണ്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ
0: ഞാനൊരു പാട്ട് ചോദിച്ചാൽ തരുമോ?
2: ചോദിച്ചോളൂ.
0: സാറിന്റെ നീ ഉണ്ടായിരുന്നെങ്കിൽ ആ പാട്ട് കിട്ടുമോ?
2: ഇപ്പൊ തന്നെ വെച്ചേരാം.
0: എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 25 വർഷമായി.
2: ഓക്കെ, ദേ കേട്ടോളൂട്ടാ പാട്ട്. ദേ വെച്ചു. ഓക്കെ ബൈ, താങ്ക് യു. അപ്പൊ ഇടയ്ക്ക് വിളിക്കാം കേട്ടോ.
1: സ്നേഹവും സൗഹൃദവും വിശ്വാസവും ഒക്കെ ചേർന്ന ആ ഒരു സൗഹൃദത്തെ കുറിച്ചാണ് ഇപ്പൊ നമ്മളെ വിളിച്ച് നമ്മുടെ കോളേഴ്സ് എല്ലാ ലിസണേഴ്സ് എല്ലാം നമ്മളുമായിട്ട് സംസാരിച്ചത്. ഇനിയും ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മുടെ ലിസണേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ പറയാനുണ്ടാകാം അല്ലെ? പക്ഷെ സമയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. സമയം ഇപ്പോൾ 10:51:31 കേട്ടുകൊണ്ടിരിക്കുന്നു അരികെ.

0: നിനച്ചുപോയി.
1: സൂപ്പർ ഹിറ്റ് സോങ്, സൂപ്പർ ഹിറ്റ് ഷോ, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ എഫ് എം 107.5. സ്റ്റേ ട്യൂൺഡ്.
2: സമയം 10:57:07 ആയിട്ടുണ്ട്. അപ്പോൾ സൗഹൃദത്തിലെ അവിശ്വസ്തരെ കുറിച്ചും വിശ്വാസ്യതയെ കുറിച്ചൊക്കെ പലരും നമ്മളെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. ഇപ്പോഴും കോൾസ് നമുക്ക് വരുന്നുണ്ട്. ഇനി കോൾ എടുക്കാൻ നിർവാഹമില്ല, സമയം നമ്മുടെ കഴിഞ്ഞു.
3: 10:57 ആയിരിക്കുകയാണ്.
2: ഇനി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്.
3: ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ സിമിയാണ്,
2: കൂടെ ഞാൻ റീന.

ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.